ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28, കൊല്ലവർഷം 1201, മിഥുനം 4, 2026 ജൂൺ മാസം 18 തീയതി വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ആകാശവാണി സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു.
1: 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വെയിൽസിലെ രാജകുമാരൻ രാജ്യത്തിനുവേണ്ടി യുദ്ധം ചെയ്ത യാതന അനുഭവിക്കുന്ന 36 പട്ടാളക്കാരെ ശുശ്രൂഷിച്ചിരുന്ന സൈനിക ആശുപത്രി സന്ദർശിച്ചു. കൈയും കാലും നഷ്ടപ്പെട്ടവർ, നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും ജീവൻ തിരിച്ചു കിട്ടിയവർ, ശരീരാവയവങ്ങൾ നഷ്ടമായവർ, ഓരോ സൈനികൻ്റെ അടുത്തും കുറേ സമയം അദ്ദേഹം ചിലവഴിച്ചു. പിന്നീട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് നയിക്കപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, 36 പേരിൽ ഞാൻ 29 പേരെയല്ലേ കണ്ടുള്ളൂ, മറ്റ് 7 പേർ എവിടെ? മുഖം താഴ്ത്തിക്കൊണ്ട് നേഴ്സ് പറഞ്ഞു, 7 പേരെ അങ്ങ് കാണണ്ട, കാണാൻ പറ്റുന്ന പരുവത്തിലുള്ളവരല്ല അവർ. രാജകുമാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ പ്രതിയോ അതോ അവരെ പ്രതിയോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? സർ, അങ്ങേ പ്രതി തന്നെയാണ്, നേഴ്സ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ നയിക്കൂ. തികച്ചും തകർന്ന് ഞെരിഞ്ഞ് ഭീകരരൂപരായി കിടന്ന ആ ജവാന്മാരുടെ ഓരോരുത്തരുടെയും പക്കൽ രാജകുമാരൻ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സൈനികരുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ലോകത്തിലെ അറിയപ്പെട്ട രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ആരോരുമില്ലാതെ പരിഗണനയില്ലാത്തവരായി പ്രയോജനരഹിതരാണെന്നുള്ള മനസ്സോടെ ഏകാന്തതയിൽ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. തങ്ങളുടെ നല്ല കാലം കടന്നുപോയെന്നും ഇനി തങ്ങളെ കാണാനും കേൾക്കാനും ആരും വരില്ല എന്നുള്ള വിചാരം. ഉറ്റവരും ഉടയവരുമായി പലരും ഉണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടമല്ലെന്നുള്ള ചിന്ത. തൻ്റെ ചെറുപ്പകാലത്തെയും ആരോഗ്യാവസ്ഥയിലും ആർക്കുവേണ്ടി ദിനരാത്രങ്ങൾ അധ്വാനിക്കുകയും ധനവും സമയവും ചെലവഴിക്കുകയും ചെയ്തുവോ അവരാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള പ്രയാസം. വേദനിപ്പിക്കുന്ന വികാരങ്ങളുടെ മധ്യേ ഏകാന്തരായി ഭവിക്കുന്ന വ്യക്തികളുടെ മനോദുഃഖത്തിൻ്റെ കനവും വ്യാപ്തിയും ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാഴ്ചയില്ലാതെ, കേൾവിശക്തിയില്ലാതെ, ചലനശക്തിയില്ലാതെ കഴിയുന്ന വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കരുതുന്നത്? ഒരു കാലത്ത് പറമ്പ് വാങ്ങാനും വീട് പണിയാനും മുറികൾ മനോഹരമാക്കുവാനും മക്കൾക്ക് പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ ഒരു ഒഴിഞ്ഞ മൂലയിൽ തിരസ്കൃതനായി കിടക്കുന്നുവെന്ന് വരുന്ന പക്ഷം അയാളുടെ ഏകാന്തതയുടെ കയ്പും വേദനയും എന്തുമാത്രം

0: ആയിരിക്കും. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ മൊബൈലിൻ്റെ തകരാറ് ശരിയാക്കാനായി ചെന്നു. കടക്കാരനെത്ര നോക്കിയിട്ടും മൊബൈലിന് ഒരു തകരാറും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പച്ചാ, ഇതിന് തകരാറൊന്നുമില്ല എന്ന് വൃദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ ആ പിതാവിൻ്റെ ചോദ്യം ഇതായിരുന്നു: എന്നിട്ടെന്താ മോനെ എൻ്റെ മക്കളാരും എന്നെ വിളിക്കാത്തത്? രോഗശയ്യയിൽ അമരുമ്പോൾ, ഏകാന്തതയുടെ ദുഃഖം കാർന്നു തിന്നുമ്പോൾ, പുതുജീവനും നവചൈതന്യവും കൊടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റമൂലിയാണ് മറ്റുള്ളവരുടെ സന്ദർശനം, സ്നേഹമുള്ള സംഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്: പണം വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, ചങ്ങാതിമാർ കുഴിമാടം വരെ, ശവക്കല്ലറ വരെ അനുഗമിക്കും. അതിനപ്പുറം പിന്തുടരുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല സന്ദർശനങ്ങളുമാണ്. എത്ര വലിയ അന്ധകാരം വിചാരിച്ചാലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മറയ്ക്കാൻ സാധിക്കാത്തതുപോലെ അനേകർക്ക് വെളിച്ചമായി പ്രശോഭിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: agreement will also unlock numerous opportunities for Indian farmers, workers, MSMEs, startups and innovators and contribute meaningfully to the realization of Viksit Bharat 2047. In Jharkhand, voting for two Rajya Sabha seats will be held today with Jharkhand Mukti Morcha, JMM's Baidyanath Ram, Congress candidate Pranav Jha and independent candidate Parimal Nathwani contesting the election. Polling will take place in the Jharkhand Legislative Assembly from 9 a.m. to 4 p.m. while counting of votes will begin at 5 p.m. and the results will be declared after that. In ICC Women's T20 World Cup, India defeated Netherlands by 95 runs in a Group A match at Headingley in Leeds last night. Batting first, India posted a formidable 209 for 5 in 20 overs, powered by Smriti Mandhana's 74 and Shefali Verma's 55. Smriti Mandhana was adjudged player of the match. In FIFA World Cup, England opened their Group L campaign with a 4-2 victory over Croatia at Dallas Stadium in Arlington, USA. England captain Harry Kane struck twice from the penalty spot in the 12th and 42nd minutes. And that is the end of this news bulletin.
1: Akashvani Arippugal Adim, ee nilayathil ninnu innu prakshepanam cheyyunna paripadikal. അറിയിപ്പുകൾക്ക് ശേഷം 6:15 ഉദയഗീതം, ബോംബെ സിസ്റ്റേഴ്സ് പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 52. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശ ഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, സഞ്ജയ് സുബ്രഹ്മണ്യൻ പാടിയ കൃതികൾ, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹരിദാസ് കെ.എം. മറുപടി നൽകുന്നു. ക്ഷമിക്കണം, ഹാരിസ് കെ.എം. മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, അദൃശ്യതയുടെ ദൃശ്യത, ഡോക്ടർ ദീന സി സ്കറിയ സംസാരിക്കുന്നു. 12:20 ലളിത ഗാനങ്ങൾ, ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ, ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഒരു വട്ടം കൂടി, 2:15 തുടർ നാടകം. ദോസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, 49 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, തുടർന്ന് ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം, എസ് മുത്തുമണിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 അപർണ ജെ.വി. കൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഡോക്ടർ എ. സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, കേന്ദ്ര സർക്കാരിന്റെ 12 വർഷങ്ങൾ, യുവാക്കളുടെ കാഴ്ചപ്പാട്. 8:00 നേർമൊഴി, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ എൻ. പ്രശാന്തുമായി എം. കെ. ദിലീപ് നടത്തുന്ന അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കീം ഓഫ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും

സാധ്യതകളും. 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്, രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമനൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മാറോത്തി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുട്ടിയിൽ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 24.8°C, പെയ്ത മഴ 8.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 26°C, പെയ്ത മഴ 8.5 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ബോംബെ സിസ്റ്റേഴ്സ് പാടിയ പത്മനാഭ ശതകം കേൾക്കാം.

ഉദയഗീതത്തിൽ ഇന്ന് ബോംബെ സിസ്റ്റേഴ്സ് ആലപിച്ച പത്മനാഭ ശതകമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495954321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. എന്ന തീം പോലെ ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പാഠ്യപദ്ധതി, സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുത നിയന്ത്രണം. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്ത്യയ്ക്കും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യുകെ സർക്കാർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ.
1: ഒരു കാലത്ത്

0: നമ്മുടെ സമ്പാദ്യശീലത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബാങ്ക് പാസ്ബുക്കും സ്വർണാഭരണങ്ങളും ചിട്ടിയും ഭൂമി വാങ്ങലുമായിരുന്നു. മാസാവസാനം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് ഭാവി സുരക്ഷിതമാക്കുക എന്നത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. എന്നാൽ കാലം മാറി. സ്മാർട്ട് ഫോണുകളുടെ വ്യാപനവും ഡിജിറ്റൽ സാക്ഷരതയും വർദ്ധിച്ചതോടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാരും യുവാക്കളും ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP കളെക്കുറിച്ചും സംസാരിക്കുന്നു. മലയാളിയുടെ മാറുന്ന സമ്പാദ്യശീലങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രഭാതഭേരി അന്വേഷിക്കുന്നു.
1: ഞാൻ 1981 കനറ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്.
2: മലയാളികളുടെ സമ്പാദ്യശീലങ്ങളിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് മുൻ സംസ്ഥാന കൺവീനർ CD ജോസൺ.
1: ഇപ്പോ ആ കാലഘട്ടത്തിലൊക്കെ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു. സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു. പൈസയ്ക്കൊക്കെ വിലയുണ്ട്, ധാരാളം പണമില്ല. ഓരോ കൊച്ചു രൂപയും വളരെ വിലപ്പെട്ട രീതിയിലാണ് ആളുകൾ കൈകാര്യം ചെയ്തിരുന്നത്. മിതവ്യയം ഒരു സ്വഭാവമായിരുന്നു. സമ്പാദ്യശീലവും അതോടൊപ്പം പതുക്കെ പതുക്കെ ഉണ്ടായി. നമുക്കറിയാം, അസുഖം വന്നാൽ മക്കളുടെ കല്യാണം അതുപോലെ എല്ലാ ആവശ്യങ്ങൾക്കും കരുതൽ ഒരു മിച്ചം വേണം എന്ന ഒരു ചിന്ത പഴയ കാലത്ത് തന്നെ ആളുകളിൽ ഉണ്ടായിരുന്നു. ബാങ്കുകളുടെ നാഷണലൈസേഷന് ശേഷം ഒട്ടേറെ ശാഖകൾ വരികയും അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സഹകരണ പ്രസ്ഥാനം ഒക്കെ ശക്തിയാർജിക്കുകയും ചെയ്തപ്പോൾ വളരെ വലിയ രീതിയിൽ പല പല നിക്ഷേപ പദ്ധതികളിലൂടെ പണം സമാഹരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാവർക്കും ഇല്ല, പക്ഷേ ഉള്ളവര് FB അക്കൗണ്ടുകൾ തുടങ്ങുക, നമ്മുടെ മിച്ച സമ്പാദ്യങ്ങൾ അതിലിടുക. പിന്നെ അങ്ങനെ FB അക്കൗണ്ട് തുടങ്ങുമ്പോൾ മാസം തോറും റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഒരു നിശ്ചിത തുക ഓരോ മാസവും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് അത് ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കോ ഇടുക. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് അത് അത്യാവശ്യം വന്നാൽ ആ പണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്പാദ്യശീലം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ലഘു നിക്ഷേപ പദ്ധതി പോലെ നമ്മുടെ ബാങ്കിന്റെ നിക്ഷേപ സമ്പാദകർ ഈ കടകളിലും മറ്റ് സാധാരണ ആൾക്കാരുടെ വീടുകളിലും പോയി പണം സമാഹരിക്കുന്ന രീതികളുണ്ടായിരുന്നു. ബാങ്കുകളും ഇത്തരം സമ്പാദ്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തിരുന്നു. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പുതിയ ഉദാരവൽക്കരണ കാലഘട്ടത്തിന് ശേഷം ഒട്ടേറെ പുതിയ പ്രോഡക്റ്റുകൾ, അത് കൂടുതലും ഇൻഷുറൻസ്, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായി ബാങ്കുകൾക്കുള്ള ടൈപ്പ്, അങ്ങനെയുള്ള കാരണങ്ങളാൽ ഇത്തരം ഇൻഷുറൻസ് പാക്കേജുകളെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി ഇൻഷുറൻസ് പിടിക്കുക, അതിലൊക്കെയായി ശ്രദ്ധ. അങ്ങനെ പിടിക്കുമ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഇവർക്ക് വലിയ ഇൻസെന്റീവ് കൊടുക്കുക, വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങളിൽ വീണുകൊണ്ട് ഇതിന്റെ ഉന്നതാധികാരികളുടെ ഭാഗത്തു നിന്ന് ട്രഡീഷണലായി ബാങ്കുകളിലെ നിക്ഷേപ രീതികളൊക്കെ മാറ്റി ഈ ഇൻഷുറൻസ് മാർക്കറ്റിലേക്കും ക്രോസ് സെല്ലിങ്ങിലേക്കും അതുപോലെ അതൊക്കെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളായിരുന്നു മിക്കവാറും. അതില് ഭയങ്കര റിസ്ക്കാണ്, ഗ്യാരണ്ടിയില്ല. 10 കൊല്ലത്തേക്കെങ്കിലും ഇടണം, എന്നാൽ മാത്രം പണം തിരിച്ചു കിട്ടൂ. വളരെ നിർബന്ധിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്ന ആളുകളെ വഴിതിരിച്ച് ഇതിൽ വിട്ട് 3 കൊല്ലം കഴിയുമ്പോഴേക്ക് അവര് നിർത്തിപ്പോവും. പക്ഷെ അവർക്ക് പണം നഷ്ടപ്പെടുന്ന സ്ഥിതി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
2: സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള പദ്ധതികളിലേക്ക് യുവാക്കൾ കൂടുതലായി എത്തുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM അൻസാരി.
3: കാലങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിന് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു തലമുറ ഇപ്പോ ഏകദേശം ശ്രമിച്ച് പുതിയ തലമുറ വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു സത്യം. പിന്നീട് അതിപ്പം ഗ്രാജുവലി ഇപ്പൊ അത് കൂടിയിട്ടുണ്ട്. വളരെ മോശമില്ലാത്ത പലിശ ബാങ്കുകളിലുണ്ട്, സാധാരണ ബാങ്കുകളിലും ഉണ്ട്. പക്ഷേ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് പുത്തൻ ബാങ്കുകൾ പുത്തൻ സാമ്പത്തിക നിക്ഷേപം സ്വീകരിക്കുന്നത്, മ്യൂച്വൽ ഫണ്ടുകള്, ഇൻഷുറൻസ് പോളിസികളെല്ലാം വന്നതുകൂടിയും ബാങ്കുകളിലെ കൂടെ അത് ലിങ്ക് ചെയ്തിട്ട് ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ ടാർഗറ്റുകൾ നേതാവുകൾക്ക് കൊടുക്കുമ്പോൾ അവർ സ്വമേധയാ അവർ നിർബന്ധിതരാകും ഇടപാടുകൾ തുറന്ന് ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ മെച്ചം നിങ്ങൾ ഇതുപോലുള്ള സംരംഭങ്ങൾ ഇടുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ ഇടപാടുകാർക്ക് വിശ്വാസ്യത മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ വരുന്നു. അതുമാത്രമല്ല ആകർഷകമായ വരുമാനം കിട്ടും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ കൂടുതലും ആ പുതിയ തലമുറക്കാർ അങ്ങോട്ട് വരുന്നത്. പിന്നെ പുതിയ തലമുറ എനിക്ക് തോന്നുന്നു അങ്ങനെ സമ്പാദ്യശീലത്തിൽ വലിയ വിശ്വാസം കിട്ടുന്നത് ചെലവാക്കി സന്തോഷമായിട്ട് ജീവിക്കുക, ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം RD ഒക്കെ വളരെ കുറവാണ്. സംഭവമാണ്. ഇപ്പൊ ശമ്പളം കിട്ടുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു 2000 രൂപ 1000 രൂപ 500 ആർ ഡി ഇടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള യാതൊരു സംവിധാനവും പുതിയ തലമുറയിൽ നിന്ന് വളരെ ചുരുക്കമേ കാണുന്നുള്ളൂ.

0: ുടെ സമ്പാദ്യ ശീലങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും വന്ന മാറ്റങ്ങൾ നിരവധിയാണ്.
1: പണ്ടാളുകളെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ നിക്ഷേപിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുമ്പുണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട്
0: സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുൻ ചെയർമാനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ്,
1: പുതിയ നിക്ഷേപ പദ്ധതികളിൽ ചേർന്നോ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ ഈ തരത്തിലുള്ള പുതിയ നിക്ഷേപ സംവിധാനങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് അവർക്കുണ്ട്. അതിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാവും എന്ന് പറയുന്നു. ഷെയറും ഷെയറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയായിട്ട് ഇപ്പോൾ ധാരാളം ആളുകൾ അതൊരു പ്രൊഫഷണലായിട്ട് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുടുംബശ്രീ പോലുള്ള വനിതകളുടെ ഗ്രൂപ്പുകൾ, അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് അനുസരിച്ച് ലോൺ അവർക്ക് കൊടുക്കുക, അതോടൊപ്പം തന്നെ ചിട്ടി പോലുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുക. തീരെ വരുമാനമില്ലാത്ത ഇവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സേവിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ലോൺ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഈ നെറ്റ്വർക്കിൽ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പോയി പലിശയ്ക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പടവെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ അവരുടെ ഈ നെറ്റ്വർക്ക് വഴി തന്നെ അവർക്ക് ലോണ് കിട്ടാനായിട്ടുള്ള ഒരു സംവിധാനം വരുന്നു. അത് തീർച്ചയായിട്ടും വളരെ സഹകരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു അത് വലിയ തോതിൽ അത് കൂടുതലൊരു പ്രചാരവും നേടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു.
0: സാമ്പത്തിക ആസൂത്രണവും നികുതി ലാഭവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിജു പി നായർ.
2: സമ്പാദിക്കുക എന്നത് ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ അതിലും പ്രധാനമാണ് സമ്പാദിച്ച പണം നമ്മുടെ ഭാവി ആവശ്യങ്ങൾക്കായി ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യുക. അതാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഫൈനാൻഷ്യൽ പ്ലാനിംഗ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പണപ്പെരുപ്പം, ജീവിത ചെലവിലെ വർധനവ്, മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ പണം വെറുതെ സൂക്ഷിക്കുന്നത് മാത്രം മതിയാകില്ല. അത് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കുകയും വേണം. നമ്മുടെ രാജ്യത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സ്വർണം എന്നിവ മികച്ച നിക്ഷേപ മാർഗങ്ങളാണ്. ഇന്നും ഇവയ്ക്ക് സാമ്പത്തിക ആസൂത്രണത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് സ്വർണം പണപ്പെരുപ്പത്തിന്റെ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ ഒരു നിക്ഷേപ മൂല്യവും നിലനിർത്താൻ സഹായിക്കുന്ന ആസ്തിയുമായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഇതോടൊപ്പം ഇന്ന് നിരവധി ആധുനിക നിക്ഷേപ മാർഗങ്ങളും ലഭ്യമാണ്. അവയിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്സ്. പല നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഓഹരികൾ, സർക്കാർ സെക്യൂരിറ്റികൾ, ബോണ്ടുകൾ തുടങ്ങിയ വിവിധ നിക്ഷേപങ്ങളിൽ വിനിയോഗിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സ് പ്രവർത്തനം സെബിയുടെ നിയന്ത്രണത്തിലാണ്. മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ക്രമമായി നിക്ഷേപിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP. ഒരു ചെറിയ തുകയിൽ ആരംഭിക്കാമെന്നതും ദീർഘകാലത്ത് സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ട്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, നാഷണൽ പെൻഷൻ സ്കീംസ് എന്നിവയും വ്യത്യസ്ത സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ആധുനിക നിക്ഷേപ മാർഗങ്ങളാണ്. സമ്പത്ത് സൃഷ്ടിക്കുന്നത് പോലെ തന്നെ വിരമിച്ച ശേഷമുള്ള സാമ്പത്തിക സുരക്ഷയും പ്രധാനമാണ്. അതിനായി ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അഥവാ SWP. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത തുക പിൻവലിച്ച് സ്ഥിരമായ വരുമാനം ലഭിക്കാവുന്ന രീതിയാണിത്. ഇനി നികുതിയുടെ കാര്യം നമുക്ക് നോക്കാം. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ലഭിക്കുന്ന പലിശ എല്ലാ കൊല്ലവും ആദായ നികുതിക്ക് വിധേയമാണ്. എന്നാൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു വർഷത്തിലധികം നിക്ഷേപിച്ചും ലഭിക്കുന്ന ദീർഘകാല മൂലധന ലാഭം ഒരു സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭ്യമാണ്. കൂടാതെ ELSS മ്യൂച്വൽ ഫണ്ടുകളിലും NPSലും നിലവിലുള്ള ആദായ നികുതി നിയമപ്രകാരം, പ്രത്യേകിച്ച് ഓൾഡ് സ്കീം പ്രകാരം, നികുതി ആനുകൂല്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നികുതി ലാഭം മാത്രം നോക്കി ഒരിക്കലും നിക്ഷേപം നടത്തരുത്. ഓരോ വ്യക്തിയുടെയും വരുമാനം, കുടുംബ സാഹചര്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് ഏറ്റെടുക്കുവാനുള്ള കഴിവ് എന്നിവയും വ്യത്യസ്തമാണ്. അതിനാൽ എല്ലാവർക്കും ഒരേ നിക്ഷേപ മാർഗം അനുയോജ്യമാകണമെന്നില്ല. ഇന്ന് ദേശസൽകൃത ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, അംഗീകൃത മ്യൂച്വൽ ഫണ്ട് വിതരണക്കാർ, രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുടെ സഹായത്തോടുകൂടി ഈ നിക്ഷേപങ്ങൾ വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം നിക്ഷേപ ഉപദേശങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഫിൻഫ്ലുവൻസർമാരുടെ അഭിപ്രായങ്ങൾ മാത്രം ആശ്രയിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും നികുതി ബാധ്യതയും ജീവിത സാഹചര്യങ്ങളും വിലയിരുത്തി രജിസ്റ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാരുടെയോ മറ്റ് യോഗ്യതയുള്ള സാമ്പത്തിക വിദഗ്ധരുടെയോ ഉപദേശം മാത്രം തേടി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. അവസാനമായ ഒരു കാര്യം, ഒരു നല്ല സാമ്പത്തിക ആസൂത്രണത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനും സ്ഥാനമുണ്ട്, സ്വർണത്തിനും സ്ഥാനമുണ്ട്, SIP സ്ഥാനമുണ്ട്, NPSനും സ്ഥാനമുണ്ട്, SWP സ്ഥാനമുണ്ട്. വിജയകരമായ സാമ്പത്തിക ആസൂത്രണം എന്നത് ഒരു നിക്ഷേപത്തിൽ മാത്രം വിശ്വസിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ വിവിധ നിക്ഷേപ മാർഗങ്ങളെ സന്തുലിതമായി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ തുകയിൽ ആരംഭിക്കുന്ന സ്ഥിരമായ നിക്ഷേപങ്ങളാണ് ഭാവിയിലെ വലിയ സാമ്പത്തിക സുരക്ഷയുടെ അടിത്തറ. അറിവോടെ നിക്ഷേപിക്കുക, ആസൂത്രണത്തോടെ നിക്ഷേപിക്കൂ, സുരക്ഷിതമായി ഭാവി സ്വന്തമാക്കൂ.
3: പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് കൃത്യമായ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതും. എല്ലാ മുട്ടകളും ഒരൊറ്റ കുട്ടയിലിടരുത് എന്ന പഴഞ്ചൊല്ല് പോലെ നമ്മുടെ നിക്ഷേപങ്ങൾ എപ്പോഴും വൈവിധ്യവൽക്കരിക്കണം. ഏത് നിക്ഷേപത്തിന് മുമ്പും കമ്പനികൾക്ക് SEBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പ്

വരുത്തുക. സമ്പാദ്യം എന്നത് വെറും പണം മാറ്റിവെക്കൽ മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷാ കവചം കൂടിയാണ്. ചെറിയ തുകകളിൽ തുടങ്ങി സ്ഥിരമായി സമ്പാദിക്കുന്ന ശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള വലിയ ചുവടുവയ്പാകും. സമ്പാദിക്കാം, ആസൂത്രണം ചെയ്യാം, സുരക്ഷിതമായ ഭാവി നിർമ്മിക്കാം.

0: ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷവുമായി വീണ്ടും എത്തും നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി 2026 ജൂൺ 16 ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. ഡെലിറിലെ
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
4: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതു വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക.

0: വിജയിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. പി എം വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെൻറ്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിൻ്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങളെ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെൻറ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ

0: നട്ടലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെയും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6-ാം മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാൻ നെവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ ജോവാൻ വിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യക്ക് പക്ഷേ 2-ാം പകുതിയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ഗ്രൂപ്പുകളിലെയും ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. വീണയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-ഓടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലർവിട്ടം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുലർവിട്ടത്തിൽ ആദ്യം കാർഷിക രംഗത്തെ വാർത്തകൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ICAR കേന്ദ്ര കിഴങ്ങുവേള ഗവേഷണ സ്ഥാപനം സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി ചേർന്ന് ഇന്ന് പുനർജീവന മധുരം പരിപാടി സംഘടിപ്പിക്കുന്നു. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. CTCRI അട്ടപ്പാടിയിൽ നടപ്പിലാക്കി വരുന്ന ട്രൈബൽ സബ് പ്ലാൻ പദ്ധതിയിലൂടെ വികസിപ്പിച്ച 8 മധുരക്കിഴങ്ങ് അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ പരിപാടിയിൽ പ്രകാശനം ചെയ്യും. കഴക്കൂട്ടം MLA ശ്രീ വി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക സെക്രട്ടറി S ഷാനവാസ് മുഖ്യാതിഥിയായിരിക്കും. ഭൂരേഖാ വകുപ്പ് കമ്മീഷണറും കുടുംബശ്രീ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ H ദിനേശൻ വിശിഷ്ടാതിഥിയായിരിക്കും. ICAR CTCRI ഡയറക്ടർ ഡോ G ബൈജു മുഖ്യപ്രഭാഷണം നടത്തും.

0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബ്ലോക്ക് പരിധിയിലെ അടൂർ, കൊടുമൺ, കലയൂർ, ഏനാതിമംഗലം, ഏലംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383 4701. ICIR കൃഷിവിജ്ഞാന കേന്ദ്രം മിത്രനികേതൻ തിരുവനന്തപുരം ഖേത് ബജാവോ അഭിയാന്റെ ഭാഗമായി ഇന്ന് വാമനപുരം ADO ഓഫീസിൽ വെച്ച് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയുടെ SCSP പരിശീലനവും വെള്ളനാട് വെച്ച് മത്സ്യ സംസ്കരണ പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക, നീം കോട്ടഡ് യൂറിയ കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, പുതയിടൽ, പയറുവർഗച്ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഖേത് ബജാവോ അഭിയാന്റെ ഉദ്ദേശങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ പ്രകൃതി കൃഷിയും മണ്ണ് സംരക്ഷണവും എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. വിദഗ്ധർ നയിക്കുന്ന പരിശീലന ക്ലാസുകൾ, കർഷക ശാസ്ത്രജ്ഞ സംവാദം, എക്സിബിഷൻ എന്നിവ ഉണ്ടായിരിക്കും. താൽപര്യമുള്ള കർഷകർ 8547544765 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കായിരിക്കും അവസരം. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കന്നുകാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം നാളെ മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ അധ്യക്ഷതയിൽ തൊഴിൽ, മൃഗസംരക്ഷണ, ക്ഷീരവികസന, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ പരിപാടിയിൽ തിരുവനന്തപുരം MP ശശി തരൂർ, മേയർ VV രാജേഷ് എന്നിവർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് 3 മണിക്ക് ക്ഷീര കർഷകർക്കായി കുളമ്പു രോഗ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സെമിനാറും ഉണ്ടായിരിക്കുന്നതാണ്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണക്കാല പൂക്കൃഷിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുന്നിയൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇളകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഓണക്കാല പൂക്കൃഷിക്കായി ജമന്തിപ്പൂ തൈകൾ സൌജന്യമായി നൽകുന്നു. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446661689. വയനാട് മുള്ളൻകൊല്ലി കൃഷിഭവനിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയിലേക്ക് ജൈവകൃഷി, പ്രകൃതി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൃഷിയിടം ഭാഗികമായി ജൈവകൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനിലോ 9383 4719949 എന്ന നമ്പറിലോ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: മലയാള ഭാഷയുടെ വ്യാകരണ അടിത്തറ പാകിയ പ്രശസ്ത കവിയും വിമർശകനുമായിരുന്ന AR രാജരാജവർമ്മ അന്തരിച്ചത് 1918 ജൂൺ 18-നാണ്. മലയാള ഭാഷയ്ക്ക് ശാസ്ത്രീയമായ വ്യാകരണ നിയമങ്ങൾ

നൽകിയ കേരള പാണിനീയം എന്ന ഇദ്ദേഹത്തിന്റെ കൃതി ഭാഷാ വിദ്യാർത്ഥികളുടെ പ്രധാന അവലംബമാണ്. ഭാഷാ പരിപോഷണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ കേരള പാണിനി എന്ന് ആദരവോടെ വിളിക്കുന്നത്. മലയാള ഭാഷയുടെ ഘടനയെയും കാവ്യ സംസ്കാരത്തെയും മാറ്റിമറിച്ച നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. കേരളത്തിന്റെ അഭിമാനമായ ഒളിമ്പ്യൻ KM ബീനാമോൾ വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ ചരിത്ര നേട്ടം കുറിച്ചത് 2000 June 18 ഉക്രൈനിലെ കീവിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിൽ 51.21 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. ഇതിലൂടെ കായിക ഇതിഹാസം PT ഉഷയുടെ പേരിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന നാഷണൽ റെക്കോർഡാണ് ബീനാമോൾ തകർത്തത്. കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ 1997 June 18 വത്തിക്കാനിൽ വെച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പയെ സന്ദർശിച്ചത് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യം നേടിയിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചും സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും മാർപ്പാപ്പയോട് അദ്ദേഹം സംസാരിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ മാർപ്പാപ്പയ്ക്ക് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി EK നായനാർ സമ്മാനമായി നൽകിയത് വലിയ വാർത്തയായിരുന്നു. കേരളത്തിലെ മതസൌഹാർദ്ദ അന്തരീക്ഷത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു സുപ്രധാന നയതന്ത്ര സന്ദർശനമായിരുന്നു ഇത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായികയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മിഭായി ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത് 1858 June 18. 1858 June 17 ആരംഭിച്ച ശക്തമായ പോരാട്ടത്തിൽ മാരകമായി പരിക്കേറ്റ അവർ പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിക്കുന്നതിനായുള്ള ആദ്യത്തെ കൂട്ടായ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് 1946 June 18. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഡോക്ടർ രാം മനോഹർ ലോഹയുടെ നേതൃത്വത്തിലാണ് മഡ്ഗാവിലെ ജനങ്ങളെ അണിനിരത്തി ഈ സമരം ആരംഭിച്ചത്.

0: 1956 ജൂൺ 18 പരമ്പരാഗതമായി പുരുഷന്മാർക്ക് മാത്രം ലഭിച്ചിരുന്ന സ്വത്തവകാശ നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ ഈ നിയമത്തിന് സാധിച്ചു. കുടുംബസ്വത്തിൽ പെൺമക്കൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് ഈ നിയമം ആദ്യമായി വ്യവസ്ഥ ചെയ്തു. ലോകമെമ്പാടുമുള്ള ഓട്ടിസം ബാധിതരായ വ്യക്തികളുടെ അവകാശങ്ങളെയും അവരുടെ സവിശേഷതകളെയും അംഗീകരിക്കുന്നതിനായി ജൂൺ 18 ഓട്ടിസ്റ്റിക് പ്രൈഡ് ദിനം ആയി ആചരിക്കുന്നു. ബീഹാർ വിഭൂതി എന്നറിയപ്പെടുന്ന ഡോക്ടർ അനുഗ്രഹ് നാരായൺ സിംഗ് ജനിച്ചത് 1887 ജൂൺ 18. ബീഹാറിന്റെ വികസനത്തിന് ശക്തമായ അടിത്തറ പാകിയ അദ്ദേഹം മികച്ചൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പാറ്റ്നയിലെ പ്രശസ്തമായ എ.എൻ കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. 1979 ജൂൺ 18 ശീതയുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സാൾട്ട് 2 കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ലിയോണിഡ് ബ്രഷ്നേവും തമ്മിൽ വിയന്നയിൽ വെച്ച് ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും പക്കലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ, സ്ട്രാറ്റജിക് ബോംബർ വിമാനങ്ങൾ എന്നിവയുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. സർവേക്കല്ല് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിക് ആസിഡും സന്ധിവേദനയും. ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
2: യൂറിക് ആസിഡ് കൂടുന്നതും അതുവഴി സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയെയും മെഡിക്കൽ ഭാഷയിൽ ഗൌട്ടി ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളിലും കാണപ്പെടുന്ന ഒരു ഘടകമാണ് പ്യൂറിൻ. ഈ പ്യൂറിൻ ശരീരം ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ്. സാധാരണഗതിയിൽ ഇത് രക്തത്തിൽ ലയിച്ച് വൃക്കകൾ വഴി മൂത്രത്തിലൂടെ പുറത്തുപോകും. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പരിധിയിൽ കൂടുതൽ ആകുകയും അത് പുറന്തള്ളാൻ വൃക്കകൾക്ക് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഈ ആസിഡ് രക്തത്തിൽ നിന്ന് സന്ധികളിലേക്ക് ഇറങ്ങുന്നു. സന്ധികളിലെത്തുന്ന യൂറിക് ആസിഡ് അവിടെ ചെറിയ ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടുന്നു. ഇവയെ മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റലുകൾ എന്ന് വിളിക്കും. ഈ ക്രിസ്റ്റലുകൾ സന്ധികൾക്കുള്ളിലെ മൃദുവായ കോശങ്ങളെ ഉരസുകയും അവിടെ മുറിവുകളും കടുത്ത വീക്കവും ഉണ്ടാകുകയും ചെയ്യുന്നു. സാധാരണയായി കാലിന്റെ പെരുവിരലിലാണ് ഇത് ആദ്യം കാണപ്പെടുന്നത്. കൂടാതെ കണങ്കാൽ, കാൽമുട്ട്, കൈമുട്ട് എന്നീ സന്ധികളിൽ പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ വേദന, നീര്, ചുവപ്പ് അല്ലെങ്കിൽ നിറവ്യത്യാസം, തൊടുമ്പോൾ ചൂട് എന്നിവ അനുഭവപ്പെടുന്നു. സന്ധികളിലെ മുറുക്കം ചലിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. വൃക്കയിലെ കല്ലുകൾ കാരണം അടിവയറ്റിൽ വേദന, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മൂത്രത്തിൽ രക്തം എന്നിവ കാണപ്പെടും. കൈകാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ സൂചി കുത്തുന്നത് പോലെയുള്ള തോന്നൽ, പ്രത്യേകിച്ച് രാത്രിയിൽ സന്ധികൾക്ക് ചുറ്റുമുള്ള ചർമ്മം ചുവന്ന് തിളങ്ങുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വിട്ടുമാറാത്ത സന്ധിവേദനയോ വിരലുകളിൽ നീരോ കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യൂറിക് ആസിഡ് പരിശോധന നടത്തേണ്ടതാണ്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പുരുഷന്മാരിൽ 3.4 മുതൽ 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയും സ്ത്രീകളിൽ 2.4 മുതൽ 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയുമാണ്. ഇത് 9 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ പോകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ദീർഘകാലം ഇത് ചികിത്സിക്കാതിരുന്നാൽ സന്ധികൾക്ക് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആർത്തവമുള്ള സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ സാന്നിധ്യം കാരണം യൂറിക് ആസിഡിന്റെ അളവ് സാധാരണ കുറവായിരിക്കും. ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ റിപ്പോർട്ടിൽ യൂറിക് ആസിഡ് കൂടുതലായി കാണിക്കാം. കൃത്യമായ ഫലം ലഭിക്കാൻ നല്ല പോലെ വെള്ളം കുടിച്ച ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ബീഫ്, പോർക്ക് പോലുള്ള ചുവന്ന മാംസങ്ങൾ, കരൾ പോലുള്ള അവയവ മാംസം, കല്ലുമേക്കായ, കൊഞ്ച് പോലെ തോടുള്ളവ, മദ്യം, പ്രത്യേകിച്ച് ബിയർ എന്നിവയിൽ പ്യൂറിൻ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ പ്യൂറിൻ കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ, മിതമായ അളവിൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നല്ലതാണ്. കൃത്രിമ മധുരം ചേർത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും എന്നതിനാൽ ഒഴിവാക്കേണ്ടതാണ്. അമിത ഭാരമുള്ളവരിൽ യൂറിക് ആസിഡ് ഉൽപാദനം കൂടുകയും അത് പുറന്തള്ളാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, വൃക്കരോഗങ്ങൾ എന്നിവയുള്ളവരിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് വൃക്കകളിലൂടെ യൂറിക് ആസിഡ് വേഗത്തിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു. സന്ധികളിലെ വേദനയെ വെറും വാദമെന്നു കരുതി തള്ളിക്കളയാതെ കൃത്യമായ പരിശോധനകളിലൂടെ യൂറിക് ആസിഡ് അളവ് നിയന്ത്രിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ സന്ധികളുടെ ചലനശേഷിയും ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിക് ആസിഡും സന്ധിവേദനയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.

0: നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൊഴിൽ തേടുന്നവർക്കായി ഇതാ.
2: തൊഴിൽ ദർശനം.
3: ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 543 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും റിവ്യൂ ഓഫീസർ 138, അസിസ്റ്റന്റ് റിവ്യൂ ഓഫീസർ 380, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 25, പ്രായം 21-35 വയസ്സിനും ഇടയിൽ, യോഗ്യത ബാച്ചിലർ ബിരുദം, കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ഡിഗ്രി ഒ ലെവൽ സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ സയൻസിൽ CCC സർട്ടിഫിക്കറ്റ്, ഡേറ്റ എൻട്രി വേർഡ് പ്രോസസിംഗ് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ പ്രാവീണ്യം, മിനിറ്റിൽ 25 ഇംഗ്ലീഷ് വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. അപേക്ഷാ ഫീസ് 1200 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.alahabadhighcourt.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.alahabadhighcourt.in.
1: ഇന്ത്യൻ നേവിയിൽ 01/2027, 02/2027 ബാച്ചുകളിലേക്കുള്ള അഗ്നിവീർ അപ്രന്റിസ് തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമക്കാർക്കാണ് അവസരം. 4 വർഷമാണ് സർവീസ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2 ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയായ INET 2026 എഴുതണം. 01/2027 ബാച്ചിന്റെ പരിശീലനം 2026 ഡിസംബറിലും 02/2027 ബാച്ചിന്റെ പരിശീലനം 2027 മെയ്യിലും ചിൽക്കയിൽ ആരംഭിക്കും. യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെ 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ AICTE അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും ഇനി പറയുന്ന വിഷയങ്ങളിലൊന്നിൽ കുറഞ്ഞത് 50% മാർക്കോടെ ഡിപ്ലോമ നേടിയിരിക്കണം. വിഷയങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC, റിപ്പയർ ആൻഡ് മെയിന്റനൻസ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മെയിന്റനൻസ്, മെഷീൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെക്കട്രോണിക്സ്, മെറ്റലർജി, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. പ്രായം 01/2027 ബാച്ചിലേക്ക് അപേക്ഷിക്കുന്നവർ 2004 December 1 2009 May 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 02/2027 ബാച്ചിലേക്ക് അപേക്ഷിക്കുന്നവർ 2005 May 1 2009 October 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷത്തെ സർവീസിനിടയിലും വിവാഹം അനുവദിക്കില്ല. പരീക്ഷാ ഫീസ് 550 രൂപയും 18% GST ഓൺലൈനായാണ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. ഒന്നിലധികം അപേക്ഷ അയക്കാൻ പാടില്ല. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 29.
2: തൊഴിൽ ദർശനം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496555
4: 6-3-2

0: 1. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. പുലർവിട്ടം തുടരും. വാർത്തകൾക്ക് ശേഷം 7:35. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
2: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
3: മാരിടൈം ട്രേഡ് കി ദുനിയാ മേ ഭാരത് കെ ലാഖോ സീ ഫെയറർ ദുനിയാ കെ അലഗ് അലഗ് സമുദ്ര മേ അപ്നി സേവായേ ദേ രഹേ ഹൈ വിശ്വ കി പ്രഗതി മേ ബഹുത് ബഡാ യോഗ്ദാൻ ദേ രഹേ ഹൈ ഔർ മേ സമജ്താ ഹൂം കി ഉൻകി സുരക്ഷാ ഭീ ഉത്നാ ഹീ മഹത്വപൂർണ ഹൈ മുജേ പൂരാ വിശ്വാസ് ഹൈ കി സംജോതേ മേ സീ ഫെയറർ കി സുരക്ഷാ ഭീ സുനിശ്ചിത് ഹോഗി ഔർ ഉസ്കോ പ്രാഥമികതാ മിലേഗി.
1: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യുഎൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
5: ബ്രിട്ടീഷ് നോവലിസ്റ്റും നാടകകൃത്തും കവിയുമായ വില്യം ഗോൾഡിംഗ് 1911 സെപ്റ്റംബർ 19 ഇംഗ്ലണ്ടിലെ കോൺവാളിൽ ജനിച്ചു. 7 വയസ്സുള്ളപ്പോൾ എഴുതി തുടങ്ങി. ചെറുപ്പത്തിലെ തന്നെ കോർണിഷ് ഭാഷ വശമാക്കിയ അദ്ദേഹം മാൾബെറോ വ്യാകരണ വിദ്യാലയത്തിലും പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലും പഠിച്ചു. ശേഷം അധ്യാപകനായി. 2nd ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നാവികസേനയിൽ നാവികനായി ജോലി ചെയ്തു. അതിനുശേഷം എഴുത്തിലേക്കും അധ്യാപനത്തിലേക്കും അദ്ദേഹം തിരിച്ചുവന്നു. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ആണ് ഗോൾഡിംഗിന്റെ ആദ്യ പുസ്തകം. തുടർന്ന് ദ ഇൻഹെറിറ്റേഴ്സ്, പിഞ്ചർ മാർട്ടിൻ, ഫ്രീ ഫോൾ, ദ സ്പയർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ എഴുതി. 1980 റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന കൃതിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന പുസ്തകത്തിലൂടെ 1983 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും വില്യം ഗോൾഡിംഗിന് ലഭിച്ചു. 1993 ജൂൺ 19 വില്യം ഗോൾഡിംഗ് അന്തരിച്ചു.
6: Because at the moment, man is becoming increasingly inadequate to the fields of knowledge. What you should have here is a whole array of physicists to deal with any point of that sort, or a platoon of historians to labor at a problem and allowed to come up with an authoritative answer. A novelist, a mere novelist, is unlikely to be able to compete. And nevertheless, I must do something. I've always thought that a writer must be a philosopher, for I am naive enough to think that philosophy has something to do with belief. I've met philosophers, professional philosophers, and they don't seem to agree with that. On occasions when I've raised my hesitant voice in their discussions, that discussion has come to a stop, and then politely and urbanely, urbanity is about the only absolute still left in philosophy, they begin to talk to me as one might talk to a child, a rather dear child with perhaps a spark of intelligence, who, given time, may do something one day in some small field of research, and I understand that I have strayed across an invisible line with a notice on it, keep out, men working.
5: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് വില്യം ഗോൾഡിംഗിന്റെ ശബ്ദം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇനിയൊരു ഗാനം കേട്ട് തിരിച്ചെത്താം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ദോസ്ത്.

0: പുലർവേട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. വായനാ ദിനത്തിന്റെ ഭാഗമായി നാളെ മുതൽ 24 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ നിയമസഭാ ലൈബ്രറി റെഫറൻസ് ഹാളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിക്കും. നാളെ രാവിലെ 8:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചാക്ക ഗവൺമെന്റ് ITI 2021 മുതൽ 2024 വരെ പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് തിരികെ ലഭിക്കും. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഈ മാസം 30 ITI ഹാജരാകണം. രാജ്യത്തുടനീളം പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാതല ആനുകൂല്യ വിതരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 2026 June 19 നിർവഹിക്കുകയാണ്. ഈ സുപ്രധാന നേട്ടം അടയാളപ്പെടുത്തുന്നതിനായി EPFO തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അന്നേ ദിവസം വൈകുന്നേരം 5 മുതൽ 7 വരെ പാളയം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് പ്രാദേശിക തല ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മേയറുടെയും MLA മാരുടെയും വിശിഷ്ട സാന്നിധ്യത്തിലാണ് ഈ വകുപ്പുതല ചടങ്ങ് നടക്കുന്നത്. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ July 1 മുതൽ 30 നടക്കും. ഇതിന്റെ ഭാഗമായി 2026 June 16 ആരംഭിച്ച 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്. പുലർവേട്ടത്തിൽ ഇനി കേൾക്കാം ഗുഡ് ഇംഗ്ലീഷ്.
1: Good English. Good morning, listeners. This is Sonia, your English language guide. In this third episode of Good English, let's focus on some phrasal verbs related to a healthy lifestyle. Health is wealth, of course, we know that. English uses many phrasal verbs when talking about health, illness, and well-being. These phrasal verbs are important for describing symptoms, treatments, and healthy habits in everyday English, and they appear frequently in medical consultations and health-related conversations. Isn't it fun to learn a few? So what is a phrasal verb? A phrasal verb consists of a verb combined with a preposition or adverb, such as up, out, off, or in. For example, the phrasal verb work out has nothing to do with working. It means you are exercising or doing physical training at a gym. The phrasal verb throw up has nothing to do with throwing anything. It means vomiting or expelling food from the stomach. Hence, the meaning of the combination of a verb and a preposition is often completely different from the meaning of the individual words. So it's important to note that phrasal verbs have layers of meaning in different contexts. Let's begin. The first phrasal verb related to health is cut down on. The meaning of cut down on is to reduce. For example, you should cut down on caffeine if you have trouble sleeping. This is a common phrasal verb used to talk about reducing or stopping the overconsumption of coffee or tea. I'm sure doctors often ask their patients to cut down on sugar, excess fat, oil, etc. Another example to illustrate the meaning. I want to cut down on screen time by reading instead of scrolling before bed. Here, the phrasal verb cut down on means to avoid screen time. I'm sure the doctors don't prescribe this.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനി ഒരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി 9495963321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. പുലർമിട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. റോസി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ജോബ് സംഗീതം നൽകിയിരിക്കുന്നു.

ഇന്ന് പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: trade agreement, CETA, will come into force on the 15th of July this year. The Ministry of Commerce and Industries informed that the agreement on social security, also referred as the Double Contribution Convention, DCC, will come into effect on the same day. We have more from our correspondent.
1: The Ministry of Commerce and Industries also noted that the period of exemption under the Double Contribution Convention, DCC, has been increased from 3 years to 5 years, marking a major gain for India's temporary workers, hailing the government as a triumph of economic statecraft. Union Minister for Commerce and Industry Piyush Goyal stated that the simultaneous enforcement of the CETA and the Double Contribution Convention will open up significant new opportunities for India's exports, as India has secured immediate duty-free access on 99% of tariff lines. He said that this will allow textiles, leather, marine, engineering and processed food sectors to compete with no disadvantage and supply their world-class products. The ministry said that the India-UK CETA has been designed as a people-centric agreement that delivers benefits across society. The ministry noted that this historic economic architecture effectively prepares both nations to navigate the complexities of modern international commerce while permanently accelerating India's trajectory toward an inclusive, prosperous and self-reliant Viksit Bharat 2047. Nitika Gupta, Akashvani News, Delhi.
0: Prime Minister Narendra Modi has said that the India-UK Comprehensive Economic and Trade Agreement will significantly boost the bilateral trade and investment between India and the United Kingdom. In a social media post, Mr. Modi said that the agreement will also unlock numerous opportunities for Indian farmers, workers, MSMEs, startups and innovators and contribute meaningfully to the realization of Viksit Bharat 2047. This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website newsonair.gov.in and download the News on AIR app. Welcome back to the morning news. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. Akashwani News brings you a special feature, 12 Saal, Vishwas Ke, Vikas Ke, Jan Kalyan Ke. Today, we focus on the steps taken by the government to eradicate Naxalism and bring an unprecedented wave of developmental activity in the affected regions. We have a report.
2: The Narendra Modi government's coordinated multi-pronged strategy combining calibrated security operations, financial choking and rapid development saturation has resulted in making the country free from Naxalism and Maoist terror. Home Minister Amit Shah had formally announced that Naxalism would be completely eradicated from the entire country by 31st March 2026 and the pledge has now been fulfilled. Several landmark security operations played a decisive role in breaking the backbone of the Maoist network over the years. Operation Octopus was conducted in Budha Pahad region of Jharkhand in 2022, and Operation Double Bull liberated the Gumla, Lohardaga and Latehar districts of Jharkhand in February of the same year. Operation Thunderstorm targeted strongholds of Naxals in Saraikela, West Singhbhum and Khuti district of Jharkhand in 2022. Operation Black Forest, which was conducted in 2025 across a hill stretching 50 kilometers in length and 37 kilometers in width along the Telangana-Chhattisgarh border, dealt a severe blow to the remaining Maoist cadres. One of the residents of Bastar in Chhattisgarh had lauded the government's efforts, saying that it has fulfilled its promise of making the country free from Naxalism.
3: They fulfilled the promise they made. I thank Modi government, Amit Shah ji and Vijay Sharma ji from the bottom of my heart.
4: Amit Shah ji ko, Vijay Sharma ji ko, main hriday se dhanyawad deta hu.
2: The results of the coordinated multi-pronged strategy on the ground reflected the scale of the crackdown. Several top Naxal leaders were neutralized during this period, including Hidma, Kadri Satyanarayan Reddy, Ganesh Uike and the Naxalite General Secretary Basavraju. These security efforts brought an unprecedented wave of development activity in Naxal-affected regions. Tambu Orao, a resident of Gumla district, Jharkhand, said that since the Modi government was formed, Naxalism has gradually come to an end and people living with peace and harmony.
5: A decade ago, our village was completely under the control of Naxalites. We are afraid to go out even during the day. Since 2014, when the Modi government was formed, gradually that fear has disappeared. Today we are living a peaceful life. The village is developing. They have made roads. It is very good now.
2: The National Investigation Agency played a critical role in disrupting Naxalite financing, significantly depleting their operational resources. Today, the story of Naxal-free India stands as a testament to the triumph of democracy, development and the constitution over decades of violence. Akshit Vaidyan, Akashwani News, Delhi.
0: U.S. President Donald Trump and Iranian President Masoud Pezeshkian have virtually signed a 14-point memorandum of understanding aimed at ending hostilities between the two countries, reopening the Strait of Hormuz and launching a 60-day process to negotiate a final agreement on sanctions and Iran's nuclear program. We have a report.
6: The White House said that Mr. Trump signed the MOU personally while meeting French President Emmanuel Macron in Paris. On the other hand, Iranian Foreign Ministry spokesperson confirmed that the text of the memorandum has been finalized and signed by both sides. He stated that consultations with Oman and other countries have been underway for some time and that arrangements for managing the Strait of Hormuz have largely been agreed upon. The US has released the official text of the MOU. The 14-point agreement includes an immediate and permanent cessation of military operations, including in Lebanon, and a pledge to conclude negotiations on a final deal within 16 days, extendable by mutual consent. Under the MOU, the US will begin removing its naval blockade and related restrictions, while Iran will facilitate the safe passage of commercial vessels through the Strait of Hormuz free of charge for an initial 60-day period. The document also outlines plans for the phased lifting of sanctions, the release of frozen Iranian assets, treasury waivers for Iranian oil exports, and a US-backed reconstruction and economic development program for Iran worth at least $300 billion. Iran also reaffirmed in the memorandum that it will not develop or acquire nuclear weapons. The agreement also provides for discussions on the future of Iran's enriched uranium stockpiles under the supervision of the International Atomic Energy Agency. With Vishal's report, Chirag Jha, Akashwani News, Delhi.
0: In men's cricket, India defeated Afghanistan by 170 runs in the second ODI of the three-match series in Lucknow to take an unassailable 2-0 lead. Put into bat first, India posted a massive 402 runs in 49.5 overs before being bowled out, powered by Shubman Gill's 154 and Ishan Kishan's 125. For Afghanistan, Nange Alia Karoti picked up 4 wickets, while Rashid Khan claimed 3. In reply, Afghanistan were bundled out for 232 in 44.3 overs. For India, Arshdeep Singh and Gurnoor Brar picked up 3 wickets, while Prince Yadav claimed 2. Shubman Gill was adjudged the player of the match. The third and the last match will be played in Chennai on Saturday. In the ICC Women's T20 World Cup, India defeated Netherlands by 95 runs in a Group A match at Headingley in Leeds last night. Batting first, India posted a formidable 209 for 5 in 20 overs, powered by Smriti Mandana's 74 and Shafali Verma's 55. And now for a look at today's newspapers, it's over to Shagun Chopra.
7: Thank you, Nishit. News of Prime Minister Modi meeting US President Trump on the sidelines of G7 summit in Avignon, France is carried prominently by all the leading dailies. US President Trump says will help India, led by Prime Minister Modi, if attacked, according to Hindustan Times. India-UK trade deal to come in effect from July 15th. No tariff on key exports, writes the Tribune. Parliamentary board meet convened by Shiv Sena UBT today amid split rumours, says the Hindu. Delhi High Court seeks government reply as Telegram challenges ban over NEET exam, according to a report in the Times of India. 10-year wait ends as NSC files for IPO, while Reliance Jio set to file for IPO this week, reports Financial Express. And finally, in QS rankings, IIT Delhi tops India list for second year. Delhi University shines as well, says the Indian Express. And with that, it's back to you, Nishit.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to attend VivaTech Summit in Paris with French President Emmanuel Macron. PM Modi to also address members of Indian community in the French capital. President Draupadi Murmu to embark on a 5-day visit to Madhya Pradesh and Odisha beginning today. Polling for 2 Rajya Sabha seats from Jharkhand and 1 from Mizoram to take place today. India-UK Comprehensive Economic and Trade Agreement to come into force on the 15th of July this year. US President Donald Trump signs 14-point peace deal with Iran to end the West Asia conflict. And in men's cricket, India beat Afghanistan by 170 runs in the second ODI of the three-match series to take an unassailable 2-0 lead. And with that, we end the morning news. Have a nice day.
8: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: നോവൽ സഞ്ചാരം.
10: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
11: കുട്ടൂസന്റെയും അയ്മദിന്റെയും ഭാര്യമാർ വാതിൽപൊളി മറഞ്ഞു നിന്ന് കണ്ണുനീർ വാർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പോലീസ് വരുന്നുവെന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചത്. വേലിത്തറയിൽ നിന്ന് വേലിത്തറയിലേക്ക് ആ വാർത്ത പ്രചരിച്ചു. ആ വൃദ്ധ വിറച്ചുപോയി. അവർ തട്ടവും വലിച്ച് തലയിലിട്ട് ഒരു നടത്തം. ഉമ്മ എവിടേക്കാ? അകത്തു നിന്ന് മൂത്ത മകൻ്റെ ഭാര്യ ചോദിച്ചു. ഇപ്പം വരാം. അവർ നേരെ ചെന്നത് ഭാർഗവിയമ്മയുടെ വീട്ടിലേക്കാണ്. അവർ ഉമ്മറത്തേക്ക് കയറി ഭാർഗവിയമ്മയുടെ കാലു കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ. എന്റെ മോനെ കാത്തു തരണേ, ഇക്ക് ഇനി ഇതൊന്നേ ഉള്ളൂ. എഴുന്നേൽക്കൂ, ഇങ്ങടെ ഉമ്മാനെപ്പോലെ വിചാരിക്കണേ. ആ കരച്ചിൽ നീണ്ടുപോയി. ഒടുവിൽ കാര്യം വിവരിച്ചു പറഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഭാർഗവിയമ്മയ്ക്കും നിശ്ചയമില്ല. ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിഷേധിക്കാൻ വയ്യ. പക്ഷേ ഒരു പോത്തൻ മാപ്പിളെ എന്തു ചെയ്യും? അവർ മാധവിയമ്മയുടെ അടുത്തേക്ക് ഓടി. രണ്ടുപേരും വളരെ നേരം കൂടിയാലോചിച്ച് അവസാനം ആ വൃദ്ധ സ്ത്രീയുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും ചെയ്തു. അന്നു രാത്രി 12 മണി മുതൽ ഒരു മനുഷ്യൻ ഭാർഗവിയമ്മയുടെ വീട്ടിലെ ചാവടിയിൽ ഒളിച്ചു താമസിക്കാനും തുടങ്ങി. 15 ദിവസം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ പോലീസ് വന്നില്ല. ആ വഴിക്ക് ഒരു ചലനവും ഉണ്ടായില്ല. ഒടുവിൽ അയാൾ അവിടെ നിന്ന് പോയപ്പോൾ ആ വൃദ്ധ സ്ത്രീ മാധവിയമ്മയെയും ഭാർഗവിയമ്മയെയും ഒപ്പം അനുഗ്രഹിച്ചു. നിന്റെ മക്കളെ പടച്ചോൻ കൊയ്ക്കൂല, ഇങ്ങടെ മക്കൾക്ക് ഇതിൻ്റെ കൊണം കിട്ടും, നോക്കിക്കോളി, ഓലക്ക് ബച്ചടി ബച്ചടി കേറ്റാ. ഈ കഥ ഇതേവരെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരായ ഈ പ്രവൃത്തിയെപ്പറ്റി അവർ തന്നെ പിന്നീട് പരസ്പരം സംസാരിക്കുകയുണ്ടായിട്ടില്ല. തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞത്, ഭാർഗവിയമ്മ കൂടെ കൂടെ ആലോചിക്കും. ഭാർഗവി പോന്നവളാ എന്ന് മാധവിയമ്മയും ഓർക്കും. അത്ര നിഗൂഢമായ ഒരു കഥയാണ് മാധവിയമ്മ വലിച്ചു പുറത്തേക്കിട്ടത്. ഭാർഗവിയമ്മ ഞെട്ടിപ്പോയി. അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവരുടെ നെഞ്ചിൽ ഒരാളൽ. അത്രത്തോളം പറയണമെന്ന് മാധവിയമ്മയും വിചാരിച്ചതല്ല. കലഹം കാണാൻ വേലിത്തറയ്ക്കൽ വന്നു നിൽക്കുന്ന ബഹുജനങ്ങളുടെ മുൻപിൽ വച്ച് താൻ അപമാനിതയായി എന്ന് വന്നപ്പോൾ ആ അസ്ത്രമങ്ങ് പ്രയോഗിച്ചുവെന്നേയുള്ളൂ. ഭാർഗവിയമ്മ കടായ കവച്ചു നടന്നപ്പോൾ അവരും വേവലാതിപ്പെട്ടു. സ്വന്തം നെഞ്ചിൽ ഒരിടി കൊണ്ടതുപോലെ. ഭാർഗവിയമ്മയുമായി എങ്ങനെയെല്ലാം കഴിഞ്ഞതാണ്! മാധവിയമ്മയെ സംബന്ധിച്ചിടത്തോളം വ്യസനം വരുന്നത് ശുണ്ഠിയുടെ രൂപത്തിലാണ്. ആരോട് ശുണ്ഠിയെടുക്കാൻ? വേലിക്കൽ നിൽക്കുന്ന അയൽപ്പക്കക്കാരുടെ അടുത്തേക്കങ്ങ് നീങ്ങി ചോദിച്ചു, എന്താ താടിക്ക് കയ്യും കൊടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ വല്ല വേലയോ പൂരമോ ഉണ്ടോ? ഒരു പ്രമാണികള് വന്ന് നോക്കി നിൽക്കുന്നു. ഓരോരുത്തരായി വേലിക്കടുത്ത് നിന്ന് തലവലിച്ചു. മാധവിയമ്മ രണ്ടു തവണ കാറി തുപ്പി. തലതിരിച്ചപ്പോൾ മുനിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിശ്വനാഥനെയാണ് കണ്ടത്. അവനാണ് ആപത്തെല്ലാം വരുത്തിവെച്ചത്. ഒരു പിടകൂടി. അവൻ കലശലായി നിലവിളിച്ചു. നിന്ന് പെറുപെറുത്തിരുന്ന രാധയ്ക്കും കിട്ടി. വാതിലിൻ്റെ മൂലയ്ക്കൽ പാളി പതുങ്ങി നിൽക്കുന്ന ബാലാമണി അമ്മയെ കണ്ടപ്പോൾ ചൂളി. എന്താ അടി പതുങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ചിറിക്കൊരു കുത്ത്. ആ സാധു ചിറിയും തുടച്ച് അടുത്ത മുറിയിലേക്ക് നടന്നു. കൊച്ചനുജൻ അവളുടെ അരുപറ്റി നിശബ്ദനായി നിന്നു.
10: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. സങ്കല്പം ആത്മാവിന്റെ നിശബ്ദ സംഗീതമാണ്. സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ നൽകി പുതിയൊരു ലോകം തീർക്കുന്ന മായാജാലം. സങ്കല്പത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ സ്മൃതി മധുരം. ആദ്യഗാനം സീമന്തപുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയിരിക്കുന്നു.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
3: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നതുവരെയുള്ള പ്രക്രിയയാണ് ദഹന പ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമ മുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹനവ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹനവ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നത് വഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
2: യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സനിയ സി കെ സംസാരിച്ചു.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകി കേന്ദ്ര ബജറ്റ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധം. നമ്മുടെ നാടിന്റെയും യുവതലമുറയുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ കേരള പോലീസ് ആരംഭിച്ച നൂതന സംരംഭമാണ് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. കേവലമൊരു താൽക്കാലിക പരിശോധന എന്നതിനപ്പുറം മയക്കുമരുന്നിന്റെ കരിഞ്ചന്തകളെയും അന്തർ സംസ്ഥാന ശൃംഖലകളെയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൌത്യം ഈ മാസം 2 സംസ്ഥാനത്തുടനീളം ആരംഭിച്ചത്. വിദ്യാലയങ്ങൾ, കോളേജ് ക്യാമ്പസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സംസ്ഥാന അതിർത്തികൾ എന്നിവ കേന്ദ്രീകരിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ജനകീയ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 2 തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിച്ചു. ലഹരി വിപത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഈ ദൌത്യത്തിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് പ്രശ്നത്തിന്റെ ഗൌരവം സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും ഈ ക്യാമ്പയിന്റെ വിജയത്തിനു പിന്നിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ 15 പിന്നിട്ടപ്പോഴേക്കും 10 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് 2575 കേസുകൾ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്യുകയും 2778 പേരെ അറസ്റ്റിലാക്കുകയും ചെയ്തു. സംസ്ഥാന വ്യാപക നീക്കത്തിൽ 1.5 കിലോഗ്രാം MDMA, 146.49 കിലോഗ്രാം കഞ്ചാവ്, 464 ഗ്രാം ഹാഷിഷ് ഓയിൽ, 11 LSD സ്റ്റാമ്പ്, 350 ഗ്രാം ബ്രൌൺ ഷുഗർ, 141 കഞ്ചാവ് ചെടികൾ എന്നിവയുൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടെ ഓപ്പറേഷൻ തൂഫാൻ വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു.
1: ഓപ്പറേഷൻ തൂഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിന്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യും. സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-star ഹോട്ടലുകൾ ഇത് സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. Seaports ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
2: ഓപ്പറേഷൻ തൂഫാൻ, ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്.

0: കേരളത്തിൽ അടുത്ത കാലത്തായി ലഹരിമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം 5000-ൽ നിന്നും 20000-ന് മുകളിലേക്ക് കുതിച്ചുയർന്നതായി കാണാം. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ ശ്രീ പുട്ട വിമലാദിത്യ IPS.
1: പ്രിയമുള്ളവരെ, കേരളത്തെ ലഹരിമുക്ത നാടായി മാറ്റാൻ വേണ്ടി ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി വിതരണം ചെയ്യുന്ന ആൾക്കാർ, ലഹരിയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് റീഹാബിലിറ്റേഷനും ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഇതിനകത്ത് ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ പങ്കാളിത്തം ഇല്ലാതെ ഒരു ലഹരി വിമുക്ത കേരളത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് ഈ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഭാഗമാവുക. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവി സംരക്ഷിക്കാൻ വേണ്ടി, ഡ്രഗ് വിമുക്ത കേരളത്തിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.
0: കഞ്ചാവ് പോലുള്ള പരമ്പരാഗത ലഹരി വസ്തുക്കളിൽ നിന്ന് മാറി അതീവ മാരകമായ രാസലഹരികളിലേക്ക് അഥവാ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഓപ്പറേഷൻ തൂഫാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. പരിശോധനകളിൽ പിടിച്ചെടുക്കുന്ന MDMA, LSD സ്റ്റാമ്പുകൾ, ഹെറോയിൻ എന്നിവയുടെ അളവ് ശതകോടികളുടെ അന്താരാഷ്ട്ര വിപണി മൂല്യമുള്ളതാണ്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത, ലഹരി കടത്തുന്നതിനായി കാരിയർമാരായി മാറുന്ന ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണത്തിലുണ്ടാകുന്ന വർധനയാണ്. ഈ ശൃംഖല തകർക്കാൻ താഴെത്തട്ടിലുള്ള വിതരണക്കാരെ മാത്രമല്ല ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ സ്രാവുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ തൂഫാൻ വഴി പോലീസിന് സാധിക്കുന്നുണ്ട്. പ്രധാനമായും നഗരങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊച്ചി സിറ്റി നാർക്കോട്ടിക് സെൽ ACP ശ്രീ TD സുനിൽകുമാർ വാർത്താ തരംഗിണിയോട്.
2: പ്രത്യേകിച്ച് മറ്റേ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊച്ചി സിറ്റിയാണ്. അപ്പൊ ആ കൊച്ചി സിറ്റിയിൽ അവര് താമസിക്കുന്ന ലോഡ്ജസ്, അതുപോലെ തന്നെ മറ്റ് വീടുകള്, പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ജോലി സ്ഥലങ്ങള്, ഇവർ ജോലി ചെയ്യുന്ന കടകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പ്രവർത്തന നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയ്ഡും ഞങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെയ്ഡ് നടത്തുന്നുണ്ട്. കൂടുതൽ കേസിൽ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 ടീമായിട്ട് ഞങ്ങൾ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതുപോലെ ഡിക്റ്റേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷനും ഇത് നടത്തുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് ഞങ്ങൾ അത് നിർത്താതെ തന്നെ തുടരും വരും ദിവസങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, NCB ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ്, ഇവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് കമ്പൈൻഡ് ആയിട്ടുള്ള റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളിലുമൊക്കെ അവിടെയുള്ള സ്റ്റുഡൻസിനെ, അതുപോലെ തന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, പിന്നെ അവിടുത്തെ പേരൻസ്, ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സ്കൂള് രൂപീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് സോഴ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഈ റെയ്ഡുകൾ നടത്തി കേസുകൾ മാക്സിമം ഡിറ്റക്ട് ചെയ്യുന്ന രീതിയാണ് തുടരാനായിട്ട് പോകുന്നത്.
0: ലഹരിക്കെതിരായ യുദ്ധത്തിൽ ജനങ്ങൾക്കും പങ്കാളികളാകാം. ലഹരി വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന്റെ 9497979794 അല്ലെങ്കിൽ 9497927779 എന്ന നമ്പറുകളിൽ വിളിച്ച് പോലീസിനെ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ പോലീസ് പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും.
2: കൂടാതെ എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് 112 എന്ന ഇതിന് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ പോലീസ് എത്തും. അവിടെ എത്തിയിട്ട് അത് കാര്യങ്ങൾ അത് റെയ്ഡ് നടത്തും. ആ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ഞങ്ങൾ വെക്കുന്നതാണ്. എമർജൻസി വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അത് കൂടാതെയാണ് നമുക്ക് ഈ 112 എമർജൻസി ERSS എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്ക് തന്നിട്ടുള്ളത്.

0: സ്കൂളുകളും കോളേജുകളും അവരുടേതായ രീതിയിൽ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുമായി ചേർന്നാണ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത്. തിരുവനന്തപുരം വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പറേഷൻ തൂഫാൻ മില്യൺ ഗോൾ പദ്ധതിയെക്കുറിച്ച് അധ്യാപകനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ശ്രീ കെ അൻവർ,
1: നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ വളരെ ആഴത്തിൽ ഉപേസിച്ചിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയും ലഹരി മാഫിയകൾക്കെതിരെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അതിശക്തമായി തുടരുന്ന പദ്ധതിയായ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ ബോധവൽക്കരണം വിദ്യാർത്ഥികളിലൂടെ ഫലപ്രദമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകുന്ന പദ്ധതിയാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്നുള്ളത്. ഇപ്പോൾ ലഹരി എന്ന മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ഗോൾ അടിക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് വിദുര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ ആ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വിദുര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ നെടുവങ്ങാട് എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് ഓരോ വിദ്യാർത്ഥിയെയും ലഹരിക്കെതിരെ പോരാടുന്ന ഒരു തൂഫാൻ വാരിയറാക്കി മാറ്റുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് വിദുര സ്കൂളിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
0: സമാനമായ രീതിയിൽ കോളേജുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപികയായ ഡോക്ടർ സൗമ്യ വർഗീസ്,
2: ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത് യുവജനങ്ങൾക്കിടയിലും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുമാണ്. അതിനാൽ നിരവധിയായ യുവമനസ്സുകൾ ഒരുമിച്ച് കൂടുന്ന കോളേജ് ക്യാമ്പസുകളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനായി ദേവഗിരി കോളേജിൽ ആന്റി ഡ്രഗ് സ്ക്വാഡ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എ പ്രതിനിധികളും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ലഹരി മുക്തമായ ഒരു ക്യാമ്പസ് സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ബോധവൽക്കരണത്തിന്റെ അഭാവം മൂലം ഒരു കുട്ടിയും ലഹരിയുടെ അടിമയാകരുത്, അതാണ് നമ്മുടെ ആന്റി ഡ്രഗ് സ്ക്വാഡിന്റെ മുഖ്യ സന്ദേശവും പ്രതിജ്ഞയും. അതുകൊണ്ട് തന്നെ ദേവഗിരി കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു.
0: ലഹരി വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നത് കേവലം പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല, അത് ഓരോ പൌരന്റെയും കടമയാണ്. ഓപ്പറേഷൻ തൂഫാൻ വിഭാവനം ചെയ്യുന്നത് പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു ജനകീയ പ്രതിരോധമാണ്. വിദ്യാലയങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും അധ്യാപകരും വീടുകളിൽ മാതാപിതാക്കളും കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ എന്തെങ്കിലും സൂചന ലഭിച്ചാൽ ഭയപ്പെടാതെ പോലീസിനെ വിവരമറിയിക്കണം. നമ്മുടെ നാടിന്റെ യഥാർത്ഥ കരുത്ത് യുവാക്കളാണ്. അവരുടെ സർഗശേഷിയും അധ്വാനവുമാണ് നാടിന്റെ പുരോഗതിക്ക് ആധാരം. എന്നാൽ അവരെ മയക്കുമരുന്നിന്റെ ഇരുട്ടറകളിലേക്ക് തള്ളിവിടാൻ ലഹരി മാഫിയയെ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ യുവതയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഭരണകൂടത്തോടൊപ്പം സമൂഹവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഒരു വ്യക്തി പോലും മയക്കുമരുന്നിന് അടിമയാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. ലഹരിയോട് പൂർണമായി നോ പറയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൌത്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ലഹരിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി ഒന്നിച്ച് അണിചേരാം. വാർത്താതരങ്ങിനി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: വാക്കുകൾ കൊണ്ട് തോണിതുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിന്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിന്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയ സന്ദേശഗാനത്തിന് ചെമ്പകശ്ശേരിയിൽ നിന്നും താര എന്ന ഞാൻ അയക്കുന്ന ഒരു വിനീതമായ അപേക്ഷയാണ്. ഈ വരുന്ന June 20 ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. സ്ഥിരതാമസം ബാംഗ്ലൂരാണ്. ജയന്തി എന്ന പേരുള്ള ജയാ ഗോപിനാഥ്. ഭർത്താവ് മേജർ ഗോപിനാഥ്. ചേച്ചിക്ക് 77 ചേട്ടൻ 86 വയസ്സുണ്ട്. വയസ്സ് കേട്ട് ഞെട്ടണ്ട കേട്ടോ. രണ്ടുപേരും നല്ല ചുറുചുറുക്കുള്ളവരാണ്. ചിട്ടയായ ജീവിതം, ആരോഗ്യകരമായ ആഹാരരീതി, വേണ്ടത്ര വ്യായാമം, ക്രിയാത്മക ചിന്ത, ഇതൊക്കെയാണ് അവരുടെ ആരോഗ്യരഹസ്യം. മക്കൾ യാമിനി ഓസ്ട്രേലിയ, മകൻ വിശാഖ് ബാംഗ്ലൂർ, കൊച്ചുമക്കൾ റിയാലി നവമി. ഞാനും ചേച്ചിയും തമ്മിൽ 12 വ്യത്യാസമുണ്ട്. ഇപ്പോഴും എന്നെ കൊഞ്ഞു പെങ്ങളായി കാണുന്ന എൻ്റെ വഴികാട്ടിയായ ചേച്ചി. ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത് ചേച്ചിയുടെ വ്യത്യസ്തങ്ങളായ ആഹാരം കഴിക്കാനാണ്. ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞാൽ ഇപ്പോഴും വേഫർ ബിസ്ക്കറ്റും പലതരം ജ്യൂസുകളും ഒക്കെ വാങ്ങിവെക്കുന്ന ഗോപിച്ചേട്ടൻ. ഇതൊക്കെയാണെങ്കിലും ആരെയും പെട്ടെന്ന് വകവെച്ച് കൊടുക്കുന്ന ആളല്ല എൻ്റെ ചേച്ചി. ആകാശവാണി സന്ദേശഗാനം പരിപാടിയിലൂടെ ചേച്ചിയെ വിളിച്ച് എൻ്റെയും ഭർത്താവ് പത്മകുമാറിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിറന്നാളാശംസകൾ ഒന്ന് അറിയിക്കാമോ എന്ന് താര ചെമ്പകശ്ശേരി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ജയന്തിയാണോ?
1: അതെ, ആരാണ്?
0: ബാംഗ്ലൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ബാംഗ്ലൂരിലൊക്കെ
0: ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി തരും?
1: ആളാരാണെന്ന് പറഞ്ഞിട്ടല്ലേ സ്പെഷ്യൽ തീരുമാനിക്കാൻ പറ്റും.
0: അങ്ങനൊന്നുമില്ല, എന്ത് കിട്ടിയാലും തിന്നുന്ന ആളാ.
1: അങ്ങനെ പറ്റൂല.
0: സാറെന്ത് ചെയ്യുന്നു?
1: മനസ്സിലായല്ല.
0: എനിക്ക് വേണ്ടി വേഫർ ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വാങ്ങിച്ചു വെച്ചേക്കൂ.
1: വേഫർ ബിസ്ക്കറ്റ് ജ്യൂസ് കഴിക്കാറില്ല.
0: അല്ല, അതുകൊണ്ട് ഞാൻ വരുന്നത് പ്രമാണിച്ച്. അതിഥികളെയൊക്കെ ഭംഗിയായിട്ട് ഊട്ടുന്ന ഒരാളാണ് എന്നറിയാം. പിന്നെ യാമിനിയും വിശാഖും ഒക്കെ എന്ത് പറയുന്നു? റിയാലിയും നവമിയും കുടുംബത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒത്തം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇവൻ ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ
1: തിരുവനന്തപുരത്തുനിന്നാണോ?
0: ഈ ശബ്ദം കേട്ടിട്ട് ഒരു പരിചയവും തോന്നില്ല. എങ്ങനെ പരിചയം തോന്നും? നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ. ചെമ്പകശ്ശേരിയിൽ ഒരു താരയുണ്ടല്ലോ. അനിയത്തി പറഞ്ഞിട്ട് വിളിക്കുക. താര ആന്റി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ ചേച്ചിയുണ്ട്. ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ബാംഗ്ലൂരിൽ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡും വ്യായാമവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ടിരിക്കുന്ന ഉള്ള ചിട്ടയായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. കൂടുതലൊന്നും ബുദ്ധിമുട്ടിക്കരുത്, പക്ഷെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്തെങ്ങാനും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ?
1: ഒരു പ്ലാൻ ഉണ്ട്, അടുത്ത മാസം ഒന്ന് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. അപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് വയ്ക്കും. ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്നായോണ്ട് എനിക്ക് പെട്ടെന്നൊന്നും വായാലും വരും.
0: ഞാൻ വെയിറ്റ് ചെയ്യാം.
1: ഒരു എനിക്ക് സിനിമയുടെ ഇത് പറഞ്ഞുതരാം, പക്ഷെ എനിക്ക് ആ പാട്ട് പറയാൻ പറ്റൂല. ഖുഷ്ബു അഭിനയിച്ച ഒരു സിനിമയാണ്, ഒരു തമ്പുരാട്ടി ആയിട്ടുണ്ടോ എന്നിട്ട് അതിൽ നല്ല പാട്ടുണ്ട്. ഒരു പിടി
0: വരുന്നില്ല. ടെൻഷൻ വേണ്ട, സമാധാനായിട്ട്. മലയാള സിനിമയായിരുന്നോ തമിഴ് സിനിമയായിരുന്നോ?
1: മലയാള സിനിമ.
0: ഇലവുംകോട് ദേശമാണോ?
1: ആ ഇലവുംകോട്. അതെ അതെ അതെ.
0: ഇലവുംകോട് ദേശത്തിലെ ഒരു പാട്ട് വെച്ചാ മതിയോ?
1: അതിലെ അത് ഒരു പാട്ട് വെച്ചോളൂ.
0: നമുക്ക് ചെമ്പക മലരൊളി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം. എല്ലാ പാട്ടുകളും ഒ എൻ വി സാറാണ് എഴുതിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്ന വിദ്യാസാഗരാണ്, യേശുദാസും ചിത്രയുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: പ്ലീസ് പ്ലീസ്. താങ്ക് യു.
0: അപ്പൊ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്.

0: പ്രിയ ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് ആർച്ച. തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 കസിൻസ് ഉണ്ട്. 5 പേരും പെൺകുട്ടികളാണ്. ആരതി, ആർച്ച, ദേവിക, ദീപിക, സ്നേഹ. അതിൽ സ്നേഹ ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഈ പരിപാടിയിലൂടെ അവളെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണം. ബിടെക്കിന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. സിനിമ കാണുക എന്നതാണ് അവളുടെ ഹോബി. ഞാനും അവളും നിറം സിനിമയുടെ കട്ട ആരാധികമാരാണ്. നിറം സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. അവളും അവളുടെ അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന എന്റെ ദൗത്യം കുറച്ച് ദുഷ്കരമാണ്. ഇനിയെല്ലാം താങ്കളുടെ കൈകളിലാണ്. ഈ സന്ദേശം പരിഗണിക്കണേ. നിർത്തുന്നു, സ്നേഹത്തോടെ, ആർച്ച. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
2: ഹലോ.
1: ആ സ്നേഹ,
2: എന്തുണ്ട്
1: വിശേഷം?
2: സുഖമാണ്.
1: ഞാൻ വിളിച്ചത് ആക്ച്വലി ഒരു മാർക്ക് എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഒരു മാർക്ക് എവിടെ പോയി?
2: ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷിലാണ് ഒരു മാർക്ക് പോയത്.
1: ആകെ വിഷമത്തിലാണോ ആ ഒരു മാർക്കിന്റെ പേരില്?
2: ചെറിയ വിഷമമുണ്ട്.
1: ഇനി ഒന്ന് ഓർത്തു നോക്ക് നന്നായിട്ട്.
2: ഇല്ല
0: സ്നേഹ, ഇങ്ങനെ സംസാരിച്ച മനസ്സിലാവൂ.
1: ഇപ്പൊ മനസ്സിലായല്ലേ?
0: അതാരാ?
2: സാറ് തന്നെയാണ്. അത്
0: ഏത്?
2: മനീഷ് സാർ. എന്റെ അമ്മ ഇവിടെ എന്നും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്. ഹലോ സന്ദേശം പരിപാടിയുടെ ഫാനാണ് ഞാനും അമ്മയും. അപ്പൊ ഈ സൗണ്ട് നന്നായിട്ട് അറിയാം.
1: ആ അതാണ്, നോക്കുമ്പോ വേറൊരു ശബ്ദം വരുന്നു, അതിനുശേഷം സാറ് വരുന്നു. അപ്പൊ ഇത് എവിടെ നിന്നാണെന്നല്ലേ
2: ഇപ്പൊ മനസ്സിലായി. ആകാശവാണിന്നായിരിക്കും.
0: എന്നിട്ട് ഈ പോയ ഒരു മാർക്കിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി?
2: അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് എഴുതി നോക്കി. എന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ അതിന്റെ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്.
0: അപ്പൊ ഇത് കഴിഞ്ഞ് നീ ബിടെക്കിന് പോകാനാണ് പ്ലാൻ എന്നൊക്കെ അറിഞ്ഞു ഞാൻ.
2: ഇത് ആരാണ് പറഞ്ഞത്?
0: അതൊന്നും പറയാൻ സൗകര്യമില്ല.
2: ഞാനും എന്റെ ഫ്രണ്ട്സും ഈ പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും ആയിരിക്കും.
0: എന്നാലേ ഫ്രണ്ട്സ് അല്ല, വേറൊരാളാ തന്നിരിക്കുന്ന. അത് ഞാൻ പറയാം. പറയണോ? വേണ്ടല്ലേ?
2: അല്ല പറഞ്ഞു.
0: ചുമ്മാ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ.
2: എന്നാലും
0: ഈ സാധാരണ സ്നേഹയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീം വേറൊരാൾക്ക് കിട്ടുന്ന ഐസ്ക്രീം കൂടി മാറ്റിയൊക്കെ എടുക്കൂലേ, ചില സിനിമകളിലൊക്കെ പോലെ.
2: എന്നെ പറ്റി നന്നായിട്ട് അറിയാന്നുള്ള ആരോമാണ് തന്നിട്ടുള്ളത്?
0: ആണോ? അതല്ലേ നമ്മുടെ പ്രത്യേകത.
2: എന്നാലും
0: വിളിക്കാൻ പോകുന്ന ആളുടെ കംപ്ലീറ്റ് ജാതകം എടുത്തു വെച്ചിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് അടുത്ത് അഡ്മിഷന് മുന്നേ ഉള്ള പരിപാടി എന്താണ്?
2: അങ്ങനെയൊന്നും ഇല്ല, എൻട്രൻസ് എഴുതി. ഡ്രൈവിംഗിന് പോണം.
0: അപ്പൊ ഈ ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ നിറം സിനിമയെ മാത്രമാണ് ഇഷ്ടം?
2: അങ്ങനെയൊന്നുമില്ല, എനിക്കും എന്റെ കസിനും ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് കസിൻ?
2: എന്റെ വല്യമ്മയുടെ മോളാണ്.
0: 5 കസിൻസിൽ നല്ലിയാരാവതാണ്.
2: അപ്പൊ അവരിൽ ആരോ ഒരാളാണ് ഈ പണി തന്നത്, ഉറപ്പാണ്.
0: ഈ 5 കസിൻസ് ആരൊക്കെയാണ്?
2: പേര് മൂത്താള് ആരതി, പിന്നെ ദേവിക, പിന്നെ ഞാൻ, പിന്നെ ആർച്ച, ദീപിക.
0: 1, 2, 3, 4, 5 ആയല്ലേ? കംപ്ലീറ്റ് എണ്ണമൊക്കെ പോയി. ഈ ഇതില് ഈ മെസ്സേജ് അയച്ച ആള് പറഞ്ഞു സ്നേഹയെ ഒരു കാരണവശാലും സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റൂല.
2: ശബ്ദം കേട്ടപ്പോ മനസ്സിലായി, അതിനു മുമ്പ് ചെറിയ
0: ഇതാരാ വിളിച്ച് എന്റെ മാർക്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതെന്ന്? ഇനി ടീച്ചർമാര് വല്ലതും ആണോ?
2: ഇങ്ങനെ ടീച്ചറാണോ എന്ന് സംശയിച്ചു. പക്ഷെ എന്റെ അറിവിന് ഈ ഒരു സൗണ്ട് ആർക്കും ഇല്ല. പിന്നെ സാറ് വന്നപ്പോഴാണ് കൺഫേം ആയത്.
0: വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഈ ടീച്ചറിനെ ഇറക്കും. ഈ ആകാശവാണിയൊക്കെ കേൾക്കുന്ന ആള് സെവിൽ ജിഹാൻ എന്ന് കേട്ടിട്ടില്ലേ? ആ സെവിൽ ജിഹാനാണ് സംസാരിച്ചത്.
2: ഓ,
0: ആ യൂത്ത് പ്രോഗ്രാം ഒക്കെ
2: കേൾക്കാറില്ല. അമ്മയാണ് ഇവിടെ ഏറ്റവും വലിയ ഫാൻ. ഹലോ സന്ദേശം ഞാൻ സ്കൂളടച്ചതിന് ശേഷം മിക്ക ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അത് പണിയും കൊടുത്തിട്ടുണ്ട്.
0: ആഹാ,
2: അമ്മയും വഹിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് നിന്ന് രാജേശ്വരി.
0: അപ്പൊ കുടുംബത്തായിട്ട്
2: ഞങ്ങളിനി ഫാൻ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. ഇനി ആർക്ക് പണി കൊടുക്കണം കൊടുക്കണം? അപ്പൊ അങ്ങനെ ആരെയും കിട്ടിയില്ല.
0: അപ്പൊ ഉറപ്പായിട്ട് ഈ പണി കിട്ടേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുകൂടി
2: വീട്ടിൽ പറഞ്ഞു, ഇനി ഇതുപോലെ ആരും വിളിക്കുന്നില്ലല്ലോ, വിളിച്ചെങ്കിൽ ഒന്ന് സംസാരിക്കും. ഇന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളു.
0: ഈ 5 കസിൻസിൽ ആർച്ചയാണ് ആകാശവാണിക്ക് സന്ദേശം അയച്ചത്.
2: തോന്നി നിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവളും ഞാനും ആണ് നിറത്തിന്റെ കട്ട ഫാൻ.
0: നല്ല പാട്ടുകളുള്ള സിനിമയല്ലേ?
2: എല്ലാം ഉണ്ട്.
0: സ്നേഹ പാടുന്ന ആളാണോ?
2: അല്ല.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണോ?
2: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ഏത് പാട്ട് വെക്കാം?
2: നിറത്തിലെ മിഴിയറിയാതെ തന്നെ മതി.
0: ഞാൻ വിചാരിച്ചു അത് തന്നെ പറയുമെന്ന്. കുഞ്ചാക്കോ ബോബൻ CBC ബൈക്കില് ഇങ്ങനെ മഴയെ തൂടി വണ്ടി

0: പിടിച്ചു പോണതൊക്കെ ഓർത്തിട്ടല്ലേ പാട്ട്. ആ
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണ നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ ആ പാട്ട് വെച്ചാലോ.

പ്രിയ ആകാശവാണി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പേര് അരുണ. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. ഏപ്രിൽ 30 കരുനാഗപ്പള്ളി

0: പള്ളി സബ് കോടതിയിൽ നിന്ന് റിട്ടയറായ എന്റെ സഹോദരൻ അനിൽകുമാറിനെ ഒന്ന് വിളിക്കാമോ? നന്നായി പാട്ടുപാടുന്ന ആളാണ്. വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും പാടുന്നത് കേൾക്കാം. അദ്ദേഹത്തിനെ വിളിച്ച് ഇഷ്ടഗാനം ചോദിക്കണം. പറ്റുമെങ്കിൽ രണ്ടു വരി പാടിക്കുകയും വേണം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ നിന്ന് അരുണാ മോഹൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിൽകുമാർ സാറാണോ? അനിൽകുമാർ സാർ തിരക്കിലാണോ? അനിൽ സാർ തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ആരായാലും പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരാൾ വിളിക്കുന്നതല്ലേ സാറേ? അപ്പൊ പിന്നെ കൂട്ടുകാരനും കൂടി കേക്കട്ടെന്നേ. അപ്പം ഉണ്ടാക്കുന്നത് എന്ത് തന്നെ ആയാലും കൂടുതൽ മധുരതരാവും ആണോ? എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശദമായിട്ട്? റിട്ടയർമെന്റ് ജീവിതം അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ആ ശരി. അപ്പൊ കരുനാഗപ്പള്ളിയിലൊന്നും ഇല്ല ഇപ്പൊ? ഓ അത് ശരി. എന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അരുണാ മോഹൻ എന്ന് പറഞ്ഞ ഒരാള് പിണങ്ങും. അതാരാ? അളി ഇനി ഇവിടെ എങ്ങും വന്നില്ല. ഇതിപ്പോ പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? വർഷോപ്പിലൊന്നുമല്ല, പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? പക്ഷെ എന്നാലും ഒരു സഹൃദയനായിട്ടുള്ള ഒരാള് ഒരു പാട്ട് ചോദിച്ചോ പാടുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമല്ലേ. അളിയനി ഇവിടെ എങ്ങും ഇല്ല. എവിടെ നിന്ന്? ഞാനൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് അളിയൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയൻ എവിടെ നിന്ന് പെങ്ങളോട് ചോദിക്കണം. സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട്? അങ്ങനെയൊന്നുമില്ല. സാർ എന്ത് പാടിയാലും എനിക്കിഷ്ടാവും. സാറ് വീട്ടിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് കേൾക്കാന്നാണ് പെങ്ങള് പറയുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാതെ പാട്ടാണെന്ന്. സാറിന്റെ പെങ്ങള് തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു പാട്ട്. അനിൽ സാർ അതുവഴി പോയോ? അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാടാലോ, പരിചയമുള്ള ശബ്ദത്തിനടുത്താണല്ലോ. താങ്കളുടെ പെങ്ങള് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാന പരിപാടിക്ക് ഒരു കത്ത് അയച്ചു. താങ്കൾ ഒരു വലിയ പാട്ടുകാരനാണ്, താങ്കളെ വിളിച്ച് പാടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും സാറ് പാടിയില്ലല്ലോ. ആ ഉഹ് എനിക്ക് വയ്യ.
1: അപ്പൊ
0: അതെല്ലാം കൂടി ചേർത്തൊരു പാട്ട് വരട്ടെ.
1: മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നതാരോ ചെല്ല പൂങ്കാറ്റു പൂനിലാവിൻ പേരിൽ ഒരു ഗന്ധർവനോ മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നതാരോ എല്ല പൂങ്കാറ്റു പൂനിലാവൂ പൂനിലാവിൻ പേരിൽ വരും.

0: ഏതോ രാഗഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു, നീ അരുളും സ്നേഹം ഒരു മാന്തളിരായെന്നും. അത് എഴുതിയതാരാണെന്ന് അറിയാവോ? വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂവെങ്കിലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പഴവള രമേശിന്റെ വരികളാണത്. ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് മാളൂട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പോൾ പാട്ടുകളൊക്കെ ഗംഭീരമായി തുടരട്ടെ. റിട്ടയർമെന്റ് ലൈഫിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും പാചകങ്ങളും വാചകങ്ങളും പാട്ടുകളുമായി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക്
0: യു.

0: ഞാൻ ലൈല, പത്തനംതിട്ട തട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ മാസം 22 മകൾ ആതിരാലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ജൂൺ 13 മകൻ വികാസ് വസന്തിന്റെ ജന്മദിനമാണ്. ഞങ്ങൾ കണ്ണനെന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും ഡൽഹിയിലാണ്. കണ്ണൻ മോൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. മോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവരിൽ ഒരാളെ വിളിച്ച് രണ്ടുപേരുടെയും ജന്മദിനാശംസകൾ അറിയിക്കണേ. ആതിരാലക്ഷ്മിയുടെയും വികാസിന്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആതിരാലക്ഷ്മിയെ വിളിച്ചു നോക്കാം. ഹലോ, ആതിരാലക്ഷ്മിയാണോ? ആതിരാലക്ഷ്മി തിരക്കാണോ? ആതിരാലക്ഷ്മി തിരക്കല്ലെങ്കിൽ ഞാൻ വൈകി ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞാൻ ഇട്ടിരിക്കുന്നു. താങ്ക് യു. ആ, അതിന്റെ കൂടെ വേറൊരാൾക്കും ഈ അടുത്ത് ബർത്ത്ഡേ ഉണ്ടല്ലോ. ആർക്കാ?
1: ഹസ്ബൻഡ്.
0: അപ്പൊ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വിഷയം കൂടി ഞാനിപ്പോ അങ്ങ് പറയാം. അതും കഴിഞ്ഞു. ഈ രണ്ട് ബർത്ത്ഡേയും കഴിഞ്ഞു വരെ ഇതാര് കാത്തിരുന്നത് ആശംസ പറയാൻ?
1: അമ്മ.
0: ഏ, അമ്മയോ?
1: ആകാശവാണിയുടെ.
0: അതിന് ഞാനെന്ത് വേണം?
1: അല്ല, എനിക്ക് ട്രൂ കോളറില് വന്നിരുന്നു ആകാശവാണി എന്നുള്ളത്.
0: അതിപ്പം ഞാൻ ആകാശവാണിന്റെ പേര് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നതിൽ അങ്ങനെയല്ലേ
1: കാണിക്കുള്ളൂ? ഞാനിത് കേട്ടിട്ടുണ്ട്.
0: എന്ത് കേട്ടിട്ടുണ്ട്?
1: ഈ ആകാശവാണിയുടെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട് വീട്ടിലായിരുന്ന സമയത്ത്. എനിക്ക് ഈ ട്രൂ കോളർ ഈ നെയിം വന്നത് ഒപ്പം ഒരു ഡൗട്ട് വന്നു, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്.
0: എന്താ അമ്മയുടെ പേര്?
1: ലൈല.
0: എവിടെന്ന്?
1: അടൂർ.
0: അപ്പൊ തട്ടയിലുള്ളതാരാ?
1: അതെ, തട്ടടൂർ. അത് തന്നെയാണ്.
0: അപ്പൊ അമ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പെരുന്നാൾ ആശംസകൾ നേരണം എന്ന് പറഞ്ഞ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചിരുന്നു. അപ്പോ കണ്ണനെ വിളിക്കണോ ആതിരയെ വിളിക്കണോ എന്നൊക്കെ ആകാശവാണിയോട് തീരുമാനിക്കാൻ പറഞ്ഞു.

0: രണ്ടുപേരുടെയും നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. ഏത് പാട്ട് വെക്കണം?
1: എനിക്കിങ്ങനെ പെട്ടെന്ന് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. സാറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് ഇട്ടാൽ മതി.
0: കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം കാണാൻ പോയ സിനിമ ഏതാ? അതറിയില്ലെന്ന് പറയരുത്. ഏടാ, അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്നാലും ആദ്യം കണ്ട സിനിമ കണ്ടാ കണ്ടാ. ഈ പറയണ കേട്ടാ, തോന്നുന്നു ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞാണെന്ന്. 5 വർഷം എന്ന് പറയുന്ന ഒരു കാലമാണ്. ഓക്കെ, ഞാൻ സജഷൻ ഒക്കെ തന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരില്ല. ഉള്ളടക്കം സിനിമയിൽ അന്തിവേയിൽ പൊന്നെതിരും ഏതൻ സ്വപ്നവുമായി മോഹൻലാൽ അമല, അത് മോഹൻലാൽ ശോഭനയാണോ? രണ്ടുപേരും ഉണ്ടാ സിനിമയിൽ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. രണ്ടുപേർക്കും ഒന്നുകൂടി പിറന്നാൾ ആശംസകൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് അവസരിപ്പിച്ച ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സർ, താങ്ക് യു.

0: മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി.
1: എന്റെ മകൻ യാദവിന്റെ കൂട്ടുകാരന്റെ അമ്മ അനിതയെ വിളിക്കാനാണ് ഈ കത്ത്. അനിതയ്ക്ക് ഒരു റേഷൻ കടയുണ്ട്, ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്, മക്കൾ ശബരി ഗൗരി. ആളൊരു പാട്ടുകാരിയാണ്, പക്ഷേ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് എപ്പോഴും പരാതിയാണ്. അനിതയെ വിളിക്കുമെന്നും പാട്ട് പാടാൻ അവസരം നൽകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബീന ഹരിപ്പാട്. നമുക്ക് അനിതയെ വിളിച്ചു

0: നോക്കാം.
1: ഹലോ.
0: ഹലോ, അനിതയാണോ? എവിടെയാണ്, കടയിലാണോ, തിരക്കാണോ?
1: അല്ല, ആരായിരുന്നു?
0: പാട്ട് നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞിട്ട്.
1: എന്താ?
0: അനിത നന്നായി പാടുന്ന ആളാണ് എന്നറിഞ്ഞിട്ട് വിളിച്ചതാണെന്ന്.
1: എന്റെ പാട്ട് എപ്പോ കേട്ടു?
0: അതൊക്കെ കേട്ടു. അഡ്മിഷനുകളൊക്കെ ഇപ്പൊ എന്താ, അതിന്റെ തിരക്കൊക്കെ തുടങ്ങിയോ?
1: അഡ്മിഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്.
0: അപ്പൊ അതിനിടയിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഗായികയെ നമ്മളൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ?
1: തൽക്കാലം അതിന് താല്പര്യമില്ല.
0: ഇങ്ങനെ പറഞ്ഞുകൂടാ. അഡ്മിഷന്റെ കാര്യത്തിനൊന്നുമില്ല, ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ കൂടെ അഡ്മിഷന്റെ കാര്യം കൂടി ചോദിച്ചെന്നേ ഉള്ളൂ, എന്റെ തിരക്ക് വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിട്ട്.
1: ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന ആളാണെന്ന് എങ്ങനെ അറിയാം?
0: എല്ലാം അറിയാം. ശബരിയും ഗൗരിയൊക്കെ എന്ത് ചെയ്യുന്നു?
1: ശബരിയും ഗൗരിയൊക്കെ വീട്ടിലുണ്ട്.
0: ചേട്ടൻ ഇന്ന് ഓട്ടോയായിട്ട് പോയോ?
1: പോയി.
0: അപ്പോ ഇനി നമുക്ക് സമാധാനമായി നമ്മുടെ പാട്ടിലേക്ക് കിടക്കാം.
1: അല്ല, ഇത് ആരാന്ന് പറയാ?
0: ഇത്രയും കാര്യങ്ങള് അറിയുന്ന ആളാവുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? പാടിയാ പോരെ.
1: ഇത്രയും കാര്യങ്ങൾ അറിയാവുമ്പോ എന്നെ അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായി. എന്റെ ഈ ഫോണിൽ എന്റെ നമ്പർ സേവ് അല്ല, അതുകൊണ്ടായിരുന്നു.
0: അത് അങ്ങനെ ഒന്നും സേവ് ആക്കാൻ പറ്റുന്ന നമ്പറല്ല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? ഇല്ലേ,
1: അതൊന്നും പറ്റത്തില്ല.
0: ആരും ചാൻസ് തരുന്നില്ല, ചാൻസ് തരുന്നില്ല എന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ പരാതിയൊക്കെ പറയുകയും ചെയ്യും. ആ ബീനയുടെ അടുത്തൊക്കെ പരാതി പറഞ്ഞില്ലേ? ഹരിപ്പാടുള്ള ബീന. അപ്പൊ അങ്ങനെ ചാൻസ് ചോദിച്ച സ്ഥിതിക്ക് എന്നാ പിന്നെ ആ പാട്ടൊന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഞാനാരാ ഞാനാരാ എന്ന് അന്വേഷിച്ചോണ്ട് നിക്കാതെ ആ പാട്ടങ്ങ് പാടുന്നേ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളാരാന്ന്. ആ ടെൻഷൻ തീരാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം പാട്ടാണ്.
1: നല്ല മെഡിസിൻ അത് മാത്രമേ ഉള്ളൂ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ മൈൻഡിലെ അങ്ങനെ അല്ല.
0: രണ്ടു വരി പാടുന്നു.
1: ബീന നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ബീനയുടെ ആരെങ്കിലും ആണോ?
0: ബീനയുടെ ആരുമല്ല. ഞാൻ ഇവിടെ അനിതയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ അനിത ബീന ബീന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് മോശമല്ലേ ബീന? ഛേ അനിത, ഇതൊക്കെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയല്ലോ. ഞാനും ബീന അനിത എല്ലാം കൂടി കുഴഞ്ഞു.
1: മനസ്സിലായി, ബീന എന്തെങ്കിലും നമ്പർ തന്നിട്ടായിരിക്കും വിളിക്കുന്നത്. അനോണിമസ് കോളൊന്നുമല്ല.
0: പിന്നെ അതല്ലേ ഞാനും പറയുന്നത്, ഞാൻ അനോണിമസ് അല്ല, അനോണിമസ് അല്ല. ഞാൻ അറിയുന്ന ആളാണ്, ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. രണ്ടു വരി പാടിയാൽ അപ്പൊ പറയുമെന്ന്. ഈ പറഞ്ഞ ആളുടെ അച്ഛനല്ല, അച്ഛനാണ്.
1: യാദവിന്റെ അച്ഛന്റെ ഒരു സൗണ്ട് പോലെ ഉണ്ട്.
0: ഞാനേ
1: അതെ, ഞാൻ രണ്ടുസരം കഴിയട്ടെ, ഞാൻ പറയാം.
0: ഇല്ല പറ്റില്ല, ഇപ്പൊ ഇപ്പൊ ഇപ്പൊ നടക്കണം.
1: ഇപ്പൊ ഞാൻ അഡ്മിഷന്റെ ഒരു തിരക്കിൽ അവന്റെ ആ ടെൻഷൻ.
0: എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ആ ടെൻഷനൊക്കെ മാറി. ഞാനിപ്പോ ആരാണെന്ന് പറഞ്ഞാൽ ആ ടെൻഷനൊക്കെ പമ്പ കിടക്കും. മാത്രമല്ല ഇപ്പൊ തുള്ളിച്ചാടി എനിക്ക് നാല് പാട്ട് ഉണങ്ങി പാടിത്തരും.
1: അയ്യോ, അങ്ങനെയൊന്നുമുള്ള ആളല്ല ഞാൻ. എന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാൻ വയ്യാട്ടോ. പാട്ടിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാ, പാട്ട് പാടുന്നവരെ ഇഷ്ടം, ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോ അതിനുള്ളൊരു മൈൻഡ് ഇല്ല.
0: മൊത്തം തിരക്കിലായി ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആരാന്ന് അറിയണ്ടേ? അപ്പൊ
1: പറയാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് അറിയാനും
0: താല്പര്യമില്ലെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത്. പാട്ട് പാടി കഴിഞ്ഞാൽ പറയാന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയൂല എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും. അനിത, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്. ഹരിപ്പാടുള്ള ബീന ഒരു പോസ്റ്റ് കാർഡില് ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം എഴുതി അയച്ചു. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാനെങ്ങനെയാ അനിതയുടെ കാര്യങ്ങളൊക്കെ
1: അറിയുന്നത്?
0: അല്ല സോറി, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന് പോലെ നാല് പാട്ട് പാടുമെന്ന്. ചാൻസ് കിട്ടുന്നില്ലേ, ചാൻസ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചാൻസ് വന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്ക് പാടാൻ പറ്റാതായി പോയല്ലോ അനിത. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം. ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി. യൂസഫ് അലിയുടെ വരികളാണ്, നൌഷാദിന്റെ സംഗീതം യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പാടം പൂത്തകാലം പാടിക്കോ, പാടം പൂത്തകാലം പാടാൻ വന്ന് നീയും എന്നാണ് വരി. പക്ഷെ അനിത പാടാൻ വരുന്നില്ല. ഇനി പാടാൻ വരുന്നില്ല നീയും എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പാടണോ? അനിത പാടാത്ത സ്ഥിതിക്ക് ഞാൻ ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി എന്ന പാട്ട് വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാനും അനിതയുടെ പാട്ട് കേൾക്കാനൊക്കെ പറ്റട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ

0: നടക്കുന്നത്.
1: സാർ, അമിതവണ്ണം തൈറോയ്ഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയ്ഡിൻ്റെ ഒരു തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയ്ഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയ്ഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയ്ഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയ്ഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സാർ, തൈറോയ്ഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയ്ഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയ്ഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയ്ഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സാർ, ഈ തൈറോയ്ഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയ്ഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയ്ഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയ്ഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സാർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്,

0: നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് സഞ്ജയ് സുബ്രഹ്മണ്യൻ പാടിയ കൃതികൾക്കാം. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഈരവാണി രാഗത്തിൽ കലികയുണ്ടേ എന്നാരംഭിക്കുന്നു ആദ്യതാളം. ത്യാഗരാജസ്വാമികൾ.

ഇതുവരെ കേട്ടത് സഞ്ജയ് സുബ്രഹ്മണ്യൻ പാടിയ കൃതി. വയലിൻ SR മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീമുഷ്ണം V രാജറാവു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുവാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496559631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തിൽ ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം, അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ

0: വിളിക്കുന്നതിനായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനി ഒരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496559631. വിഷയം ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027. അറിയേണ്ടതും ചെയ്യേണ്ടതും.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. എല്ലാ ശ്രോതാക്കളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ മുതൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം ശ്രീ ഹാരിസ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നമുക്കറിയാം സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്. അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളും ഒക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ് എന്ന് അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികളുള്ളപ്പോഴൊക്കെ സെൻസസ് ആ 10 ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി ഈ സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്രപ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസസിന്റെ പ്രാധാന്യം എന്താണെന്ന്
1: ചോദിച്ചാൽ, ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്.
2: അതെ അതെ.
1: ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സെൻസസിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചൊന്ന് പറയാം.
2: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡിലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി ഓസിയ ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടായി. ഇത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവറോൺമെൻറ്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ

0: ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എനുമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ അലോക്കേഷൻ ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഇപ്പോൾ ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ 1 ഘട്ടം ഈ 1 July 2023 വരെയും അതിനുശേഷം 2 ഘട്ടത്തിലെ കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പ് 2027 February ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16 മുതൽ ഈ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രൻ നായരാണ് വിളിക്കുന്നത്, അമ്പലത്തറയെന്ന്.
1: ആ, തിരുവനന്തപുരത്ത്.
2: തിരുവനന്തപുരത്ത്
1: അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
0: പറയില്ല,
2: നിൽക്കുന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
1: സാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 ആളാണ്.
0: അതെ സാർ, പറയുന്നുണ്ടല്ലോ. പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ ആരൊക്കെ? സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ. സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരേ ഉള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ.
0: അപ്പൊ ഇപ്പൊ നമ്മൾ
2: കുട്ടികൾ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി ശരി ശരി. അപ്പോ സാർ ചെയ്യേണ്ടത്
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം.
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ 1 July മുതൽ 30 വരെയാണ് നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിൻ്റെ വീടിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസെൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16 മുതൽ 30 വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ, ഞങ്ങൾ July 1 മുതൽ 30 വരെ സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം

0: അതെ അതെ,
1: വരുമാനം
0: വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
2: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ SEID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SEID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SEID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും
2: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം, കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
0: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
2: ഓക്കെ. അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനൊരു സൗകര്യമാണ് അല്ലേ?
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോ എന്നില്ല. ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ്, ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SEID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ, നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ സാർ.
2: നമസ്തേ, നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
3: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ടും ഒന്നാം
2: ഇമിഗ്രേഷനുമായിട്ട്
3: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ 2, അതായത് 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. 2, 1 തന്നെ അല്ലേ സാർ?
0: ആ, അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു SLB ഹൗസ് ലിസ്റ്റിംഗ് ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ, അതായത് സ്കൂൾ ടീച്ചർ ആയിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ

0: നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ, അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡെല്ലിങ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ വെവ്വേറെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ അനുസരിച്ച്.
1: അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് ആ ഭാഗം ബ്ലാങ്ക് ഇട്ടിരുന്നാൽ മതിയോ?
0: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട്, അതുപോലെ തന്നെ ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പം ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമെന്റ് ഇട്ട തറയാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള,
0: അതെ, അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള, ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ എസ് സി ആണോ എസ് ടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ,
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്,
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. അത് വേറെ ഒരു കോഡാണ്, അതായത് ഈ വീട് എൻ്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷേ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത്
0: സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ
1: വ്യത്യാസമുണ്ടല്ലോ,
0: അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
2: എന്റെ സംശയം, ഞാനിപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
0: മാഡം ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിങ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്ന.
1: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
0: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങളുണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജൊന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട
1: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽപിജി കണക്ഷൻ.
0: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
1: അത് പ്രത്യേക കോളമുണ്ടോ,
0: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ, നമസ്കാരം, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
3: ഞാൻ ഇന്നലെ തന്നെ ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
0: പറഞ്ഞോളൂ.
3: അതിൽ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത് ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാനും എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലോ അല്ലേ?
0: കണ്ടുപിടിക്കാൻ പറ്റാതെ ഇല്ല. ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ SEID ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ID ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് SEID ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ID വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാറ് SEID പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ID മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഒരു ഉത്കണ്ഠ ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
3: സാർ വേറെ സംശയം കൂടെ ഉണ്ട്, അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ മകളുടെ എന്റെയും ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
0: മാത്രം മതി അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
1: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
0: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
1: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇൻ്റർനെറ്റ്, അപ്പം അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
0: തന്നെയാണല്ലേ.
1: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ആഹാര രീതിയെ കുറിച്ച് കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
1: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
0: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്, അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു LPG കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.

0: ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചണില്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചണില്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.

0: സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
1: ഹലോ ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നു.

0: പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെവിടെയെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
1: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷനുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് നമ്മളിതിനെ സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം. അതാണ്
1: ഓക്കെ. ഇപ്പോഴേ ഒരു നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്തേ.
1: നമസ്തേ.
2: എന്റെ പേര് അരുൺ എന്നാണ്.
1: എവിടെ?
2: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
1: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീടാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: അപ്പൊ
2: അതിൽ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തിൽ ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിൽ ഇപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: അപ്പൊ
2: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
0: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അത് അല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യലായിട്ടുള്ള എല്ലാ സംഗതികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിങ്ങായിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമണായിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമണായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് 1-ഓ 2-ഓ വീടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒന്നിൽ താമസിക്കുകയും മറ്റേതിൽ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
1: അതായത് ഇൻഡിവിഡ്യുവല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
0: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെ കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തണം.
1: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
0: രേഖപ്പെടുത്തണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തമെന്ന് എഴുതാം. റെൻ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
2: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്. നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക്

0: ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് ന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ.
1: ഒരു തടസ്സമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
2: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്നവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കൾ അല്ലെങ്കിലും, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അപ്പം ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
1: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
2: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
1: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
2: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ ഷോപ്പിൻ്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിൻ്റെ?
1: അതിനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയുക, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസായിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസവും ഉണ്ടെന്ന്. അപ്പോൾ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഓണറാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
1: ബിൽഡിംഗ് ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ, അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
1: അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കൊടുക്കണം.
2: ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
1: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കാം.
2: ഓക്കെ. അതുപോലെ തന്നെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം.
2: നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
3: എൻ്റെ പേര് ജയരാമൻ.
2: ആ, എവിടെയാണ് വിളിക്കുന്നത്?
3: ഞാൻ ഒലിപ്പനട.
2: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
3: എന്റെ സംശയം, റേഡിയോയിൽ വരുന്നില്ലല്ലോ.
1: ഉണ്ട്, കേൾക്കാമല്ലോ,
2: പറഞ്ഞോളൂ.
3: അല്ല, ഇവിടെ എനിക്ക് റേഡിയോയിൽ പരസ്യമാണ് കേൾക്കുന്നത്.
2: ആ, അത് വി അത് നമ്മുടെ അനന്തപുരി എഫ് എം ആണോ വെച്ചിരിക്കുന്നത്?
3: അനന്തപുരി എഫ് എം.
2: ആ, അത് ഇപ്പം വരും, അത് കുറച്ച് സമയത്തിനകം വീണ്ടും ഈ പരിപാടി അതിനകത്ത് തന്നെ തുടർന്ന് കേൾക്കാൻ പറ്റും. താങ്കൾ ചോദ്യം ചോദിച്ചോളൂ, കുഴപ്പമില്ല.
3: സാറേ, നമസ്കാരം സാർ.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ആ, നമസ്കാരം. എനിക്കൊരു സംശയം, ഈ നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ എസ് ഐ ആർ എടുത്തല്ലോ.
1: അതെ.
3: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
1: ശരി.
3: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
1: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിൻ്റെ വീടിരിക്കുന്ന കുറേ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും.
3: കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഞാനത് ചോദ്യം ചെയ്തപ്പോ അത് അന്നത്തെ ബി എൽഒക്ക് സുഖമില്ലാതായി പോയി, അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞു, പിന്നെ ആരും വന്നില്ല.
1: ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്. ഒന്ന് ഇലക്ഷൻ.
3: എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്.
1: ശരി,
3: എനിക്ക് അറിയാം കാര്യം. പിന്നെ ഇങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
1: നമുക്ക് സാറിന് ഇപ്പോ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മൾ ഒരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1855. ആ 1855 സാറിപ്പോൾ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആൾ വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ.
3: മക്കളെ പ്രത്യേകമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. ശരി, അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
2: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
1: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല.
2: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
1: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
2: മാർക്ക് ചെയ്താൽ
1: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
2: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടും അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
1: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിൻ്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിൻ്റെ ഒരു മെത്തഡോളജി.
2: അത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ.
1: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
2: ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
1: ആ ഈ ഐഡന്റി നമ്പർ
2: എച്ചിലാണ്
1: തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
2: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ.
4: ഹലോ,
2: എവിടെ നിന്ന് വിളിക്കുന്നു?
4: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ല.
2: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
4: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
1: ശരി.
4: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
1: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിൻ്റെ നാഥൻ. ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി സെൻസസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന്, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം. ശരി.
2: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരുമോ?
1: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ് ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിര താമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
2: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്
1: ഒരുപക്ഷെ.
2: അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
1: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മളിവിടെ എണ്ണുന്നുണ്ട്,
2: ഇവിടെ എണ്ണുന്നുണ്ട്.
1: അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് 28 രാത്രി 00:00 സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
5: നൂറാടുന്ന് ബിജുകുമാർ.
2: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
5: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
1: ശരി.
5: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. നമുക്ക് ആ സെൻസസ് ഇറക്കം എന്നറിയാൻ വേണ്ടിയാ.
1: തീർച്ചയായും അവരെ നമുക്ക് സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
5: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
1: ചേർക്കാം.
2: ഇപ്പൊ ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഒരുപക്ഷെ എല്ലാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷന്റെ സമയത്ത്? ഇപ്പൊ സാധാരണക്കാര് ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും അത്?
1: അതായത് സെൽഫ് എന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും സാർ. പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ളൊരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡേറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡേറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
6: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
6: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് കോർപ്പറേഷൻ വില്ലേജിന്ന് ഹേമേന്ദ്രകുമാറാണ്.
2: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
6: ആ ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
1: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
2: ഇപ്പം ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പം ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ.
1: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു

0: കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനെ നമ്മൾ റിവീല് ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിലെത്ര, വില്ലേജിലെത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: അഗ്രിഗേറ്റ്
0: ഇൻഫർമേഷൻ മാത്രമേ പാസ്സുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരവുമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തിവിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞോളാം.
1: എവിടെ നിന്നാ?
2: കൂത്തുപറമ്പ്.
1: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
2: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
0: മകനെ ബാംഗ്ലൂരിൽ, നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പോൾ മകൻ്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
1: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം
0: കൊടുക്കണ്ട, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ആ, നമ്മുടെ ഇപ്പോൾ ഈ മാസം 30-ാം തീയതിയോടുകൂടി സെൽഫ് നോമിനേഷൻ്റെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത 1-ാം ഘട്ടം, ശരിക്കുള്ള 1-ാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷനിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
1: ഒരു പക്ഷേ ഒരു സംശയം കൂടി, ഈ എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ല, ഒരു പക്ഷേ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
1: ഓൾറെഡി
0: സെൽഫ് എന്യൂമറേറ്റർ ചെയ്താണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പോൾ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട് അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാവുകയാണെങ്കിൽ ഈ ആളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി
1: ഡാറ്റ.
0: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ID കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
1: ഓക്കെ ഓക്കെ,
0: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ID ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ അദ്ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
0: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷെ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒരുമാതിരി ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ഇവിടെ എത്തി ഒരു മണിക്കൂർ തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എമ്മിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം. ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.
3: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം. അതിഥിയോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, ഒപ്പം ശാന്തി മാധവി, സൊഹറ മമ്മു. സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെഡ്സ്, കായംകുളം FM 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട FM 101 മെഗാഹെഡ്സ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമെന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബെല്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബെല്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനെ ഡെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുമെന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവാകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമായി ഐ എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ ഐയുടെ വർഗം നെഗറ്റീവ് ഒന്നായി മാറുന്നു. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലത്തെ കുറിക്കാൻ ഓയിലർ ആണ് ഐ എന്ന ചിഹ്നം ഉപയോഗിച്ചത്. പിന്നീട് ഗണിതശാസ്ത്രജ്ഞനായ റെനെ ഡെസ്കാർട്ടസ് ആവിഷ്കരിച്ച നിർദ്ദേശാങ്ക ജ്യാമിതിയുടെ ചുവട് പിടിച്ച് ഇത്തരം കോംപ്ലക്സ് സംഖ്യകളെ ജ്യാമിതീയമായി അടയാളപ്പെടുത്താനുള്ള വിപ്ലവകരമായ ഒരു രീതി 1806 ജീൻ റോബർട്ട് ആർഗൻറ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗൻറ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. Z=AIB എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ട് എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻⁶ എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താ വിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. AC സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഐക്ക് പകരം J ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദ തരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ്പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയുമുള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറുമൊരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിത ക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാപിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗുരിതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേക തരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പര ചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോനെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനിഷേധ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18th century വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന

0: വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രം എന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ഡെസ്കാർട്ട് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശമേറ്റപ്പോൾ ലഭിച്ചത് അനന്തമായ അർത്ഥതലങ്ങളുള്ള ഒരു ഗണിതകാവ്യ രൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജ്യാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗന്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന, സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്.
1: അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ. ആദ്യഗാനത്തിൻ്റെ സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഡോക്ടർ ബി അരുന്ധതി പാടിയത് ഒരു സ്വപ്നരാഗം എനിക്ക് തരൂ, ഓർമ്മതൻ സുഗന്ധം എനിക്ക് തരൂ എന്നാരംഭിക്കുന്നു.

പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി രാധിക തിലക് പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. വിത്തെവിടെ കൈക്കോട്ടെവിടെ ബിഷപ്പ് പാട്ട് കേട്ടില്ലേ.

0: ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
1: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
1: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
6: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.
7: സമത്വം യോഗ ഉച്ചതി. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൌരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല.

0: മം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിതശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൌണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 മെയ് 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാ സംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗാ സംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്. വിജയകരമായി യോഗാ സംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതുപാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗ സംഘം, യോഗ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS ന്റെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സുവരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോകോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗാ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. OP സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471234062 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Young Indian today is very inquisitive.

0: been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
1: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡ് അപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെഡ്സ്, കായംകുളം FM 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട FM 101 മെഗാഹെഡ്സ്. സമയം 1 കഴിഞ്ഞ് 25 സെക്കൻഡ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു വട്ടം കൂടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഒരു വട്ടം കൂടിയിലെ ആദ്യ ഗാനം പാടിയത് ചിത്രയും കൂട്ടരുമാണ്. ബിച്ചു തിരുമല വരികളെഴുതി SP വെങ്കടേഷ് ഈണം പകർന്നത്. ചിത്രം ഇത് മഞ്ഞുകാലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്രം കളിപ്പാട്ടം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സമയം 1:31. ആകാശവാണിയിലൂടെ നമ്മൾ കേൾക്കുന്നത് ഒരു വട്ടം കൂടി. കൈതപ്പുറം വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം അനുരാഗ കൊട്ടാരം.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ജോജി ജോൺസ് ഈണം പകർന്ന് ചിത്രം പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം ഭഗവാൻ. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അവസ്യപ്പച്ചന്റെ സംഗീതത്തിൽ ചിത്രം പാടിയ മറ്റൊരു ഗാനം, ചിത്രം ആകാശത്തേക്കൊരു കിളിവാതിൽ.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീശൻ കാലത്ത് വരികൾ എഴുതി ഉണ്ണിരാജ് മുറിയാട് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ.

0: Prime Minister Narendra Modi holding series of high-level meetings with leading French business leaders in Paris today. Also to attend Viva Tech Summit this evening. Centre to construct over 26,000 kilometres of rural roads with allocation of more than 18,900 crore rupees in financial year 2026-27. Calcutta High Court refuses to stay West Bengal Speaker's decision to appoint Subrata Banerjee as Leader of Opposition. Memorandum of Understanding between the United States and Iran comes into effect, opens 60-day window for peace negotiations. And in hockey, India beat Uruguay 3-2, advanced to semi-finals in FIH Women's Nations Cup in New Zealand. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 49-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ശിക്ഷയേറ്റുവാങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനുള്ള കുരിശുകളും തയ്യാറായി. കഥയുടെ ആദ്യം ഇരട്ടക്കൊലപാതകം ചെയ്ത റസ്കോൾനിക്കോവിന് ഹൃദയം താങ്ങിപ്പിടിച്ചു നടക്കാൻ സോണിയ എന്ന കൂട്ടുകാരി നീട്ടിയത് തൻ്റെ ജീവിതകാലം മുഴുവനേറ്റ ദുരിതങ്ങളിൽ തനിക്കു താങ്ങായിരുന്ന സൈപ്രസ് മരത്തിൽ തീർത്ത കുരിശാണ്. കൊല്ലപ്പെട്ട ലിസവറ്റ നൽകിയ ചെമ്പുകുരിശ് അവൾ തനിക്കായി മാറ്റിവെക്കുന്നുണ്ട്. കാരണം അവൾക്കുള്ള പീഡനങ്ങൾ ഇനിയും തുടരുകയാണല്ലോ. സോണിയയുടെ അച്ഛൻ മർമലഡോവ് മരിച്ചുപോയി. നിസ്സഹായയായ ക്ഷയം പിടിച്ച അമ്മ കാതറീന മനോനില തെറ്റി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കളുമൊത്ത് കരളലിയിക്കുന്ന നൃത്തപ്പാട്ടുകളുമായി കാതറീന എങ്ങോട്ട് പോകുന്നു? സഹായിയായ ആൻട്രി, പെങ്ങൾ ഡോണിയയുടെ യാത്ര പറയുന്ന നിക്കോവ്, എല്ലാവരും ചേർന്ന് കണ്ണീരുപ്പിൽ കുതിർന്ന രംഗങ്ങൾ കടന്നുവരുന്നു.
4: ആരാ?
5: ഞാൻ ആൻട്രി. ഒരു പ്രധാന കാര്യം അറിയിക്കണം ഞാൻ വന്നത്.
4: എന്താണ്? എന്തു പറ്റി?
5: കാതറീനയ്ക്ക്
4: എന്താ, എന്താണുണ്ടായത്?
5: അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. മനോനില തെറ്റി വീടിന് പുറത്തിറങ്ങി ഓടി. ഇപ്പോ വീണ്ടും വീട്ടിലെത്തി പരസ്പര ബന്ധമില്ലാത്തവ പുലമ്പിക്കൊണ്ട് ആകെ പ്രശ്നം.
4: കഷ്ടം.
5: എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിന്റെ അച്ഛന്റെ പഴയ മേലുദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാതറീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവരവിടെ നിന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയ ഇതിനോടൊക്കെ നാട്ടില് പാട്ടാക്കി.
4: എന്നിട്ടിപ്പോൾ
5: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവര് കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തൂ അത്രേ.
4: ഞാൻ ഇപ്പൊ ഇറങ്ങാം.
5: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയുകയാണ്. അതിനിടയിൽ ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കിയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി. സോണിയ, നീ വന്ന് കാണണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
4: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
5: ഈ നില തുടർന്നാ പിടിച്ചാ കിട്ടില്ല.

0: സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
1: ആൻഡ്രി, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ ഇറങ്ങാം.
2: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ. നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ, ഡോണിയ.
1: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു നിമിഷമേ വേണ്ടു. ചേട്ടാ, എനിക്കിപ്പോ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുകയാ. യാതൊരു അപകടവും ഇല്ലെന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
2: ഡോണിയ, റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
1: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
2: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
1: എന്നാ ഞാൻ പോയേക്കാം.
2: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണ് എന്റെ രക്ഷാമാർഗം, അഭയം.
0: റസ്കോൾനിക്കോ, ഞാൻ ആൻഡ്രി.
2: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
0: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവർ പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവർ ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക. കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേർ അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.
2: അപ്പോൾ സോണിയ
0: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴുഭ്രാന്താ. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ടു പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
2: ഇപ്പോൾ അവരെവിടെ?
0: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്, സോണിയുടെ താമസ സ്ഥലത്തിനടുത്താ.
2: നമുക്കിറങ്ങാം.
0: ആ ശരി.

0: ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലും രണ്ട് പിഞ്ചു കുട്ടികളുടെ കരളലിപ്പിക്കുന്ന നൃത്തപ്പാട്ട് കണ്ണുള്ളവർ കാണുവിൻ, കാതുള്ളവർ കേൾക്കുവിൻ.
1: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളും അല്ലേ? എന്തു നല്ല നിലയിൽ കഴിഞ്ഞവരാണ്.

0: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
1: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു സാർ ചക്രവർത്തി. ഇതിലേ കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം, അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ. അയ്യോ, ദയാലുവാണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക?
2: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം, കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
0: മനുഷ്യന്റെ വിധിയ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ഡോണിയ കവിത സഖി, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം ഡോക്ടർ എ സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം.

0: നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെഡ്സ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനോപഹാരം. ആദ്യ ഗാനം പാടിയത് ചിത്രയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം മഹാനഗരം.

ഗാനോപഹാരത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം കാലാപാനി.

ഗാനഭാരത്തിലെ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

0: പ്രിയ ശ്രോതാക്കൾ, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിലൂടെ തുടർന്ന് കേൾക്കാം. ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം.
3: മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹ ജീവിതം. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ ഒരു നോവലുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം അഥവാ മാലഞ്ച.
4: '1861 കൽക്കട്ടയിലെ ജൊറാഷങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പിറവിയെടുത്തു. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഭാരതത്തിലേക്ക് ആദ്യമായി ടാഗോർ നൊബേൽ സമ്മാനം എത്തിച്ചു. വംഗനാട്ടിൽ പിറന്ന ആ സാഹിത്യ താരകം ഇന്നും ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിസ്മയമായി നിലനിൽക്കുന്നു.
3: കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ആത്മകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി വിശാലമായ ടാഗോർ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് നോവലാണ് ഉദ്യാനം. ഭാവനയിലും ഭാഷയിലും ഒരു നീണ്ട ഗദ്യകവിതയുടെ ലിറിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ഈ നോവൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്നു.
5: പിറകിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന തലയണകളെ താങ്ങി രോഗശയ്യയിൽ പകുതി ചാഞ്ഞ നിലയിൽ ഇരിക്കുകയാണ് നീരജ. വെളുത്ത ഒരു പട്ടുപുതപ്പ് അവളുടെ കാലുകളെ മറയ്ക്കുന്നുണ്ട്. നേർത്ത മേഘത്തിനപ്പുറം ശുക്ലപക്ഷത്തിന്റെ 3-ാം നാളിലെ ചന്ദ്രന്റെ മങ്ങിയ പ്രഭപോലെ ഉണ്ടാ കാഴ്ച. കങ്കണങ്ങൾ അയഞ്ഞും നീലഞരമ്പുകൾ തെളിഞ്ഞും കിടന്ന അവളുടെ കൈകളും നീണ്ട രോഗഗ്രസ്തമായ ഒരു കാലത്തിന്റെ ലക്ഷണങ്ങൾ പേറുന്ന ഇടതൂർന്ന കൺപീരികളും എല്ലാം കൂടി അവൾക്ക് വിളറിയ ഒരു വെൺശംഖിന്റെ ഛായ പകർന്നു.
3: ഉദ്യാനം എന്ന നോവൽ തുടങ്ങുകയാണ്. നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന യുവവധുവായ നീരജയെയാണ്. ഒരു വലിയ ജമീന്ദാരി കുടുംബത്തിലെ മരുമകളാണ് അവൾ. ആ മുറിയുടെ ഉൾഭാഗം കണ്ടാലറിയാം, ദീർഘകാലമായി നീരജ രോഗക്കിടക്കയിലാണ്. നീരജയുടെ മുറിയുടെ ചുമരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പൂമാലിക മേശപ്പുറത്ത്, അതിൽ നിറയെ പൂന്തോട്ടത്തിൽ നിന്നും അന്ന് ഇറുത്തെടുത്ത നവപുഷ്പങ്ങൾ പരിമളം പരത്തുന്നുണ്ട്. മരുന്നുകളും കഴിക്കാനുള്ള പഴസത്തും ആ ടേബിളിൽ കാണാം. ജനാലയ്ക്കപ്പുറം വസന്ത പ്രൗഢിയിൽ വിടർന്ന് വിലസിച്ചു നിൽക്കുന്ന പൂന്തോട്ടം കാണാം. ആ വലിയ വീട്ടിലേക്ക് അവൾ വധുവായി വരുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിൽ പേരും പ്രശസ്തിയും നേടിയ യുവവ്യാപാരിയാണ് ആദിത്യൻ. അയാളുടെ പൂന്തോട്ടം ആ നാട്ടിൽ മാത്രമല്ല, അന്യനാടുകളിലും ഖ്യാതി നേടിയതാണ്.
4: നീരജയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതോടെയാണ് ആദിത്യന് ഐശ്വര്യം ഇരട്ടിച്ചതെന്ന് പലരും പറയാറുണ്ട്. വിവാഹത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം ഉദ്യാനത്തിൽ പുതിയ പുതിയ തരുലതാദികൾ വളർത്തി. ഓരോരോ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളുടെയും വള്ളിച്ചെടികളുടെയും മരങ്ങളുടെയും ഒരു ഉപവനമായി ആ ഉദ്യാനം മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട ആരാമത്തിൽ ഓരോ തളിർക്കല്ലിലും പൂക്കല്ലിലും തങ്ങളുടെ ആനന്ദവും പ്രേമവും പൂത്തു തളിർക്കുന്നത് ആദിത്യനും നീരജയും അനുഭവിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരം ആ പൂന്തോട്ടത്തിൽ പതിച്ചു. നീരജ ഒരു ചാവിള്ളെ പ്രസവിച്ചു. അവൾ രോഗശയ്യയിലുമായി.
3: പ്രസവാനന്തരം ആരോഗ്യം നശിച്ച് നീരജ കിടപ്പിലായതോടെ പൂന്തോട്ടം മെല്ലെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഭാര്യയെ ശുശ്രൂഷിച്ച് അവളുടെ രോഗക്കിടയ്ക്ക് സമീപമാണ് ആദിത്യൻ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ തന്റെ അകന്ന ബന്ധുവായ സരള എന്ന യുവതിയെ തോട്ടത്തിലെ പണികളിൽ സഹായിക്കാനായി ആദിത്യൻ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് നോവലിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സരളയുടെ വരവ് നീരജയെ അഗാധമായി വിഷമിപ്പിക്കുന്നു. തന്റെ സ്ഥാനത്ത് നിന്ന് ഉദ്യാനത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സരളയെ ജനാലയിലൂടെ നീരജ കാണുന്നു.
4: തന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തകർച്ചയും തളർച്ചയും നീരജയെ അതീവ ഖിന്നയാക്കുന്നതോടെ ആദിത്യനോട് തീരാത്ത പരിഭവവും സരളയോട് പകയും അവളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു. ആയയായ റോഷ്നിയും തോട്ടത്തിലെ പ്രധാന ജോലിക്കാരനായ ഹോലയും നീരജയുടെ വിശ്വസ്തരാണ്. യജമാനും സരളയും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
5: മേശപ്പുറത്തിരുന്ന പിച്ചളപാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത് ഹോലയ്ക്ക് കൊടുത്തു. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പഴയതെന്തെങ്കിലും യജമാനത്തിക്ക് ആവശ്യമില്ലാത്തത് തന്നാൽ അവിടെ നിന്ന് നീണാൾ വാഴും. ഇത് പറയുമ്പോൾ വെറ്റിലക്കറ പിടിച്ച പല്ലുകൾ മുഴുവൻ വിടർത്തി ഹോല യജമാനത്തിയെ നോക്കി പുഞ്ചിരിച്ചു. റോഷ്നി, എന്താ യജമാനത്തി? ആ അയയിൽ കിടക്കുന്ന സാരി എടുത്ത് ഇവന് കൊടുക്കൂ. എന്താ പറയുന്നത്? അത് കുഞ്ഞിന്റെ ധാക്കാ സാരിയല്ലേ?
3: നീരജയുടെ മനസ്സിലിരിപ്പ് അറിയാതെ സരള മിക്കവാറും രോഗക്കിടക്കയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ വരുന്നത് പതിവായിരുന്നു. യൗവനത്തിന്റെ എല്ലാ പ്രസരിപ്പും അവളുടെ ഉടലിൽ തിളങ്ങി നിന്നു. എന്നിരുന്നാൽ തന്നെയും നീരജയ്ക്ക് അസ്വസ്ഥത തോന്നാതിരിക്കുന്നതിനായി പരമാവധി അനാകർഷകമായാണ് സരള വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കൈത്തറി സാരിയുടുത്ത് കയ്യിൽ ഒരു ഓർക്കിഡ് പൂവുമായി നീരജയുടെ സവിധം അവളെത്തി. ശുദ്ധഗതിക്കാരിയായ നീരജയ്ക്ക് അവളോടുള്ള അമർഷം അടക്കിവെക്കാൻ കഴിഞ്ഞില്ല.
6: നിന്നോടാര് പറഞ്ഞു ഇത് കൊണ്ടുവരാൻ?
7: ആദിത്യ യജമാനൻ.
6: അതെന്താ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ?
7: ചായ കുടിച്ചുടൻ അദ്ദേഹം ചന്തയിലേക്ക് ധൃതി പിടിച്ചു പോയി.
6: എന്താ ഇത്ര ധൃതി?
7: കഴിഞ്ഞ രാത്രി ആരോ കടയുടെ പൂട്ട് തകർത്ത് പണം മോഷ്ടിച്ചതായി അറിഞ്ഞു.
6: എനിക്ക് വേണ്ടി 5 നിമിഷങ്ങൾ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലേ?
7: കഴിഞ്ഞ രാത്രി ദീദിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വെളുപ്പിനെയാണ് ദീദി ഉറങ്ങിയത്. അദ്ദേഹം രാവിലെ വരെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു.

0: പോവുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ പൂവ് ദീദിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
1: എനിക്കീ പൂ വേണ്ട. നിനക്കറിയാമോ ചന്തയിൽ ഈ പൂവിന് എന്ത് വില കിട്ടുമെന്ന്? കടയിലേക്ക് തന്നെ കൊടുത്തയക്കൂ. എന്തിനാ ഇത് വെറുതെ കളയുന്നത്?
2: ക്ഷോഭം കൊണ്ട് നീരജ സരളയോട് പൊട്ടിത്തെറിച്ചു. അവൾ മനഃപൂർവ്വം തന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. താൻ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു വരുത്തുകയും ഉദ്യാനത്തിലെ തൊഴിലിന് തന്നെ കൊള്ളില്ലെന്ന് നീരജ പറഞ്ഞത് അവൾക്ക് മനോവിഷമുണ്ടാക്കി. യജമാനിന്റെ അഭാവത്തിൽ നീരജ യജമാനത്തെ ചമഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡാലയത്തിലെ പണി ചെയ്യാൻ ഹോലയോട് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുന്നു. ക്ഷീണിതയായ രോഗി സ്ത്രീസഹജമായ അസൂയയാൽ തിളയ്ക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ സ്നേഹം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നുവെന്ന സംശയമാണ് നീരജയെ നയിക്കുന്നത്. നീരജയെ ശുശ്രൂഷിക്കാൻ സരള ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സരളയെ ആട്ടിപ്പുറത്താക്കുന്നു.
3: സരളയ്ക്ക് ഉദ്യാനത്തൊഴിലുകളിൽ ഒന്നും പ്രാവീണ്യമില്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദിത്യൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അയാൾ സരളയെ പുകഴ്ത്തുന്നു. ആദിത്യൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. നീരജയുടെ പരാതികൾ പരിഹരിക്കാൻ അയാൾ തീരുമാനിച്ചു. സരളയെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കാമെന്ന് അവൾക്ക് അയാൾ വാക്കുകൊടുത്തു. ആരാമം തകർന്നാലും കച്ചവടം നശിച്ചാലും സരളയുടെ തകർച്ച മാത്രമാണ് നീരജയുടെ ലക്ഷ്യമെന്നോർത്തപ്പോൾ ആദിത്യന് അതികഠിനമായ സങ്കടം തോന്നി. അയാൾ ഭാര്യയോട് പിണങ്ങി പൂന്തോട്ടത്തിൽ പോകുന്നു. ഇതിനിടയിൽ ആദിത്യന്റെ ബന്ധുവായ രമൺ എന്ന യുവാവ് സരളയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജയുടെ സഹായത്തോടെ സരളയെ വിവാഹം കഴിക്കാൻ രമൺ പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്നാൽ സരളയുടെ മനസ്സിൽ തന്റെ സഹോദരതുല്യനായ ആദിത്യനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ നീരജ തമാശയായി പറഞ്ഞതാണെങ്കിലും സരളയെ വിവാഹം കഴിക്കാനും ഒരു പുതുജീവിതം തുടങ്ങാനും മനസ്സിന്റെ ഉള്ളിൽ ആദിത്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യാനത്തിൽ നിന്നും ഈ ഭവനത്തിൽ നിന്നും താൻ വിട്ടുപോയാൽ മാത്രമേ നീരജയ്ക്ക് ശാന്തി ലഭിക്കൂ എന്ന് സരള തിരിച്ചറിയുന്നു. എന്നാൽ ആദിത്യനാവട്ടെ അവളെ ഏതുവിധേനയും ഉദ്യാനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു.
4: ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം. എന്നെ കൂടുതൽ തളർത്തരുതേ, സരള കണ്ണീരോടെ പറഞ്ഞു. ആദിത്യൻ സരളയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രമേൽ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നെന്റെ ഹൃദയം ആനന്ദത്തിലാണ്. അമൃതമഹിമയുള്ള ഒരു മുകുളം ഇന്നിതാ വിടർന്നിരിക്കുന്നു. 23 വർഷമായി കാത്തിരുന്ന പൂവ് ഇന്ന് എന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്നു. മതി മതി, അങ്ങ് ഇങ്ങനെയൊന്നും പറയരുതേ, എനിക്ക് മാപ്പ് തരൂ.
3: ഇതിനിടയിൽ രമൺ തന്റെ പ്രാണപ്രേയസിയായ സരളയെ സ്വന്തമാക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. രോഗക്കിടക്കയിൽ കഴിയുന്ന നീരജയാണ് അവന്റെ ഏക പ്രതീക്ഷ. രമൺ അവളെ ബാവോ ദീദി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയിലൂടെ തന്റെ ബാവോ ദീദി പരിപൂർണ ആരോഗ്യവതിയായി മടങ്ങിയെത്തുമെന്നും ഉദ്യാനത്തിലെ റാണിയായി വീണ്ടും വിലസുമെന്നും രമൺ പ്രതീക്ഷിക്കുന്നു. ആ ശുഭാപ്തി വിശ്വാസം അവൻ നീരജയുമായി പങ്കുവയ്ക്കാറുണ്ട്.
2: എന്നാൽ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് മനുഷ്യർ എന്ന തരത്തിൽ നീരജയ്ക്ക് ഇനി അധിക നാളുകളില്ലെന്ന് ഡോക്ടർ പറയുന്നതോടെ ആ ഉദ്യാനത്തിൽ വീണ്ടും ദുഃഖം പടർന്നു പിടിക്കുന്നു. രോഗശയ്യയിൽ കഴിയുന്ന ഭാര്യയെ താൻ ഒരുപാട് വേദനിപ്പിച്ചതായി ആദിത്യന് തോന്നുന്നു. മരണക്കിടക്കയിൽ കഴിയുന്ന നീരജയെ ശുശ്രൂഷിക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാറ്റിവെക്കണമെന്ന് സരള അയാളെ ഉപദേശിക്കുന്നു.

0: തുടർന്ന് പല നാടകീയ സംഭവങ്ങളും നോവലിൽ ഉടലെടുക്കുന്നു. സരളയും ആദിത്യനുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദിത്യൻ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ ആവശ്യത്തിനായി രാജ്ഞിയുടെ മുദ്ര മോഷ്ടിക്കാനായി സരള വൈസ്രോയിയുടെ ഭാര്യയുടെ മുറിയിൽ കയറി. എന്നാൽ പാറാവുകാരൻ അവളെ കയ്യോടെ പിടികൂടിയതോടെ സരളയെ ജയിലിലടയ്ക്കുന്നു. സരള ജയിലിൽ അകപ്പെട്ടത് പത്രവാർത്തയിലൂടെ നീരജറിയുന്നു. അത് അവളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു. സരളയോട് താൻ അനീതി കാണിച്ചതായി നീരജയ്ക്ക് തോന്നുന്നു. അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ജയിലിലേക്ക് ഒരു കത്തയക്കുന്നു.
1: ഒരു കപ്പ് മരുന്നുമായി ആദിത്യൻ മുറിയിലേക്ക് കയറി വന്നു. ഇതെന്താ? നീരജ ചോദിച്ചു. ഓരോ മണിക്കൂറിലും ഈ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആദിത്യൻ മറുപടി പറഞ്ഞു. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് മരുന്ന് തരാൻ? അങ്ങേക്ക് ഇത്ര ആധിയുണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവിടെ ഒരു നേഴ്സിനെ നിർത്താമല്ലോ, നീരജ പറഞ്ഞു. നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ കിട്ടുന്ന അവസരം കളയുന്നത്? അങ്ങേക്ക് ഉദ്യാനത്തിൽ ഈ വിലപ്പെട്ട സമയം വിനിയോഗിച്ചുകൂടെ? എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? നീരജ സങ്കടപ്പെട്ടു.
0: സ്ത്രീ സഹജമായ നിലയിൽ ഒരിക്കൽ താൻ റാണിയായുവാണ് ഉദ്യാനത്തിൽ നിന്നും തന്റെ പ്രാണനാഥനായ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും അസുഖബാധിതയായതോടെ മാനസികമായി പുറത്താക്കപ്പെട്ട നീരജയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നതാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. സരളയോട് ആദിത്യൻ കാണിക്കുന്ന അടുപ്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നീരജ ക്രമേണ രോഗത്തിന്റെ മൂർദ്ധന്യതയിൽ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് നോവലിൽ കാണാം. മരണത്തോടടുക്കുന്ന നിമിഷത്തിലും ജീവിതത്തെ ചേർത്തു പിടിക്കാൻ അവൾ ശ്രമം നടത്തുന്നു. വാടിക്കൊഴിഞ്ഞ് മണ്ണോട് ചേരുന്ന ഒരു സുന്ദരമായ പൂവിന്റെ ക്ഷണനേരത്തേക്കുള്ള ജീവിതമാണ് നാം നീരജയുടെ കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. വിധിയുടെ കയ്യിലെ പാവകളാണ് മനുഷ്യർ എന്ന സത്യം നീരജ ഓർമ്മിപ്പിക്കുന്നു.
2: ഉദ്യാനത്തിലെ സൂര്യപ്രഭ കണ്ട് പ്രഭാതങ്ങളിൽ പൂക്കളെ താലോലിക്കാൻ കൊതിച്ച നീരജ നമ്മുടെ സഹാനുഭൂതി അർഹിക്കുന്ന കഥാപാത്രമാണ്. ടാഗോർ നോവലുകളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇളം തെന്നലിന് കാതോർത്തും ആരാമത്തിലെ പുഷ്പങ്ങളെ താലോലിച്ചും ഒരു അമ്മയാവാൻ കൊതിച്ച നീരജയുടെ ജീവിതം ഇരുളടയുന്നത് വായനക്കാരൻ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. ഏറ്റവും സജീവമായ ഉപമകളാൽ സമ്പന്നമാണ് ടാഗോറിന്റെ ഈ നോവലെന്ന് നിസ്സംശയം പറയാം. വിശ്വമഹാകവിയുടെ തൂലികയിൽ നിന്നും പിറന്ന അനശ്വര സൃഷ്ടി. നീരജയുടെ പ്രതീക്ഷകൾ ഏതൊരു യുവവധുവിന്റെയും സ്വപ്നങ്ങളാണ്. ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിയാത്ത ഉത്തമ ഭാര്യയാണവൾ. എന്നാൽ ഒരു വേള ഭർത്താവിനു വേണ്ട കടമകൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. തന്റെ ബാല്യകാല സഖിയായ സരളയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആദിത്യനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭാര്യയുടെ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടുപോയ ആ യുവ ഭർത്താവ് നമ്മുടെ സഹതാപം അർഹിക്കുന്നുണ്ട്.
0: രോഗത്തിന്റെ മൂർദ്ധന്യാവസ്ഥയിലേക്ക് കടന്നുപോകുന്ന നീരജയെയാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. ആസന്നമായ മൃത്യുവിനെ മാറ്റിനിർത്താൻ തത്രപ്പാടുപെടുന്ന പ്രാണന്റെ നിലവിളി നീരജയിൽ നിന്നുയരുന്നു. ആദിത്യനോട് അവൾക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂന്തോട്ടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവൾ അയാളുമായി ചർച്ച ചെയ്യുന്നു.
1: പറയൂ, അങ്ങ് എന്താണ് കരുതിയിരിക്കുന്നത്? ഒരു തരത്തിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നേരിയ സാന്നിധ്യമായെങ്കിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നീരജ അതീവ ദുഃഖത്തോടെ ആദിത്യനോട് ചോദിച്ചു. അയാളൊന്നും പറയാതെയിരുന്നു. തീർച്ചയായും സാധിക്കും. ആ പൂന്തോട്ടം അവിടെ ഉള്ളതുപോലെ ഞാനും ഇവിടെ ഉണ്ടാകും. ഇളം തെന്നലിൽ ആ

0: വൃക്ഷത്തിലെ ഇലകൾ ആടുന്നതുപോലെ, പൂക്കൾ പൂവല്ലിയിൽ കിടന്ന് സല്ലപിക്കുന്നതുപോലെ ആ കാഴ്ചകൾ കാണുന്ന ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ആ ഉദ്യാനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാറ്റ് അങ്ങയുടെ മുടികൾ മാടി ഒതുക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ഓമനിക്കുന്നതുപോലെ ഞാനിവിടെയുണ്ട്. ഞാൻ എങ്ങും പോകില്ല.
1: നീരജയുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലായി. ആദിത്യൻ രാത്രി മുഴുവൻ അവളുടെ കിടക്കയ്ക്ക് സമീപം തന്നെയായിരുന്നു. ചില നേരം അവൾ അടങ്ങിക്കിടക്കും, പെട്ടെന്ന് ചാടിയെഴുന്നേൽക്കും. വിട്ടുപോകുന്ന പ്രാണൻ രോഗിയെ വലയ്ക്കുന്നതായി എല്ലാവർക്കും തോന്നി. സങ്കടപ്പെടുത്തുന്ന ആ കാഴ്ച കാണാൻ കഴിയാതെ പലരും മുറിയിൽ നിന്ന് പുറത്തുപോയി. ആദിത്യൻ നീരജയുടെ ശിരസ് മടിയിൽ ചേർത്തു പിടിച്ചു, മൃദുവായി മുടി തഴുകി. നീരജ അയാളോട് ക്ഷമ ചോദിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ സരളയെ തെറ്റിദ്ധരിച്ചു, അങ്ങയെ ഒരുപാട് വേദനിപ്പിച്ചു. ദയവായി അങ്ങ് എന്നെ ശപിക്കരുത്, എന്നെ സ്നേഹിക്കണം. ആദിത്യൻ മറുപടിയൊന്നും പറയാതെ അവൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി.
2: നീരജയുടെ രോഗക്കിടക്കയ്ക്ക് സമീപം തന്നെ ഡോക്ടർ കാത്തിരുന്നു. സമയാസമയം ഡോക്ടർ വന്ന് അവളുടെ നാഡി പരിശോധിച്ചു. ഡോക്ടറുടെ മുഖത്ത് നോക്കി നീരജ തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. സരളയോട് തനിക്ക് ക്ഷമ ചോദിക്കണം എന്ന ആഗ്രഹം അത്യാസന്ന നിലയിലും അവളെ വേട്ടയാടി. ദിവസങ്ങൾ അങ്ങനെ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ കടന്നുപോയി. മൺചിരാതിൽ കാറ്റത്താടുന്ന ദീപനാളം പോലെ നീരജയുടെ പ്രാണൻ ആടിക്കളിക്കുവാൻ തുടങ്ങി. മൃത്യുവിൻ്റെ കരാള നൃത്തം ആ രോഗക്കിടക്കയിൽ പ്രകടമായി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയായി.
0: നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതുപോലെ നീരജയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ആദിത്യൻ കണ്ടു. ബോധ അബോധങ്ങൾക്കിടയിൽ കിടന്ന അവളുടെ മുഖം മാറിമറിഞ്ഞു. ആദിത്യൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു, സരള ഇവിടെയുണ്ട് നീരജ. സരള അവളുടെ കാലുകളിൽ തൊട്ടു വന്ദിച്ചു. വൈദ്യുതാഘാതമേറ്റപോലെ ആ ശരീരം വിറച്ചു. മുറിഞ്ഞ ശബ്ദത്തിൽ നീരജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് വിട്ടുതരാൻ കഴിയില്ല, നിനക്കിവിടെ സ്ഥാനമില്ല. എടി മന്ത്രവാദിനി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് രോഗി ഒരു പേക്കോലത്തെപ്പോലെ എഴുന്നേറ്റ് നിന്നു. പൊയ്ക്കോ ഇവിടുന്ന്, നിന്റെ ഹൃദയം ഞാൻ വലിച്ചു കീറും, നിന്റെ രക്തം മുഴുവൻ ഞാൻ ഊറ്റിക്കുടിക്കും. ഇതും പറഞ്ഞ് അവൾ തറയിലേക്ക് വീണു. അവളുടെ ശബ്ദം കേട്ട് ആദിത്യൻ മുറിയിലേക്ക് ഓടിയെത്തി. ജീവത് ബലം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് നീരജ അവസാന ശ്വാസം വലിച്ചു.
1: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും എക്കാലത്തെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ നോവൽ ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ് എന്നതിൽ നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. അസാധാരണ ഭംഗിയാർന്ന ഒരു നോവൽ ശില്പമാണ് ഉദ്യാനം എന്ന ഈ ലഘു നോവൽ. രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും കാണാപ്പുറങ്ങൾ സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഈ ടാഗോർ ക്ലാസിക് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ മായാമുദ്രയായി എന്നും നിലനിൽക്കും.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി മീഡിയമേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെഡ്സ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് മഴവില്ലിൽ ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ അനീഷ് പി നായർ. മഴവില്ലിലെ ആദ്യ ഗാനം പാടിയത് ചിത്രയും കൂട്ടരുമാണ്. ചിത്രം അമർക്കളം, വൈരമുത്തുവിന്റെ വരികൾ, ഭരദ്വാജിന്റെ സംഗീതം.

അനുരാധ പഡ്വാളും സുരേഷ് വാഡ്കറും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ദിൽ.

എസ് ജാനകിയും എസ് പി ബാലസുബ്രഹ്മണ്യവും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കണ്ണൻ വരുവാൻ. ഇനി കെ കല്യാൺ വരികൾ എഴുതി ഭരദ്വാജ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഓട്ടോഗ്രാഫ്. ഇതൊരു കന്നഡ ഗാനമാണ്.

സ്ത്രീ ശ്രോതാമണിയും കൂട്ടരും പാടിയ ഗാനത്തോടെ ഇന്നത്തെ മഴവില് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായന പ്രക്ഷേപണത്തിൽ ഒപ്പം ചേരും രാഖി രാജീവ്.

0: അല്ലയോ എന്ന് അവന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവനങ്ങനെ തോന്നിയത്? രാസ്ത ചൽത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മച്ലിയ ഓർ പാനി കെ ഊപ്പർ കി ബത്തക്കെ ദേഖ്നെ ലഗ്താ ഹൈ. തോ ജബ് നട്ട്കട്ട് ജോ ഹൈ സ്കൂൾ സേ ഗർ ജാതാ ഥാ യാ ഫിർ ഗർ സേ സ്കൂൾ ജാതാ ഥാ തോ രസ്തേ മേ ജോ പോക്കർ ദിഖ്താ ഥാ ഉസ്കെ അന്തർ കെ മച്ലിയ ഓർ ബത്തക്കെ ദേഖ്താ രഹ്താ ഥാ. എന്താ മനസ്സിലായി നിങ്ങക്ക്? നട്ട്കട്ട് തിരിച്ച് സ്കൂളിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോ കാണുന്ന കുറെ കാഴ്ചകളില്ലേ, ആ ചെറിയ കുളത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് അവിടെ എന്താണ് വേഗത്തിൽ വീട്ടിൽ പോവാൻ നോക്കില്ല, അല്ലെങ്കിൽ സ്കൂളിലെത്താൻ നോക്കില്ല. അവിടെ നിന്ന് ആ കുളത്തിലെ അതിനുള്ളിലെ മീനുകളെയും അതുപോലെ തന്നെ പാനിക്ക് ഊപ്പർ തേർത്തി ബത്തക്കയും എന്ന് വെച്ചാല് വെള്ളത്തിന്റെ പുറത്ത് കാണപ്പെടുന്ന നീന്തുന്ന താറാവിനെയും നോക്കി നിൽക്കുമായിരുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെയോ, ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കടുക്കർ ജൂലിനെ ലഗ്താ ഹെ. ബർഗത് മത്ലബ് ക്യാ ഹെ? ഉസ്കെ ജഡേ പക്കടുക്കർ. ജഡ് മത്ലബ് ക്യാ ഹോത്താ ഹെ? വേര്. ആ ആൽമരത്തിന്റെ വേരിനെ പിടിച്ച് എന്ത് ചെയ്യുമായിരുന്നു? സബാഷ്. ജൂലിനേക്ക് കോശിഷ് കർത്താ ഥാ, ജൂല ജൂൽത്താ ഥാ. അത് കൂടാതെ ഖേത് മേ ഗുസ്കർ, ഖേത് മാനെ ക്യാ ഹോത്താ ഹെ? വയൽ. അതില് കേറിയിട്ട് ഖാനെ കി ചീസ്, ഖാനെ കി ചീസ് മത്ലബ് ക്യാ ഹോത്താ ഹെ?
1: കഴിക്കാൻ വല്ലതുണ്ടോ?
0: ആ ബിൽക്കുൽ ഠീക്ക്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞ് ആ വയലിലൊക്കെ പോയി നോക്കുമായിരുന്നു. ബാഗ് സെ ഗുസർനെ പർ ആമ്യ അമരു തോടിനെ ലഗ്താ ഹെ. ബാഗ് മേ ഗുസ്കർ, അത് പോരാഞ്ഞിട്ട് തോട്ടത്തിൽ കേറിയിട്ട് എന്തിനെ പറിക്കാൻ നോക്കുമായിരുന്നു?
1: അതുപോലെ പേരക്ക.
0: ആ മാങ്ങയും പേരക്കയും ഒക്കെ പറിച്ച് കഴിക്കാൻ നോക്കുമായിരുന്നു. നാലേക്കോ ഉദർ സെ ഇതർ ഓർ ഇതർ സെ ഉദർ ചലാങ് ലഗാക്കർ പാർക്കർക്ക ഖേൽ ഖേലിനെ ലഗ്താ. അതുപോലെ ഓടയുടെ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും ചാടി ചലാങ് മാറണ എന്ന് പറഞ്ഞ എന്താണ് ചാടി കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ് ഉസ്കെ മുണ്ടേഴ്ചെ ടിക്കർ നീച്ചെ ബേത്തി നദിക്കോ നിഹാറിനെ ലഗ്താ ഹെ. അതുപോലെ തന്നെ നദിയുടെ കരയിൽ എത്തിയിട്ട് മുണ്ടേർ, മുണ്ടേർ എന്ന് പറഞ്ഞ എന്താണ്?
1: കൈവരി.
0: ആ കൈവരിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ആ കൈവരിയിൽ ടിക്കർ, ടിക്കന എന്ന് പറഞ്ഞ എന്താണ്? അവിടെ അങ്ങ് നിക്കുക. ടെഹർന, ടിക്കന എന്ന് പറഞ്ഞ എന്താണ് ഹിന്ദിയിൽ അർത്ഥം? ടെഹർന. അവിടെ അങ്ങ് തങ്ങുക. അവിടെ അങ്ങ് നിന്നിട്ട് നദിക്കോ നിഹാറിനെ ലഗ്താൻ, നദിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ സ്റ്റെയറിങ് എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ, ഒരാളെ സ്റ്റെയർ ചെയ്യുക മീൻസ് നോക്കി നിൽക്കുക. അതുപോലെ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കും പോലെ കുറെ നേരം അതിനെങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ. എന്തൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ? പോക്കറിലെ മീനുകളെയും താറാവിനെയും നോക്കി നിൽക്കുക കുറെ നേരം. അത് കഴിഞ്ഞ് ആൽമരത്തില് വലിയ വള്ളികളുണ്ടല്ലോ, അതിനെ പിടിച്ച് ഊഞ്ഞാലാടും പോലെ ആടിക്കളിക്കുകയായിരുന്നു. അതുപോലെ ഖേത്തിൽ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുക. അതുപോലെ തോട്ടത്തിൽ പോയി മാങ്ങയും പേരക്കയൊക്കെ പറിച്ച് കഴിക്കുക. അതുപോലെ ഓടയിൽ അപ്പുറം ഇപ്പുറം ചാടിക്കളിക്കുക. നദിക്കരയിൽ പോയിട്ട് കുറേ നേരം അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കാരണമാണ് നട്ട്കട്ട് താമസിച്ചു പോകുന്നത്. മനസ്സിലായോ? ശരി, അടുത്ത നോക്കിയേ. ഏക് ദിൻ തോ നട്ട്കട്ടിനെ ഹത് ഹി കർദി ദോനോ ബായ് സ്കൂൾ സേ ലോട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേ കെ ബജായ് നീച്ചെ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പോഞ്ച ബസ്തേ മേ പേലെ സെ ബനാകർ രക്കി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കെ ബേത്തെ പാനി മേ ഛോഡ് ദി നാവേ ബേ ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാനേ ലഗാ. കൃഷ്ണപ്രിയ.
2: ഏക് ദിൻ നട്ട്കട്ട് നേ ഹത് ഹി കർതി ദോനോ ഭായ് സ്കൂൾ സേ ലൗട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേ കെ ബജായ് നീച്ചേ ഉദർ ഗയ ഓർ നദി കിനാരെ ജാ പഹുഞ്ച ബസ്തേ മേ പഹലേ സെ ബനാകർ രഹി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കെ ബഹ്തേ പാനി മേ ചോട്ട് ദി നാവേം വഹ് ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോകർ താലി ബജാനെ ലഗ.
0: അച്ഛാ തോ ദേഖിയേ, ഏക് ദിൻ തോ ഹദ് കർ ദി ഉസ്നേ ക്യാ കിയാ ഥാ ഏക് ദിൻ നട്ട്കട്ട് നേ ക്യാ കിയാ ഏക് ദിൻ തോ നട്ട്കട്ട് നേ ഹദ് ഹി കർ ദി മത്ലബ് ക്യാ ഹോത്താ ഹദ് കർണ ഹദ് പാർ കർ ദേന ജോ കർത്തേ ഉസ്സേ അധിക് കർണ ഉസ്കോ കർത്തേ ഏക് ഹദ് ഹോത്തി ഹൈ ഉസ്കോ പാർ കർണ ഹൈ നാ തോ ദേഖിയേ ജബ് വോ ദോനോ നദി കെ പുൽ കെ പാസ് പഹുഞ്ചേ തോ ഝട്ട്പട്ട് ആഗേ ചലാ ഗയാ ലേക്കിൻ നട്ട്കട്ട് പുൽ കോ പാർ കർണേ കെ ബജായ് പുൽ സേ നീച്ചേ നദി കി ഓർ ഉതർ ഗയാ ഓർ വഹാ ജാകർ പെഹലേ സേ ബസ്തേ മേ ക്യാ ബനാകെ രഖാ ഥാ ഉസ്നേ കാഗസ് കെ നാവ് ബനാകെ രഖാ ഥാ ഓർ ഉസ്കോ ബസ്തേ സേ ബാഹർ ഉഠായാ ഓർ പാനി മേ ബഹാ ദിയ ഓർ ജബ് വോ നാവേ ജോ ഹൈ ചൽ പടി പാനി മേ തോ ബഹുത് ഖുഷ് ഹോകർ താലി ബജാനേ ലഗാ. അപ്പൊ എന്താ ചെയ്തത്? ഒരു ദിവസം നട്ട് കട്ട്, എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കുസൃതികൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങ് അതിരി കടന്നു. എന്താ ചെയ്തത്? ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ നദിയുടെ അവിടെ എത്തിയിട്ട് നദിയുടെ പുൽപുള്ളെന്ന് പറഞ്ഞ എന്തോന്നാണ്, പാലം. ആ പാലം കടന്നു പോകാതെ എന്താ ചെയ്തത്? അതിന്റെ താഴെ നദിക്കരയിൽ പോയി നിന്നു. അതിൽ നിന്ന് ഇറങ്ങി താഴെ കരയിൽ പോയി നിന്നു. ഝട്ട്പട്ട് അങ്ങ് പാലം കടന്ന് അങ്ങ് മുന്നോട്ടും പോയി. നട്ട് കട്ട് എന്ത് ചെയ്തു? താഴെ നദിക്കരയിലേക്ക് പോയി നിന്നു. എന്നിട്ടാ എന്താ ചെയ്തത്? പതിയെ ബാഗിൽ നിന്ന്, ബസ്താന്ന് പറഞ്ഞ എന്തോ ബാഗ്, ബാഗിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന, നിർമ്മിച്ചു വെച്ചിരുന്ന എന്താണ്, കാഗസ് കി നാവ്, പേപ്പറിന്റെ ബോട്ട് എടുത്തു. എന്നിട്ട് പതുക്കെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴുക്കി വിട്ടു. അപ്പൊ ആ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നത് കണ്ടപ്പോഴേക്ക് ആൾക്ക് നല്ല സന്തോഷമായി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിച്ച് കൈയോട്ടാൻ തുടങ്ങി അല്ലെ, താലി ബജാനയിലൊക്കെ ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. തോ നാവ് ക്യാ ഉസ്നെ പെഹലേ സേ ബനാകേ ലായാ ഥാ, നട്ട്കട്ടിനെ
2: ഘർ സേ പെഹലാ ബനാകേ,
0: പെഹലേ ബനാകേ ലായാ ഥാ, കഹാ പേ രക്കേ ലായാ ഥാ,
2: ബസ്താ മേ,
0: ബസ്തേ കേ അന്ദർ രക്കേ ലായാ. തോ അഗ്ലാ ദേഖിയേ, ഉദർ പുൽ പർ പഹുഞ്ച് ചുക്കേ ഝട്ട്പട്ട് നേ പീച്ചേ മുഡ്കർ ദേഖാ തോ നട്ട്കട്ട് നഹീ ദിഖാ, ഝട്ട്പട്ട് ഗബരാ ഗയാ കി നട്ട്കട്ട് കഹാ ഗയാ, താലി ബജനെ കി ആവാസ് സുൻകർ നീച്ചേ ദേഖാ തോ നട്ട്കട്ട് നീച്ചേ നദി കിനാരേ ഖഡാ ദിഖാ, ഝട്ട്പട്ട് കോ ഉസ് പർ ബഹുത് ഗുസ്സാ ആയാ, സോർ സേ ചിലാകർ ബോലാ, അരേ ഛോട്ടേ തും വഹാ നീച്ചേ ക്യാ കർ രഹേ ഹോ, നട്ട്കട്ട് നേ ചോങ്ക് കർ ഊപ്പർ ദേഖാ ഔർ നദി കിനാരേ രഖാ അപ്നാ ബസ്താ ഉഠാനേ കേ ലിയേ ജുഖാ, അച്ചാനക് ഉസ്കാ പാവ് ഫിസ്ലാ ഔർ വഹ് പാനി മേ ഗിർ പഡാ, പാനി കാ ബഹാവ് തേസ് ഥാ ഔർ നട്ട്കട്ട് കോ തേർനാ നഹീ ആതാ ഥാ, ഛോട്ടാ സാ ഹീ തോ ഥാ ബഹ ഗയാ, ഡൂബ്തെ ഉതർത്തെ ദൂർ ജാനേ ലഗാ. തോ കോൺ പാനി മേ ഗിർ ഗയാ?
2: നട്ട്കട്ട്.
0: ക്യാ ഉസ്കോ തേർനാ ആതാ ഥാ?
2: നഹീ.
0: തോ ദേഖിയേ ക്യാ ഹോതേ, ജബ് വോ ഝട്ട്പട്ട് ജോ ഹേ പൂൾ കേ ഉസ് പാർ പഹുഞ്ച് ഗയാ തോ ഉസ്നേ പീച്ചേ മുഡ്കർ ദേഖാ, ഉസ്നേ ദേഖാ കി നട്ട്കട്ട് ആ രഹാ ഹേ കി നഹീ, ലേക്കിൻ ഉസേ കോൺ നഹീ ദിഖാ? നട്ട്കട്ട് നഹീ ദിഖാ. തോ ഝട്ട്പട്ട് ജോ ഹേ ഗബരാ ഗയാ, ഉസ്നേ ചാരോ ഓർ ദേഖാ കി കഹാ ഗയാ നട്ട്കട്ട്. ഉസി സമയ പൂൾ കേ നീച്ചേ സേ താലി ബജ്നേ കി ആവാസ് ആയി, തോ ഉസ്കോ സമജ് മേ ആയാ കി നട്ട്കട്ട് കഹാ പർ ഹേ, നദി കിനാരേ ഹേ, ഉസ്നേ വഹാ പർ ദേഖാ ഔർ ഉസ്കോ ഗുസ്സാ ആ ഗയാ, ഇസ്ലിയേ ഉസ്നേ ചിലാകർ കഹാ കി അരേ ഛോട്ടേ തും വഹാ നീച്ചേ ക്യാ കർ രഹേ ഹോ, നട്ട്കട്ട് നേ ചോങ്ക്, ജബ് വോ ഗുസ്സേ വാലി ആവാസ് സുനി നട്ട്കട്ട് ചോങ്ക് ഗയാ, ഗബരാ ഗയാ ഔർ ഉസ്നേ ഊപ്പർ ദേഖാ ചോങ്ക് ഗയാ, ഔർ തഭി ഉസ്നേ നീച്ചേ ജുക്കർ അപ്നാ ബസ്താ ലേനേ കി കോശിഷ് കി, ജേസേ ഹി വോ നീച്ചേ ജുഖാ ക്യാ ഹുവാ, ഉസ്കാ പേർ ജോ ഹേ ഫിസൽ ഗയാ ഔർ വോ കഹാ ഗിർ പഡാ, നദി മേ ഗിർ പഡാ ഔർ ജോ ഹേ ഉസ്കോ തേർനാ നഹീ ആതാ ഥാ ഔർ ഡൂബ്തേ ഉതർത്തേ വോ നദി മേ ബഹനേ ലഗാ. അങ്ങനെ ആ പാലം കടന്ന് മുന്നോട്ട് പോയ ഝട്ട്പട്ട് പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി നട്ട്കട്ട് കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പം കൂടെ ഉണ്ടായിരുന്നോ നട്ട്കട്ട്? ഇല്ലായിരുന്നു. അങ്ങനെ ഝട്ട്പട്ട് ആകെ പേടിച്ചുപോയി, എവിടെ പോയി അനിയൻ എന്നുള്ള രീതിയിൽ ടെൻഷനായി പേടിച്ചുപോയി. ആ സമയത്താണ് താഴെ നദിക്കരയിൽ നിന്ന് എന്തിന്റെ ശബ്ദം കേട്ടത്?
2: കൈയടിക്കുന്ന
0: ശബ്ദം. ആ താലി ബജ്നേക്കും കൈയടിക്കുന്ന ശബ്ദം കേട്ടത്. ആ സമയത്ത് ഝട്ട്പട്ടിന് ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒച്ചത്തില് ഝട്ട്പട്ട് ആർക്ക് വഴക്ക് കൊടുത്തു? നട്ട്കട്ടിന്. ആ അരേ ഛോട്ടേ തുവാ ക്യാ കറാ ഹേ, നീ അവിടെ എന്താ ചെയ്യുന്ന താഴെ എന്നും പറഞ്ഞിട്ട് വഴക്ക് കൊടുത്തു. ഈ വഴക്ക് കേട്ടത് നട്ട്കട്ട് ഞെട്ടിപ്പോയി. ആ ഞെട്ടലില് കുനിഞ്ഞ് ബാഗ് എടുക്കുന്നതിന്റെ ഇടയില് കാല് വഴുതി. പാവൻ നട്ട്കട്ട് എവിടെ പോയി വീണു? നദിയിൽ പോയി വീണു. നട്ട്കട്ടിന് നീന്താൻ അറിയായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. കുഞ്ഞായിരുന്നു, അവനെ അറിയില്ലായിരുന്നു. അങ്ങനെ മുങ്ങിയും താഴ്ന്നു അവൻ കുറച്ചധികം ദൂരം എന്ത് ചെയ്യാൻ തുടങ്ങി? വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. തോ ആജ് കി ജോ കക്ഷാ ഹേ അഭി തക് ഹംനെ ജഹാ തക് പഠാ ഉസ്സേ മേ കുച്ച് പ്രശ്ന പൂച്ഛനേ ജാ രഹി ഹൂം. കൃഷ്ണപ്രിയ ആപ് ബതായിയേ കി കാഗസ് കെ നാവ് കിസ്നേ ബനായാ?
2: നട്ട്കട്ട് നേ കാഗസ് കെ നാവ് ബനായാ ഹേ.
0: കാഗസ് കെ നാവ് നട്ട്കട്ട് നേ കിസ് കെ അന്തർ രക്കേ ലേക്ക് ആയാ?
2: കാഗസ് കെ നാവ് ബസ്തേ കെ അന്തർ
0: രക്കേ ലായാ. ജബ് നട്ട്കട്ട് നേ കാഗസ് കെ നാവ് കോ പാനി മേ ബഹായാ വോ ഖുഷ് ഹോകർ ക്യാ കർനേ ലഗാ?
2: നട്ട്കട്ട് ഖുഷ് ഹോകർ താലി ബജാനേ ലഗാ.
0: അച്ചാനക് ജബ് ഝട്ട്പട്ട് നേ ഉസേ ആവാസ് ദി ഉസ്നേ ബസ്താ ലേനേ കി കോശിഷ് കി തോ പേർ ഫിസൽ കർ പാനി മേ ഗിർ ഗയാ. ക്യാ ഉസേ തേർനാ ആതാ ഥാ?
2: നഹീ.
0: ഉസേ തേർനാ നഹീ ആതാ ഥാ. ബച്ചോ അഭി ആപ്കോ ആജ് കി കക്ഷാ കി കുച്ച് ശങ്കാ ഹേ?
2: നഹീ ജീ.
0: തോ ആജ് കി കക്ഷാ യഹാ പർ സമാപ്ത് കർതി ഹൂം.
2: ധന്യവാദ് അധ്യാപിക ജീ.
0: ധന്യവാദ്.
1: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് പ്രമീള കുമാരി പി എൽ, പഠിച്ചത് കൃഷ്ണപ്രിയ ജനിത എന്നിവർ.

0: ആകാശവാണി
1: തുടിതാളം ചെണ്ടമേളം അവതരിപ്പിക്കുന്നത് എസ് മുത്തുമണിയും സംഘവും.

0: ആകാശവാണി. ഇപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ വായന ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന സന്ദേശം കേൾക്കാം.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം

0: സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം, നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ വായന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, അഞ്ജന ജെ വി കൃഷ്ണ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ജഗദ്ദോദ്ധാരണ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഞ്ജന ജി വി കൃഷ്ണ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യാ സമൃദ്ധി യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഡോക്ടർ എ സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, കേന്ദ്ര സർക്കാരിന്റെ 12 വർഷങ്ങൾ, യുവാക്കളുടെ കാഴ്ചപ്പാട്, 8:00 നേർമൊഴി, കായികവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും സാധ്യതകളും, 9:30 തൃശൂർ നിലയം.

0: അവതരിപ്പിക്കുന്ന നാടകം പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമനൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മാറുത്തി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമരടി, ജി ശങ്കർകുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിത ആലാപനം ജി ശ്രീറാം. 6:15 ഉദയഗീതം, ഡോക്ടർ ബി അരുന്ധതി, എ സരസ്വതി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ വായനദിനത്തോടനുബന്ധിച്ച് നൽകുന്ന സന്ദേശം. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 53-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:55 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബഡ്ജറ്റിന്റെ അവതരണം, തത്സമയ പ്രക്ഷേപണം. 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:05 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, തിരുവല്ല രാജഗോപാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം, തുടർന്ന് ചുമട് താങ്ങി. 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. ഉച്ചയ്ക്ക് 12:05 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 12:20 ലളിതഗാനങ്ങൾ, അപർണ പ്രേംകുമാർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:45 പ്രകാശധാര, ദേശീയ പൊതുജന ദന്താരോഗ്യ ദിനം, ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം 50-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ്, CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:10 ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന റോസ്ഗാർ മേള 2026 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്മൈൽ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:45 ചലച്ചിത്രഗാനം. 6:50 വയലം വീടും. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ബിജുകുമാർ DS അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, അറിവിന്റെ പാതയിൽ മാറ്റങ്ങളുടെ 12 വർഷങ്ങൾ. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 സംസ്ഥാന ബഡ്ജറ്റിനോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം. 9:45 മൊഴിയാം ഒരു കഥ. 10:00 ലയവിന്യാസം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 24.8°C. പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 January 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 December 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക്

0: സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%. പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യാ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആരംഭിച്ചു. കളിക്കാനും കളി കാണാനും കൗൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൗഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 കണ്ടത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരുകരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 കണ്ടത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 കണ്ടത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. കണ്ടത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ MP സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കര റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും KSRTC ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം KSRTC യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ശാമക്കാല MLA നിർവഹിച്ചു. കുണ്ടറ നിയോജക മണ്ഡലതല ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലിയൊരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ BV ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ, ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഡോക്ടർ എ. സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം കേൾക്കാം, പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമനൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മാറോത്തി.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബിജുകുമാർ DSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ 6:50.

നാളെ രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ്, അറിവിന്റെ പാതയിൽ, മാറ്റങ്ങളുടെ 12 വർഷങ്ങൾ. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദി. ശ്രീജ ബിശ്വാസ് അവതരിപ്പിക്കുന്ന കഥ ബിനാലയിൽ തെളിയാതെ. തുടർന്ന് നിതിക തമ്പി, ദീപാ സോമൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം.

നാളെ രാത്രി 9:15 സംസ്ഥാന ബഡ്ജറ്റിനോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം. രാത്രി 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം യോഗ ഫോർ ഹെൽത്തി മൈൻഡ് ആൻഡ് ഹെൽത്തി ബോഡി, ശ്രീപ്രകാശ് നീലകണ്ഠൻ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ. നാളെ രാത്രി 10 ലയവിന്യാസം, ആലപ്പുഴ വിജയകുമാർ തവിൽ, തിരുവാരൂർ കൃഷ്ണമൂർത്തി മൃദംഗം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യ നേതൃഭിഃ സഹ അനേകാനി ഉച്ചസ്തരീയ മേളനാനി കൃത്വാ വിവാടേക് 2026 ഇത്യസ്മിൻ കാര്യക്രമേ ഭാഗം ഗൃഹണാതി. കേന്ദ്രം അസ്മിൻ ആർത്ഥിക വർഷേ 26,000 കിലോമീറ്റർ മിതാനാം ഗ്രാമീണ മാർഗാണാം നിർമ്മാണായ 18,900 കോടി രൂപ്യകാണി വിനിയോജയതി. കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനഃ നീറ്റ് യു ജി ഇതി പുനഃ പരീക്ഷായൈ സർവാൻ സംബന്ധാൻ അധികാരിണഃ ജാഗരൂകാഃ ഭവേയുരിതി നിർദ്ദിഷ്ടവാൻ. അമേരിക്ക ഇറാൻ ദേശാഭ്യാം ആഗാമി 6-ദിനപര്യന്തം വ്യാപക ശാന്തി സന്ധി വാർത്തയാം സഹമതി പ്രകടിത. അപ്പി ച ന്യൂസിലാൻഡ് ദേശെ FIH മഹിളാ നേഷൻസ് കപ്പ് ഇതി ഹോക്കി സ്പർദ്ധയാം ഭാരതദലം ഉറുഗ്വേ ദേശം 3-2 ഇതി അന്തരാലേന വിജിത്യ ഉപാന്തി ചക്രം പ്രവിഷ്ടം. അഥ

0: തൃണമൂല കോൺഗ്രസ് പക്ഷസ്യ വിധായകസ്യ രിതബ്രത ബാനർജി ഇത്യസ്യ നിയുക്തേഹ് നിർണയ വിഷയേ കാപി അന്തരിമ ആശ്വസ്തിഹ് ദാതും നിരാകൃതം. ടിഎംസി വിധായകേന ശോഭൻദേവ് ചട്ടോപാധ്യായ ഇത്യനേന സ്വസ്യ നാമാങ്കനസ്യ നിരാകരണം ബാനർജി ഇത്യസ്യ നിയുക്തിശ്ച യാചികായാം പ്രശ്നീകൃത ആസീത്. വാദശ്രവണകാലെ ന്യായമൂർത്തിഃ കൃഷ്ണരാവഃ അധ്യക്ഷസ്യ നിർണയം സ്ഥഗയിതും നിരാകൃതവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ നവദേഹല്യാം പ്രധാനമന്ത്രി വികസിത ഭാരത റോജ്ഗാർ യോജന ഇത്യസ്യാന്തർഗതം ദ്വിസഹസ്രചതുഃശത കോടി രൂപ്യകാണാം പ്രോത്സാഹകാണാം വിതരണം കരിഷ്യതി. നവദില്യാം യോജനായാഹ വിഷയേ പ്രസാരമാധ്യമാൻ സംബോധയൻ ശ്രമ റോജ്ഗാര മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവിയാഹ അവദത് യത് ഗതവർഷസ്യ ഓഗസ്റ്റ് മാസാത് ആരഭ്യ ത്രിഷഷ്ടിലക്ഷത്തോധികാഹ കർമ്മചാരിണഃ PMBVRY ഇത്യസ്യാന്തർഗതം ഔപചാരിക കാര്യക്ഷേത്രേ ആനീതാഹ സന്തി. യേഷു പ്രായഃ ത്രിംശത് പ്രതിശതം മഹിളാഹ സന്തി. സഹ ഇതോപി അവോചത് യത് അസ്യാഹ യോജനായാഹ അന്തർഗതം പ്രോത്സാഹിതാഹ അശീതിഃ പ്രതിശതാത് അധികാഹ സംസ്ഥാഹ പഞ്ചവിംശതിതഃ ന്യൂനാഹ ലഘുദ്യമാഹ അപി സന്തിതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഉക്തവാൻ യത് ഭാരതസ്യ സാംസ്കൃതിക ധരോഹരസ്യ സംരക്ഷണം സംവർദ്ധനഞ്ച നവോത്സാഹേന വർദ്ധ്യമാനം അസ്തി. സാമാജിക അന്തർജാല മാധ്യമേന പ്രകാശിതെ സന്ദേശേ തേന ഉക്തം യത് വിരാസത് ഭി വികാസ് ഭി വിരാസത്തഃ അപി വികാസോപി ഇതി ദൃഷ്ട്യാ പ്രേരിതാഹ പ്രയാസാഹ ജനാൻ ഭാരതസ്യ സനാതന പരമ്പരാഭിഃ പുനഃ സംയോജയന്തി ഇതി. ആഗാമിഷു ചതുർപഞ്ച് ദിനേഷു തെലങ്കാന ഒഡിസ ഝാർഖണ്ഡ് വിഹാര ഛത്തീസ്ഗഢ് ഇത്യേതേഷു കേഷുചിത് ഭാഗേഷു നൈരുത്യ പ്രാവൃട്ടഃ അഗ്രഗമനായ പരിസ്ഥിതിഃ അനുകൂല അസ്തിതി ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗഃ അവദത്. ഋതുവിഭാഗാനുഗുണം അസമ മേഘാലയ ഉപഹിമാലയ പശ്ചിമബംഗക്ഷേത്രം സിക്കിംരാജ്യേഷു ച അഗ്രിമേഷു ചതുർഷു ദിനേഷു മഹതീതഃ അതിമഹതി വൃഷ്ടിം അന്വവർത്തിതും ശക്നോതി ഇതി അനുമന്യതെ. പ്രിയാഹ ശ്രോതാരഃ അന്തെ ക്രീഡാവാർത്താഃ. എഫ് ഐ എച്ച് മഹിളാ നേഷൻസ് കപ്പ് ഹോക്കി സ്പർദ്ധായാം ഭാരതദലം ഉറുഗ്വേ ദേശം 3-2 ഇതി അന്തരാലിന പരാജിതവത് ഉപാന്തിചക്രം പ്രവിഷ്ടഞ്ച. അയം ഭാരതസ്യ നിരന്തരം തൃതീയഃ വിജയഃ അസ്തി. തീസ്രിസു സ്പർദ്ധാസു വിജയം പ്രാപ്യ ഭാരതദലം പൂൽ എ ഇതി മധ്യേ ശീർഷസ്ഥാനം പ്രാപ്തവത് തഥാ ഉപാന്തിചക്രം പ്രവിഷ്ടവത്. ഉപാന്തിചക്രേ ഭാരതദലസ്യ സാമുഖ്യം ചിലി കൊറിയ ദേശയോഹു മധ്യേ ഭാവിന സ്പർദ്ധായാഹ വിജയത്രിദലേന സഹ ഭവിഷ്യതി. ഫീഫ വിശ്വ ചഷക ക്രീഡായാം അദ്യ രാത്രൌ സംയുക്ത രാജ്യാമേരിക്കാദേശസ്യ അറ്റ്ലാന്റ ക്രീഡാംഗണേ ഗ്രൂപ്പ് എ ക്രീഡായാം ചോക്കോസ്ലോവാക്കിയ ദേശ ദക്ഷിണ ആഫ്രിക്കാദേശേന സഹ സ്പർദ്ധിഷ്യത്തെ. ക്രീഡാ രാത്രോ സാർധനവവാദന ആരഭ്യത്തെ. പശ്ചാത് സ്വിറ്റ്സർലൻഡ് ദേശ സംയുക്തരാജ്യാമേരിക്കാദേശസ്യ ലോസ് ആഞ്ചലീസ് ക്രീഡാംഗണെ രാത്രോ സാർധദ്വാദശവാദനെ ഗ്രൂപ്പ് ബി ക്രീഡായാം ബോസ്നിയ ഹർജെഗോവിന ദലേ സമ്മുഖീ ഭവതഃ. ഫിഫ വിശ്വചഷക സ്പർദ്ധായാം കൊളംബിയ ദേശസ്യ വിജയഃ ഇതി വാർത്താഃ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
1: Akashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിനായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ജയവിജയയിലെ ജയനും കണ്ണൂർ ഷെറീഫും പാടിയ ഗാനം. ചിത്രം ഗോഡ് ഫോർ സെയിൽ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അഫ്സൽ യൂസഫ്.

സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രയും സംഘവും പാടിയ ഗാനമാണ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് MG ശ്രീകുമാർ. ചിത്രം ചതുരംഗം.

0: സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണവും അതിലുണ്ടാകാവുന്ന രോഗകീടബാധകളുമൊക്കെ എങ്ങനെ അകറ്റാമെന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ശ്രോതാക്കളോടുള്ള ചോദ്യം കേൾക്കാം.
1: എന്താണ് FSSAI ലേബലിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ശരിയുത്തരം വിശദമായി കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ.
0: മഴക്കാലം കർഷകർക്ക് ഒരനുഗ്രഹമാണോ അതോ വെല്ലുവിളിയാണോ? യഥാർത്ഥത്തിൽ രണ്ടുമാണ്. മഴ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകരമാണെങ്കിലും പച്ചക്കറി കൃഷിയിൽ പല രോഗങ്ങളുടെയും വ്യാപനത്തിന് ഇത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇലകളിലും തണ്ടുകളിലും കായകളിലുമൊക്കെ രോഗങ്ങൾ പടർന്ന് ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ മുൻകൂട്ടി തടയുകയും ഫലപ്രദമായി നിയന്ത്രിക്കുകയും വേണം. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
2: വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: ഇപ്പം ഒരു കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർന്ന് വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയ, കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്നുള്ള നല്ലൊരു പഠനം നടക്കും.
2: നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ
3: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്.
2: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം.
4: നമസ്കാരം സാർ.
2: ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ മധു, കാപ്പില്.
2: പറഞ്ഞോളൂ മധു സാർ.
4: ഞാൻ ഇപ്രാവശ്യം കുറേ വേറെ അച്ചിങ്ങപ്പയർ നട്ടായിരുന്നു.
3: അച്ചിങ്ങപ്പയർ
4: ഒരു മെറ്റിൽ നിങ്ങളുള്ള നല്ല ഹൈബ്രിഡ് വെച്ചായിരുന്നു.
3: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്?
4: അത് മൊത്തം ഒന്ന് മുന്നിയായിരുന്നു. മുന്നിയ എന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുന്നിയായിരുന്നു.
3: ഓക്കെ സാർ.
4: വള്ളിപ്പയർ,
3: ചിങ്ങപ്പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
4: ഞാൻ നല്ല ശരിക്കും സൂര്യമണ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു. ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു. ഇത് സംഭവിക്കുന്നത്
3: മനസ്സിലാവണം.
4: ഞാൻ ഇതൊന്ന് മൂടയടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞളിപ്പ് വന്നു. അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഈ ആണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 മൂട് പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ സ്വത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ കാവണ്ണും പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താണ്.
3: എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ? അതോ
4: ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
3: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട്. വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ പിന്നീട് ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാറ് പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതിയില്ല. പറിക്കാൻ പറ്റുന്ന കായകളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാൻ, ഞാൻ അക്ടാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അക്ടാറ. അത് ഒരു 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ, വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാറ് തളിച്ചാൽ നമുക്ക് പ്രയോജനമുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ. സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്, സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കോ നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി. സാർ ഞാൻ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ.
2: ചെയ്ത കൃഷിക്കൊക്കെ
3: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കറുത്ത മുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ

0: നമ്മൾ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ, അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ന്യൂ ജനറേഷൻ ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്റ്റ് വരും. പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
1: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്ക് ഇത് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്
0: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടുന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ, ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ചീർപ്പ് ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടുന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാൽ തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്, അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടും എല്ലാം അഴുകിപ്പോകും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക് പോലത്തെ ഉണ്ട് സർ, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ലായനിയാണ്. അതൊരു 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞെന്താണ് AMF വെക്കണം എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ, അവ രണ്ടും പരസ്പര പൂരകമാണെന്ന് പറയുന്നത്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത്, ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
1: നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത്,
0: വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്. ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 ലോട്ട് എത്തില്ല. ഒരു 6, 6 എബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4.1 ഹൈലി ആസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ് സർ, നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും. ഇവിടെ അത് കാണില്ല. പാവല് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പോൾ 500 ഗ്രാം ഒരു തെങ്ങില് ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്. അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളോമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ, വള്ളിപ്പയറില് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പൊ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പൊ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കും. മറ്റൊന്ന്, ഇതിന്റെ വിത്ത്, പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ള ഒരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കാം. പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും. അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ്

0: നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്.
1: ഒരു ലിസണർ കൂടെ ഉണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം,
2: എന്റെ പേര് സുഗുണ.
1: പറഞ്ഞോളൂ മേഡം.
2: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേനെ അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകല് പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാൻ ഇങ്ങനെ അതിശയിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവിയെ, എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തൊട്ടു പറഞ്ഞു ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും
0: ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം കീടം ഉണ്ടായിരുന്നു?
2: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ, ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്. പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു?
2: ചീരയും മഴനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
2: പറ്റി പിടിക്കുമല്ലോ, നമ്മൾ തൊട്ടപ്പോ അത് പറക്കുന്നു.
0: ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അത് പറിച്ചപ്പോഴേ അങ്ങ് തീയിലിട്ട് കളഞ്ഞു.
0: അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. ഇപ്പം പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്.
1: പുതുതായിട്ട്
0: നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് പരിപാലിക്കുന്നത് ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകി കഴിഞ്ഞാൽ പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 കിലോ എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ച് നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയും, Mix 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സർ. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല.
1: മേഡം ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ,
3: ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: പുഷ്പാങ്ങൾ
0: ഓക്കെ സാർ, പറയൂ.
3: കുറച്ച് കൃഷി പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കൃഷിപ്രാവശ്യല്ലേ, മണ്ണ് പരിശോധന ചൂണ്ടില്ലെന്ന് പറഞ്ഞു. പരിശോധിച്ചത് പറഞ്ഞ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇത് മൂന്നും ചേർക്കണം, അതിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഇത് ചുമ്മാ എന്ന് പറയുന്നത്
0: നല്ലൊരു കാര്യമാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമില്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. സാറ് കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, 1 സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽഷ്യത്തിന്റെ പറഞ്ഞത്. രണ്ട് പറഞ്ഞ മെഗ്നീഷ്യം ആണ്, അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ. എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ കടകളിൽ കിട്ടുന്നത്.

0: മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. അതിൽ ഫോസ്ഫറസ് അതിന്റെ കൂടെ അല്ല സാർ, ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ്ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ്ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം, നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം വല്ലതും കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം, പക്ഷേ അതും 10 ദിവസത്തിന്റെ ഇന്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ.
1: ഇവിടെ നമ്മൾ ഫിസുവാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനീഷിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്. വഴുതന, കത്തിരി, തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഇലകൾ മഞ്ഞളിച്ച് വാടി പോകുന്നതാണ് വരുന്നത് പയറിൽ. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടി പോകും. ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ, ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷെ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ ഒരു സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ, 1 ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം, വിത്ത് നമുക്ക് സൂഡോമോണസ് വെച്ച് പരിചരിക്കാം, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ, ഉജ്ജ്വല, അനുഗ്രഹ, തക്കാളിക്കും ഉണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക, ബാക്കിയുള്ളതിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും, രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്ക് എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. ഇപ്പം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരണം.
0: താങ്ക് യു. താങ്ക് യു.
2: പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചും രോഗകീട നിയന്ത്രണത്തെക്കുറിച്ചുമൊക്കെയുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സജീനയുടെ ഫോൺ നമ്പർ പറയാം, 9446104347. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446104347.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറ്റാർ വാഴ വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ. ആയുർവേദത്തിലും ഹോമിയോപതിയിലുമുള്ള ഔഷധങ്ങളിൽ ഒരു ചേരുവയാണിത്. കറ്റാർ വാഴ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ഇവയുടെ ഇലകളിൽ ജലാംശം ധാരാളമുണ്ട്. കറ്റാർ വാഴയിൽ വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കറ്റാർ വാഴപ്പോളയിലെ കൊഴുപ്പിൽ നിന്ന് പല പ്രധാന ആയുർവേദ ഔഷധങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് കയ്പേറിയ ചെന്നി നായകം. സോപ്പ് നിർമ്മാണത്തിനും തൊലിപ്പുറമെ പുരട്ടുന്ന ലേപനങ്ങൾക്കും കറ്റാർ വാഴ ഉപയോഗിക്കുന്നു. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, കുഴിനഖം തുടങ്ങിയ അസുഖങ്ങൾക്ക് കറ്റാർ വാഴ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന.

0: പഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളമുപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് FSSAI ലേബലിംഗ്? ശരി ഉത്തരം കേട്ടോളൂ. FSSAI ലേബൽ എന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ആ ഉൽപ്പന്നം ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി സൂചിപ്പിക്കുന്ന ലേബലാണ്. സാധാരണയായി ഇതിൽ FSSAI ലോഗോ, 14 അക്ക ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, നിർമ്മാതാവിന്റെ വിവരങ്ങൾ, നിർമ്മാണ തീയതി, കാലാവധി തീയതി, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഈ ലേബൽ ഉൽപ്പന്നം നിയമാനുസൃതമായി നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012131408 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012131308. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ജൂൺ 19 മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കൊടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തൊഴിൽ, മൃഗസംരക്ഷണ, ക്ഷീരവികസന, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ തിരുവനന്തപുരം MP ശശി തരൂർ, മേയർ വി രാജേഷ് എന്നിവർ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. ഒരു തൈക്ക് 50 രൂപ. ആവശ്യമുള്ളവർ കരമടച്ച രസീതുമായി കൃഷിഭവനിലെത്തി വാങ്ങാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരിപാടിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിലെ കർഷകർക്ക് അത്യുൽപാദന

ശേഷിയുള്ള പച്ചക്കറി വിത്തുകളും തൈകളും സൗജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, പാല 24,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 18,000, കായംകുളം 19,000, പുളിങ്കുന്നൻ 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 23,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,500, കോട്ടയം 23,500, പാല 22,500, മൂവാറ്റുപുഴ 21,500, തൊടുപുഴ 26,000. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms. We are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
1: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാറ്റക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: യുവവാണി.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
5: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയാ സുരേഷ്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ പകുതിയിലധികം പേർക്കും പ്രായം 25 താഴെയാണ്. ലോകത്തിലെ ഏറ്റവും യങ് നേഷനുകളിൽ ഒന്ന് നമ്മുടേത് തന്നെയാണെന്ന് നമുക്കറിയാം. ഈ യൂത്തിന്റെ കൈകളിലാണ് ഭാരതത്തിന്റെ ഭാവി. കഴിഞ്ഞ 12 വർഷത്തിൽ ആ ഭാവിക്ക് വേണ്ടി ഒരു രാഷ്ട്രം നടത്തിയ യാത്ര, അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് 3 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ്. ശില്പ ജി എസ്, അഖില വി കൃഷ്ണ, അന്നിഖിൽ. ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
6: നമസ്കാരം, ഞാൻ ശില്പ ജി എസ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ ആം ആൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
7: നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് ഒരു വോളണ്ടിയർ ആയിരുന്നു 2022 വരെ.
8: എന്റെ പേര് നിഖിൽ ആർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരിയിലുള്ള അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അവസാന വർഷ ബി ടെക് വിദ്യാർത്ഥിയാണ്. 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു സ്വീകരിച്ച് പോയ ഒരാളും കൂടിയാണ്.
5: ഭാരതത്തിന്റെ ഭാവി തലമുറ എന്ന രീതിയിൽ കഴിഞ്ഞ 12 വർഷങ്ങൾ അതെങ്ങനെയാണ് ഈ നാടിന്റെ യുവതയുടെ വളർച്ചയ്ക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എസ്പെഷ്യലി മൈ ഭാരത് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ?
9: തീർച്ചയായും തോന്നുന്നുണ്ട് ശ്രേയ. എംപവറിംഗ് യൂത്ത് ഈസ് എംപവറിംഗ് നേഷൻ എന്നാണല്ലോ. കഴിഞ്ഞ 12 വർഷക്കാലമായി യുവജനങ്ങളെ രാജ്യവികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുന്ന നിരവധി പോളിസീസ്, സ്കീംസ്, പ്രോഗ്രാംസ് എന്നിവ കേന്ദ്ര സർക്കാർ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. യൂത്ത് ഡെവലപ്മെന്റ് എന്ന ആശയത്തിൽ നിന്ന് യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിലേക്കുള്ള ഒരു പാരഡിഗം ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൈ ഭാരത്, മേരാ യുവ ഭാരത്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലുള്ള ഒരു ലാൻഡ് മാർക്ക് ഇനിഷ്യേറ്റീവ് ആണ് മൈ ഭാരത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂത്ത് ഡെവലപ്മെന്റ്, വോളണ്ടിയറിസം, കമ്മ്യൂണിറ്റി സർവീസ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് യുവജനങ്ങളിൽ ഉണ്ടാക്കുക, സിവിക് എൻഗേജ്മെന്റ്, നേഷൻ ബിൽഡിംഗ് എന്നിവയൊക്കെയാണ്. മൈ ഭാരതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള കുറച്ച് പ്രധാന പരിപാടികൾ പറയുകയാണെങ്കിൽ അതിലൊന്നാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, ലേണിംഗ് ബൈ ഡൂയിങ്. നമ്മൾ ഈ ക്ലാസ് റൂം നോളജിനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം. യുവജനങ്ങൾക്ക് സമൂഹവുമായി നേരിട്ട് ഇടപെടാനും ഗ്രാസ് റൂട്ട്സ് ലെവൽ ഗവേണൻസ് മനസ്സിലാക്കാനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എൻഡ് ടു എൻഡ് ഫംഗ്ഷൻ അറിയാനായിട്ട് കുട്ടികൾക്ക് വോളണ്ടിയേഴ്സിന് ഒരു ഫീൽഡ് സ്റ്റഡിയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രോഗ്രാം ആയിരുന്നു വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. ഇതില് യുവജനങ്ങളിൽ ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ പാർലമെന്ററി പാരമ്പര്യങ്ങളും വളർത്തുക എന്നതാണ് ലക്ഷ്യം. പബ്ലിക് പോളിസി സംബന്ധിച്ച ചർച്ചകളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയും സംവാദത്തിലൂടെയും നയപരമായ ചർച്ചകളിലൂടെയും യുവജനങ്ങളെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന പ്രക്രിയയുടെ ഒരു പാർട്ടാക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇന്ന് നമ്മുടെ യൂത്ത് ഫേസ് ചെയ്യുന്ന മറ്റൊരു വിപത്താണല്ലോ ഈ ഡ്രഗ്സിന്റെയൊക്കെ യൂസ്. അപ്പോൾ ഇതുപോലുള്ള സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ മൈ ഭാരതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതാണ് നശമുഖ് യുവ ഫോർ വികസിത് ഭാരത്. നമ്മളെ വികസിത് ഭാരത് 2047 എന്നൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ യൂത്തിന്റെ ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ആവശ്യം. സോ ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പാർട്ടായിട്ടുണ്ട്.
8: ഏറ്റവും മുകളിലുള്ള ആളുകൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും, അത് നമ്മളെ യുവാക്കളും എല്ലാവരും അത് അനുഭവിക്കുക എന്നൊരു പോളിസികളായാലും എല്ലാം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് തൊട്ടേ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവൺമെന്റ് പറയുന്നു അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളും നേഷൻ ബിൽഡിംഗിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവർ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത്. ആ പ്രോഗ്രാം പ്രകാരം നമുക്ക് നമ്മുടെ ആശയങ്ങൾ അത് നേരിട്ട് പ്രധാനമന്ത്രി ആവട്ടെ, മിനിസ്റ്റേഴ്സ് ആവട്ടെ, അവരോട് നേരിട്ട് സംവദിക്കാനും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, അവരുമായിട്ടൊരു നന്നൊരു നല്ല ബോണ്ട്, അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും ഒത്തൊരുമിച്ച് അതെങ്ങനെ പുതിയൊരു വലിയ ആശയമായി ഭാരതത്തിനെ ഒരു നന്മയ്ക്കായി കൊണ്ടുവരാം എന്നൊരു ഇത് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രോഗ്രാമാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അതായത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ, അത് ലഡാക്ക് ആവട്ടെ, ഹിമാചൽ പ്രദേശ് ആവട്ടെ, അവിടുത്തെ എല്ലാ അതിർത്തി പ്രദേശ ഗ്രാമങ്ങളിലും നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്യുന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ നമ്മുടെ ഐഡിയാസ് വെച്ച് അവരെ സഹായിക്കാനും എല്ലാം നമുക്ക് കൊണ്ട് സാധിക്കുന്നു.
9: ഇതൊരു ഓൺഗോയിങ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ June 17 to 23 വരെയുള്ള ഒരു പ്രോഗ്രാമാണിത്. നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് 14 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഇതിൽ പാർട്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റ്സിലാണ് പോയിരിക്കുന്നത്.
5: നമ്മളിപ്പം സംസാരിച്ചതിൽ എഡ്യൂക്കേഷനെ പറ്റിയും സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയും മൈ ഭാരതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ജോബ് ഓപ്പർച്യൂണിറ്റിയും എംപ്ലോയബിലിറ്റിയും. അതെങ്ങനെയാണ് ആ ഒരു മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു എംപ്ലോയി എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഓൺട്രപ്രനോർ ആക്കി നമ്മുടെ യൂത്തിനെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ലേ? അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
8: നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഓരോ ഡിഗ്രീസ് എടുക്കുന്നു, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. അതിൽ മെയിൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കില്ലാണ്. അതായത് നമ്മൾ ഒരു പുസ്തകത്തിൽ പഠിക്കുന്നു, അതല്ലാതെ അവർക്ക് അത് പ്രാക്ടിക്കലായിട്ട് ഒരു സ്കിൽ ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അത് ഗവൺമെന്റ് അത് തിരിച്ചറിയുന്നു. അത് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ 2015 ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതായത് സ്കിൽ ഇന്ത്യ മിഷൻ. അപ്രകാരം ഓരോ ജോലിക്കും എന്താണോ സ്കില്ല് വേണ്ടത് ആ സ്കില്ലുകൾ ആ യുവാക്കളെയോ ആ വ്യക്തിയെയോ പരിശീലിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ആ പദ്ധതി പ്രകാരം ഇപ്പോൾ 2026 നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഏകദേശം 6,000 crore rupees നമ്മുടെ സർക്കാർ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ തന്നെ ഓൾമോസ്റ്റ് 1.60 അതായത് 1.6 crore യുവാക്കളെ നമുക്ക് ഇതുകൊണ്ട് ട്രെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്കിൽ കിട്ടുന്നത് കൊണ്ട് അവരുടെ പ്ലേസ്മെന്റ്സ്, അതായത് ഓരോ കമ്പനികൾക്കുള്ള പ്ലേസ്മെന്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിന്റെ ഗ്രോത്ത് ഗ്രാഫ് ഓരോ വർഷവും അത് നല്ലപോലെ വർദ്ധിച്ചു വരുന്നു.

0: എന്നത് ഈ പദ്ധതി മുന്നോട്ട് വന്നതിന്റെ ഒരു നല്ല ലക്ഷണമായി നമുക്ക് കാണാം.
1: നിഖിൽ പറഞ്ഞതുപോലെ മറ്റൊരു സ്കിൽ പരിശീലന പദ്ധതിയാണ് ജൻ ശിക്ഷൺ സംസ്ഥാൻ. ഇതെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിലെയും പിന്നാക്ക വിഭാഗങ്ങളിലെയും യുവജനങ്ങൾക്ക് വൊക്കേഷണൽ സ്കിൽ പരിശീലനം നൽകുന്നതാണ്. ഇവിടെ സ്കൂൾ പഠനം പൂർത്തിയാക്കാത്തവർക്കും ജീവിതോപാധി നൈപുണ്യങ്ങൾ നേടാൻ ഒരു അവസരം നൽകുന്നുണ്ട്. സോ പ്രാദേശിക തൊഴിൽ സാധ്യതകൾക്കനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്നത്.
2: ഇപ്പം ശില്പിയും നിഖിലും പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് അറിയാം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ യുവജനമാണ്. അവരുടെ വിദ്യാഭ്യാസം, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിൽ പോകുമ്പോഴെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ, അതായത് ഇത്രയും നാളിന്റെ ഇടയിൽ നമ്മൾ ഒരു പദ്ധതികളോ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ അവസാനത്തെ 12 വർഷം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്കിൽ ഹബ് ഇനിഷ്യേറ്റീവ്, അതായത് നമ്മളിപ്പോൾ IT ഹബ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്കില്ലിന്റെ ഒരു ഹബ്ബായിട്ട് പ്രൊഫഷണൽ കോളേജുകളിലും സ്കൂളുകളിലും ITIs ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരു ഹബ്ബായിട്ട് വളർത്തിയെടുത്തോണ്ട് വരാനായിട്ട്. അതായത് ബേസിക്കലി എന്റെ എയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റെഡി വർക്ക് ഫോഴ്സ് എന്നുള്ളൊരു എയിമുമായിട്ട് ഒരു ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതായത് 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 45% വർദ്ധനം, അതായത് വിമൺ ഡയറക്ടേഴ്സിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് 45% വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ 2.3 ലക്ഷം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ PM ഇന്റേൺഷിപ്പ് സ്കീം 2024 നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് മൈ ഭാരത് പോർട്ടലിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നെ ഫുൾ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് യുവജനങ്ങൾക്ക് 12 ഇന്റേൺഷിപ്പ് അത് ക്ലിയർ ആയിട്ട് ഈ ഒരു പോർട്ടലിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം PM ഇന്റേൺഷിപ്പ് സ്കീം 2024 എന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. ദെൻ അതിന്റെ കൂടെ വരുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. അതായത് ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള സാമ്പത്തിക പിന്തുണയും പ്രോത്സാഹനവും ലഭ്യമാക്കി ഒരു തൊഴിൽ സൃഷ്ടിയിലും സംരംഭകത്വ വികസനത്തിലും സുപ്രധാന പങ്കുവഹിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ നമുക്കറിയാം ഈ പോയ സംരംഭകർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റ് സബ്സിഡിയുടെ കൂടെ തന്നെ ഒരു ബാങ്കില് ലോൺ എടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ എന്റർപ്രണറിന് ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സ് ടു ജോബ് ക്രിയേറ്റേഴ്സ് എന്നൊരു ലക്ഷ്യം. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാവരും നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്നതാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പക്ഷെ അവരെ ജോബ് ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക, അതായത് യുവജനങ്ങളെ ഒരു ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നമ്മൾ കണ്ടത്. അതിലുള്ളതാണ് നമുക്ക് പരിചയം കാണത്തില്ല മിക്കവർക്കും, നമുക്കറിയാം ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട യുവതി യുവാക്കൾക്ക് സൗജന്യമായിട്ടുള്ള വിഷയങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നുണ്ട്. ഇത് എല്ലാ ജില്ലകളിലും ഇതിന്റെ ഒരു പാർട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അപ്ലൈ ചെയ്യാനായിട്ടെല്ലാം സാധിക്കും. ദെൻ ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1 ആഴ്ച മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൗലാന ആസാദ് നാഷണൽ അക്കാദമി ഫോർ സ്കിൽ എന്ന് പറയുന്നത് മാനസ് എന്ന് പറയും. അത് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമാണ്. ദെൻ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അത് ചെറുകിട സംരംഭകർക്കെല്ലാം 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. അതിൽ കാർഷികേതര മേഖലയിലെ ചെറുകിട ബിസിനസ്സുകൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഈടോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഈടില്ലാത്തതിന് തന്നെ സാധാരണ ബാങ്ക് പലിശ നിരക്കുകളായിരിക്കും ബാധകമായിട്ടുള്ളത്. അത് കൊമേഴ്ഷ്യൽ ബാങ്ക്, SFBs, ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ലഭ്യമാകും. നിലവിൽ ഏകദേശം 2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മുദ്ര ലോണിലൂടെ കിട്ടിയിട്ടുണ്ട്.
3: അപ്പൊ നമ്മൾ യൂത്തിനെ പറ്റി ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നമ്മൾ ഫിറ്റ്നസും സ്പോർട്സിനെയും പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഫിറ്റ്നസും സ്പോർട്സും ഇന്ന് വളരെ ഇമ്പരറ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടി ഒരു പുഷ് കിട്ടുന്നത്, എസ്പെഷ്യലി ഇന്നത്തെ അൺഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തില്?
0: പണ്ടുമുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഇതാണ് കളിക്കാൻ പോകണ്ട, എന്തിനും പഠിക്ക്, അപ്പൊ നമുക്ക് ഇത് ഭാവിയിൽ ഒരു നല്ല ഇത് കിട്ടാം എന്നുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സ്പോർട്സ് ഒരു വലിയ ഘടകമാണ്, നമ്മുടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ അതൊരു വലിയ മാർക്കറ്റും കൂടിയായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അതിൽ പുറകിൽ പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് നമുക്ക് ഇതിനുവേണ്ടി തുടങ്ങുന്നുണ്ട്. അതിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ ഒന്നാണ് ടോപ്സ് പദ്ധതി, അതായത് ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം. കുറച്ച് യുവാക്കളെയോ സ്പോർട്സ് താരങ്ങളെയോ നമ്മൾ എടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവട്ടെ, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഫോറിൻ കോച്ചസ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല ഒളിമ്പിക്സ് താരങ്ങളും ഈ ടോപ്സ് പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവരാണ് നമുക്ക് പാരീസ് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ് പോലെയുള്ള പല ഒളിമ്പിക്സുകളിലും നമുക്ക് മെഡൽ നേടി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി 27 ഒളിമ്പിക് സ്പോർട്ടുകൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 250 താരങ്ങൾ ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. പിന്നെ മറ്റൊരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഖേലോ ഇന്ത്യ പദ്ധതി. ആ പ്രോഗ്രാം 2017-18 കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ആരംഭിച്ചത്. ഇതിന്റെ മെയിൻ നമ്മൾ എയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള, അതായത് ഡയറക്റ്റ് ആയിട്ട് സ്പോർട്സിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകളെ അവരെ ലോ ലെവലിൽ നിന്ന് തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇതിൽ നല്ലതായി പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഈ ടോപ്പ് പദ്ധതിയുടെ ഭാഗമായി ചേർത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നതാണ്.
2: നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിത്തന്ന മനു ഭാക്കർ ഈ ഒരു സിസ്റ്റത്തിൽ വളർന്ന താരമാണ് അല്ലെ. അതുപോലെ ഒരു വിമൻ എംപവർമെന്റ് ഇൻ സ്പോർട്സിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അസ്മിത ലീഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള ടാലന്റ്സിന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഒരു ഖേലോ ഇന്ത്യയുടെ പാർട്ടാണ്.
0: അടുത്തതായി ഖേലോ ഇന്ത്യയുടെ തന്നെ നമുക്ക് വിന്റർ സ്പോർട്സ് ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ അങ്ങനെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലാറില്ല, പക്ഷെ അങ്ങനെ പോരാ എന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മളിപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, അതായത് സ്കീയിങ് ഐസ് ഹോക്കി അങ്ങനെ പല ഗെയിംസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ട്സും ഈ സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ഒന്നാണ് പാരാ സ്പോർട്സ്, അതായത് നമ്മുടെ ദിവ്യാംഗ ജനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരു വ്യത്യാസവും കൂടാതെ അവർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഈ പാരാ ഒളിമ്പിക്സ് ഒക്കെ നമ്മളിപ്പോൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡൽസ് ഈ പാരാ ഒളിമ്പിക്സിൽ തന്നെ കൊണ്ടുവരുന്നു. അതെല്ലാം ഈ പദ്ധതിയുടെ ഒരു നല്ല വശമായി നമുക്ക് കാണാം.
2: ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വികസിത് ഭാരത് എംഗ്ലീഡേഴ്സ് ഡയലോഗില് 10 വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയായിരുന്നു ഇത്. യുവജന ശാക്തീകരണം വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആരോഗ്യവും ശാരീരിക ക്ഷമതയും അതിന്റെ പ്രധാന ഒരു ഘടകം തന്നെയാണ്. സോ 2019 ആരംഭിച്ച ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ എന്ന സന്ദേശത്തിലൂടെ യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി, കായിക പങ്കാളിത്തം, ശാരീരിക ക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം എന്നിവയെ ഫിറ്റ്നസ് പ്രവർത്തനങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഇതിലെ യോഗ, സൈക്ലിംഗ്, വാക്കിംഗ്, സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നിവ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്.
3: അപ്പൊ നമ്മൾ യൂത്തിന് റിലേറ്റഡ് ആയിട്ട് സ്പോർട്സിനെ പറ്റി കുറച്ചധികം തന്നെ ഡിസ്കസ് ചെയ്തു. ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള പല പല സ്കീംസ് ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അപ്പോ യൂത്ത് എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ മാത്രമല്ല, ഒരു യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള, യൂത്ത് കൂടുതലുള്ള ഒരു ഡിഫൻസ് സെക്ടർ ബിൽഡ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിവീർ പോലത്തെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
2: ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവജനവും കൂടാതെ അതിന്റെ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും. നമ്മുടെ യൂത്തിന്റെ ഇടയിൽ രാഷ്ട്രബോധം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള രീതിയിലും ഒരു വലിയൊരു മുന്നേറ്റവും കുറെ ഡിമെറിറ്റ്സും കാര്യങ്ങളെല്ലാം അന്ന് ഒത്തിരി ചർച്ച ചെയ്ത്, പക്ഷേ എന്നാൽ അതൊരു പോസിറ്റീവാക്കി മാറ്റിയെടുത്തൊരു സ്കീമായിരുന്നു അഗ്നിപത്ത് സ്കീം. 2022 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് 17 മുതൽ 21 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം, അതായത് 4 ടെന്യൂറിലാണ് ഈ ഒരു സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി ഈ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നവും അന്ന് ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടായിരുന്നു. ലേറ്റസ്റ്റ് 2026 ഗവൺമെന്റ് അതിനുവേണ്ടി കൃത്യമായിട്ടൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ആർമി ഇതിലെല്ലാത്തിലും ഒരു എക്സർവീസ് മാൻ എന്നുള്ളൊരു കാറ്റഗറി പോലെ ഈ അഗ്നിവീഴ്സ്, അതായത് അഗ്നിപത് സ്കീമിൽ റിക്രൂട്ടഡ് ആയിട്ടുള്ള ഈ അഗ്നിവീഴ്സിനെ ആ ഒരു കാറ്റഗറിയിൽ ചേർത്ത് അവർക്കൊരു വേക്കൻസി, അതായത് അവർക്കിപ്പോൾ ജോബ് വേക്കൻസി ആയാലും അതൊരു കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെ, കാര്യം 4 കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം അതങ്ങ് 2026 ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറെ പരിചയമുള്ള, അതായത് എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള പേരാണ് നാഷണൽ സർവീസ് സ്കീം. ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മുടെ സർവീസ്, അതായത് ഈ യുവാക്കൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റ്, നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ടുള്ള NSS ദെൻ മൈ ഭാരത് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന വോളണ്ടിയേഴ്സും, ദെൻ അതിലുണ്ടായിരുന്ന ഒരു ചേഞ്ചസ്, അതായത് ഇവർക്കിടയിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രബോധം വളർത്തിയെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സ്വന്തമായിട്ട് ഒരു വോളണ്ടിയർ ആയിട്ട് എടുത്തു വരുന്ന അതിന്റെ വർധനം എന്ന് പറയുന്നത് ഏകദേശം 34.9 നിന്ന്, അതായത് 2014-15 കണക്കിൽ നിന്ന് ഏകദേശം 38.4 അടുപ്പിച്ച് വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ മൈ ഭാരത് ഭാരതിൻ്റെതാണെങ്കിൽ 50 ലക്ഷം പുതിയ

0: ഈ രജിസ്ട്രേഷൻ ആണ് 2019-20 നിന്ന് 2024-25 വരെയുള്ള കണക്കിൽ വന്നിട്ടുണ്ടായിരിക്കുന്നത്. അത് വലിയൊരു മാറ്റം തന്നെ. യൂത്തിന്റെ ഇടയിൽ ഒരു സർവീസ് വോളണ്ടിയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ അത് ഇത്രയും വർധനവ് വളർത്താനായിട്ട് ഒരു കാരണം മൈ ഭാരത് തന്നെയാണ്. മൈ ഭാരത് വോളണ്ടിയേഴ്സ് അത് നല്ലപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ നമ്മള് മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന മൂന്നാൾക്കാരും, ഞാൻ ഇൻക്ലൂഡഡ്. നമ്മൾ ഇത് കണക്ക് കുറെ സ്കീംസ് ഡിസ്കസ് ചെയ്തു, കുറെ പോളിസീസ് കണ്ടു. എങ്ങനെ യൂത്തിനൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ എല്ലാവരും തന്നെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള, നേഷൻ ബിൽഡിംഗിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതുപോലത്തെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ മൈ ഭാരത് പോലത്തുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു ബെറ്റർ സിറ്റിസൺ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
2: വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ ഓരോ യങ്സ്റ്റേഴ്സും വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത്തവണത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല ജി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഔട്ട്പുട്ടിനെ പറ്റിയിട്ടും. അത് ഒരു യൂത്ത് ഡ്രിവൺ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇത്തവണത്തത്. അത് മാത്രമല്ല, ഈ ഒരു ജേർണിയിലുടനീളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വ ബോധം, ടീം വർക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നിവയൊക്കെ ഈ ഒരു ജേർണിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഇപ്പം മൈ ഭാരതിന്റെ ആയാലും ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി യങ്സ്റ്റേഴ്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് നല്ല രീതിക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, നമുക്ക് അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത് ഒരുക്കുന്നത്.
0: ലോകത്ത് തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിലെ, അതിൽ ഏറ്റവും ദീർഘവീക്ഷണമായിട്ട് വന്നിരിക്കുന്നതാണ് വികസിത് ഭാരത് 2047 എന്നുള്ളത്. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എന്ന നിലയ്ക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അതായത് സാധാരണ ഇപ്പം ശില്പ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഗ് അബ്യൂസിന്റെ കാര്യം, ഡ്രഗിന്റെ എത്രത്തോളം വർധനവ് യൂസ് ചെയ്യുന്ന യൂത്തിന്റെ ഇടയിൽ, സ്കൂൾ കുട്ടികളില്, അപ്പൊ ഇതെല്ലാത്തിൽ നിന്നും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വികസിത് ഭാരതിലൂടെ അല്ലെങ്കിൽ ഈ 2047 ഒരു എയിമിലൂടെ മൈ ഭാരത് വോളണ്ടിയേഴ്സിന്റെ അതിന്റെ ഇടയിൽ ഒരു നിൽക്കുന്ന ഒരു കാറ്റലിസ്റ്റ് പോലെ നമുക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച ചെയ്തുകളിൽ തന്നെ കയ്യിൽ എണ്ണാവുന്ന കുറച്ച് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാ, ഇഷ്ടം പോലെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഈ യൂത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട, അതായത് ബേസിക് മുതൽ എവിടം വരെ എത്താം അതുവരെ ഹെൽപ്പ് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള പോർട്ടലും കാര്യങ്ങളെല്ലാം ഈ മൈ ഭാരത് എന്നുള്ള പോർട്ടലിൽ തന്നെ ഇൻക്ലൂഡിംഗ് ആണ്. ദെൻ അത് ഓരോരുത്തർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിന് കമ്മിറ്റഡ് ആണ്, ആ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്തൻ ആക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമ്പം അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. യൂത്തിലൂടെ നേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അത് കണ്ടെത്തുക, അന്വേഷിക്കുക, അതിനെ യൂസ് ചെയ്യുക, കുറച്ചുകൂടെ രാഷ്ട്രബോധമായിട്ട് വളർന്നു വരിക.
3: നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു കാര്യം പറയുകയുണ്ടായി, അതായത് നോ റിയൽ ചേഞ്ചസ് ഇൻ ദ ഹിസ്റ്ററി ഹാസ് ബീൻ അച്ചീവ്ഡ് ത്രൂ ഡിസ്കഷൻസ്. അതായത് നമ്മൾ ഒരു വട്ടമേശയിലിരുന്ന് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക മാത്രമല്ല, അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നൊരു ഇതും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നമ്മുടെ ബജറ്റിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഓരോ യുവാക്കൾക്ക് പോലും എന്ത് വേണം അതനുസരിച്ച് ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല പദ്ധതികൾ അത് ഗ്രൗണ്ട് ലെവൽ ഏത് ചെറിയ കാര്യത്തിന് പോലും ഒരു പദ്ധതി പുതിയ ഐഡിയാസ് ആവട്ടെ ഗവൺമെന്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇപ്പോൾ നമ്മൾ യൂണിക്കോൺസ്, ഇപ്പം ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ യൂണിക്കോൺ മാനുഫാക്ചറിംഗിലെ ഒരു കൺട്രി ആയിട്ട് വളർന്നിരിക്കുന്നു. അതായത് നമ്മൾ എന്ത് ഐഡിയ കൊണ്ടുവരുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. അതായത് നമ്മൾ ഫ്രീ ഹാൻഡ്, നമുക്ക് എന്തും ചെയ്യാം, ഗവൺമെന്റ് കൂടെ ഉണ്ട് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്.
1: അപ്പൊ ഇത്രയും നേരം വളരെ മനോഹരമായിട്ടുള്ള കുറെ ഇൻസൈറ്റ്സ് ആണ് മൂന്നാൾക്കാരും തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി. വിദ്യ നേടുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, ചോദ്യം ചോദിക്കുന്ന ഒരു യൂത്ത് ഉണ്ടെങ്കിൽ, ആ രാജ്യത്തിന്റെ ഭാവി ശോഭനമാണെന്നാണ് നമ്മൾ എല്ലാവരും പറയാറ്. അപ്പൊ ആ വിശ്വാസത്തോടു കൂടെ തന്നെ ഈ മനോഹരമായ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: കേന്ദ്ര സർക്കാർ

ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എഐ ഓട്ടോയും, കോഴിക്കോടിനെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപ്പീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
2: നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ എപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാപയോ ഒക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആൻഡ് എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടുത്തെ വഴികൾ, ചെറിയ ഊടുവഴികളൊക്കെ കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെ ഒക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാംത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
2: മാറി വെനീസ് സിവിൽ സർവൻസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവനായിട്ടുള്ളൊരു കോളേജാണ്, ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
3: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 5-year കോഴ്സ്. കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും, എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവന്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനും ആയിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിയമം. പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
2: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെ കുറിച്ച്.
3: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
2: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്,
3: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പൊ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ ഒരു താലൂക്ക് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നിട്ട് വേണമെങ്കിൽ എന്നാ താമ്പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ള ഒരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഇപ്പം എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചിലവുണ്ട്. ഇപ്പോൾ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ടെന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു, ആ തർക്കത്തിൻ്റെ ആകെ തുക ഒരു പക്ഷേ 100,000 or 200,000 rupees ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിന് ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അതിന് ചിലവാകുന്നത് 100,000 or 200,000 rupees. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതിയിൽ പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും, കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന് 50s പാസാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5,000 അങ്ങനെ എന്തോ ആണ്, അതോ 2,000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1 or 2 sittings തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെന്മെന്റ് കൊണ്ടുവന്നാൽ ഒരു 10,00,000 or 20,00,000 വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാട് ചിന്തിക്കുന്നില്ല.
2: താങ്കളുടെ പുതിയ പുസ്തകം സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്തു കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിന്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോകണ്ട എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഉള്ളുകളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ?
3: വിവരാവകാശ നിയമം ഏറ്റവും

0: ആയിട്ടുള്ളൊരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാനും, അതിനു മുമ്പ് വരെ എങ്ങനെയായിരുന്നു, ഒരു എം എൽ എയോ എം പിയോ പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിൻ്റെ കലവറയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു എം എൽ എ എം പിയോ ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല, അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോട് എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിൻ്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ട് ചെയ്ത് ചെയ്യുക, ആ ഒരു ലെവലിലേക്കാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്ന് സ്ഥാപിച്ച സ്ട്രക്ചറുകളാണ് ബഹുഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപത്തിലേക്കാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ചർച്ചകളൊക്കെ നടന്ന് ഭരണഘടന പോലും വരുന്നത്. അതിൽ കുറേ സെക്ഷൻസും പലതും സിമിലറുമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിച്ചാൽ അറിയാം, പെട്ടെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം 1950 വരുന്നത്. അതിൽ പറയുന്നത് മുഴുവനും വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഉയർന്നു ഇന്ത്യയിലെ ഭരണ സംവിധാനം. പക്ഷേ ആ ഭരണഘടന മേലെ ആ ഒരു വലിയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളതൊന്നും പരിഷ്കരിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുവേ എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു അടിമത്തം, സിസ്റ്റത്തിനോടുള്ള ഭയം, ഭീതി, അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇതാരും ആരെയും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് ആണ് വെക്കുക, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ എല്ലാവർക്കും.
1: ഇപ്പം താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക്കാണ്. താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ അതിന് പലതും ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഇപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്, ഒരു ക്രിയേറ്റീവായ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: ഇതൊന്നും വലിയ ക്രിയേറ്റീവാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെന്റ് വേണം, എനാക്ട്മെന്റിന്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെന്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആവാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിലൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള, നമ്മൾ വളഞ്ഞൊന്ന് മൂക്ക് പിടിക്കാതെ നേരെ ചൊവ്വയെ കാണാൻ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരുപക്ഷേ ആൾക്കാർ കാണാതിരുന്ന ഒരു പരിഹാരം, അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ. ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ട്

0: ഇരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമന്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും, അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ഭരണാധികാരികളാവാം ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം, നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല, ആ ഗട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3-9 തൊട്ട് 3-11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതും. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവെൻറ്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവെൻറ്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്ത് എഴുതാവുന്നൊരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നിന്ന് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസാണ്. പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ട എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും, ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞു വന്നാൽ ഇറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പോൾ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും. കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി എംപവറിംഗ് ആക്ച്വലി. കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സമൂഹത്തിന്റെ ഒരു പരിചയമാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ. നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമാ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങുന്നത്?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്. കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇൻ്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു?
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ

0: നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പൊ ഗവൺമെന്റ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല, സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, മാറ്റാനുണ്ടോ, വെരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റന്റാണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും, അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ. അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആകും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ വാട്സാപ്പിൽ ഇടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ് അല്ലേ. എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരിക, ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റാണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അതൊരു ക്രിയേറ്റീവ് ആണല്ലോ, അങ്ങനെ അത് സംഭവിച്ചേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥന്. അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്ത സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്. മെൻ്റൽ ഹെൽത്ത് ഈ വിക്ടിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ,
1: അതൊരു
0: മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. ഇപ്പം പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു
1: പ്രശ്നമുണ്ട്,
0: ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെന്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും HR ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഈ പവറിൻ്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇൻ്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക്കായിട്ടുള്ള ഒരു അസസ്മെൻ്റ് എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം. അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ

0: അതിനൊരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പൊ സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
1: പലപ്പോഴും ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയാ, അതിൽ നിന്ന് എന്ത് ഔട്ട്കം ആണ് ഉണ്ടായത് എന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും 100 മാർഗ്ഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയുന്നത് നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദാറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ നോക്കേണ്ടി വരും, ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. പൊതുവേ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ്, സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്, ഏത് ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറേ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്, ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ച രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ്, പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കില്ല, അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കുമെന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തേ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയില്ല. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ആ പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം, പ്രൈവറ്റ് ലാബ് ആയിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ 1000 കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദെർ ഇസ് നോ ഇൻസെന്റീവ്. ഇത് നടത്താൻ ഇൻസെന്റീവ് ഇല്ല, ഇവനിത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം അങ്ങ് മാപ്പ് ചെയ്യും, എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ ഒന്നാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ ആ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശലാഭമാണ്. നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻറ്ററിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ, അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുമോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഈ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
0: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
1: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലുൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനുവേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21-ന് നടക്കുന്ന NEET UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തി. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൈതൃകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: described the attacks as a justified response to Russia's ongoing military actions. In sports news, India's Meenakshi Hooda advanced to the quarterfinals of the World Boxing Cup 2026 in Kuyang, China today. Meenakshi secured a convincing 5-0 victory over Poland's Natalia Kuczewska in the women's 51kg round of 16 bout. Four Indian boxers will be in quarterfinal tomorrow. In the women's 51kg category, Meenakshi will face Kazakhstan Alua Balkibekova, while Sani will take on Poland's Kinga Krowaka in the women's 65kg division. Prachi is set to meet Chinese Taipei's Jingyu Yang in the women's 57kg quarterfinals. In the men's competition, Nikhil will face Azerbaijan's Amin Mamadzada in the 55kg category. In hockey, India defeated Uruguay 3-2 in their third Pool A match of FIH Women's Nations Cup in New Zealand today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says technology can lead to progress only when it's democratized. Highlights use of technology in India's rapid digital transformation at Viva Tech Summit in Paris. Prime Minister also holds discussions with leading French business leaders on investment opportunities and expansion plans in India. Education Minister Dharmendra Pradhan chairs high-level review meeting to assess preparations for NEET UG re-examination scheduled on Sunday. Iranian President Masoud Pezeshkian describes newly signed MOU between Iran and US as a historic document. Ukraine strikes a Moscow oil refinery for the second time within a week. And Meenakshi Hooda advances to quarterfinals of World Boxing Cup 2026 in China. Four Indian boxers to be in quarterfinal action tomorrow. That's all in the news at 9. Good night.
1: Samayam 9 mani kazhinju 15 minute.
2: Aakashavani. വിദ്യാഭ്യാസ രംഗം.
1: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും കച്ചവട വ്യവസായങ്ങളുടെയും നട്ടെല്ലാണ് കൊമേഴ്സ് വിദ്യാഭ്യാസം. പ്ലസ് ടു കൊമേഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേവലം പരമ്പരാഗത അക്കൗണ്ടിങ്ങിനും ക്ലറിക്കൽ ജോലികൾക്കുമപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കരിയറുകളാണ് കാത്തിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേൺസ്, നിക്ഷേപ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ ദൗർലഭ്യമാണ് ഇന്ന് നേരിടുന്നത്. പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് മുന്നിൽ ആദ്യമായി തുറക്കപ്പെടുന്ന പ്രധാന പാതയാണ് ബികോം അഥവാ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ സർവകലാശാലകളിൽ ബികോം ജനറൽ കോഴ്സുകൾക്ക് പുറമെ വിപണിയിലെ ആവശ്യകത മുൻനിർത്തി വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ലഭ്യമാണ്. ബികോം ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 3 വർഷത്തെ ഈ ബിരുദ പഠനം അക്കൗണ്ടിംഗ് തത്വങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥകളിലും കൃത്യമായ അടിത്തറ നൽകുന്നു. രാജ്യത്തെ പ്രമുഖ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളിലും ബികോം ഓണേഴ്സ് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ആഗോള കമ്പനികളിലേക്ക് നേരിട്ട് പ്ലേസ്മെന്റ് ലഭിക്കാൻ സഹായകമാകും.
3: കൊമേഴ്സ് ബിരുദ പഠനത്തിനൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നടത്തുന്ന ഈ കോഴ്സിന് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനികളുടെ ഓഡിറ്റിംഗ്, നികുതി

0: നിയമപരമായ കാര്യങ്ങൾക്കും ഇടയിലെ പ്രധാന കണ്ണിയാണ് കമ്പനി സെക്രട്ടറി. വലിയ കമ്പനികളിൽ ഉയർന്ന ശമ്പളവും പദവിയും ലഭിക്കുന്ന മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് അഥവാ CMA. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണ ചെലവ് കൃത്യമായി തിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും CMA പ്രൊഫഷണലുകൾക്ക് സാധിക്കുന്നു.
1: ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരമുള്ള ചില ഫിനാൻസ് കോഴ്സുകൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UK ആസ്ഥാനമായിട്ടുള്ള ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻസ് കോഴ്സ്. ഗ്ലോബൽ CA എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ACCA കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 150-ലധികം രാജ്യങ്ങളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർക്ക് വലിയ മുൻഗണനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൗണ്ടിംഗ് രീതികളെ അടിസ്ഥാനമാക്കി നടത്തുന്ന CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, കോർപ്പറേറ്റ് കോസ്റ്റ് വിശകലനത്തിലുള്ള CMA, നിക്ഷേപ മേഖലകളിൽ ഏറ്റവും ഉയർന്ന പദവി നൽകുന്ന CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര കരിയർ സമ്മാനിക്കുന്ന ആധുനിക പ്രോഗ്രാമുകളാണ്.
0: ബിസിനസ് മാനേജ്മെന്റിലും നേതൃത്വ പാഠവത്തിലും അതീവ താൽപര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു പ്രൊഫഷണൽ ബിരുദമാണ് BBA അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ BBM അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവ. ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ വിപണിയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രൊഫഷണൽ പരിശീലനമാണ് BBA നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം നേരിട്ട് പ്രവേശനം നേടാൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ IMPAT IPMAT പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്.
1: കൊമേഴ്സ് പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് നിയമരംഗത്തും തിളങ്ങാൻ വലിയ അവസരങ്ങളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിൽ ലീഗൽ അഡ്വൈസർമാരെയും ബിസിനസ് ലോയർമാരെയും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സായ BCom LLB അല്ലെങ്കിൽ BBA LLB എന്നിവ വളരെ ജനപ്രിയമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നടത്തുന്ന CLAT കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലെ അഡ്മിഷനായി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന പരീക്ഷയും എഴുതാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളും നിയമവശങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അന്താരാഷ്ട്ര ട്രേഡ് ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിക്കാറുണ്ട്. കേവലം കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം വലിയൊരു കോർപ്പറേറ്റ് നിയമലോകമാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്.
0: കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും വിവര സാങ്കേതിക വിദ്യയിലും താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് BCA കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല സർവകലാശാലകളും പ്ലസ് ടുവിന് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്ക് BCA പ്രവേശനത്തിന് അർഹത നൽകുന്നുണ്ട്. ഈ കൊമേഴ്സ് വിപണി ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ്, ഫിൻടെക് മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങളാണ് പുതിയതായി ഉണ്ടാകുന്നത്. കൊമേഴ്സും ടെക്നോളജിയും ഒത്തുചേരുന്ന ഇത്തരം മേഖലകളിൽ വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും താൽപ്പര്യമുള്ളവർക്ക് BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. രാജ്യത്തെ മുൻനിര കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ ആഗോള ധനകാര്യ ഏജൻസികൾ, ആസൂത്രണ ബോർഡുകൾ എന്നിവിടങ്ങളിൽ എക്കണോമിക് അനലിസ്റ്റായി ജോലി നേടാൻ ഉന്നത സാമ്പത്തിക

0: സാമ്പത്തിക പഠനം സഹായിക്കും.
1: പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിംഗ് രംഗത്തും ഇൻഷുറൻസ് മേഖലയിലും നേരിട്ട് ജോലി നേടാൻ നിരവധി ഹ്രസ്വകാല പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, ലോൺ കൌൺസിലർ, ഇൻഷുറൻസ് അണ്ടർ റൈറ്റർ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്. കൂടാതെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയോട് താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സുകൾ എന്നിവയും തിരഞ്ഞെടുക്കാം. ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം വലിയ രീതിയിൽ വളരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് കഴിവുകളുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ടൂറിസം കമ്പനികളിലും വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളിലും ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് മാനേജറായി തിളങ്ങാൻ സാധിക്കും. മാറുന്ന ലോകത്തെ ഉപഭോക്തൃ സംസ്കാരം മനസ്സിലാക്കി കരിയർ രൂപപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും.
0: കൊമേഴ്സ് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉന്നതമായ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ബാങ്ക് ക്ലർക്ക് പ്രൊബേഷണറി ഓഫീസർ പരീക്ഷകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന SBI PO പരീക്ഷകൾ എന്നിവയെല്ലാം കൊമേഴ്സ് ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നവയാണ്. പരീക്ഷകളിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അക്കൗണ്ടിംഗ് അറിവുകൾ എന്നിവ ഇവർക്ക് വലിയ മുൻഗണന നൽകും. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ വഴി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഓഡിറ്റ് ഓഫീസർ എന്നീ ഉന്നത കേന്ദ്ര സർക്കാർ പദവികളിൽ എത്താൻ സാധിക്കും. നമ്മുടെ കേരള PSE നടത്തുന്ന കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, വിവിധ സഹകരണ ബാങ്കുകളിലെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷകൾ എന്നിവയ്ക്കും കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം.
1: പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ചില ഡിജിറ്റൽ നൈപുണ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേവലം മാനുവൽ അക്കൗണ്ടിംഗ് രീതികൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ അത്യാധുനിക അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലിപ്രൈം, സാപ്, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവയിലേക്കും ലേറ്റസ്റ്റ് AI ടൂളുകളിലേക്കും മാറിയിരിക്കുന്നു. അതിനാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകളിലും GST പ്രാക്ടിക്കൽ ഫയലിംഗിലും പ്രായോഗിക നൈപുണ്യം നേടേണ്ടത് നിർബന്ധമാണ്.
0: സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മികച്ച ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്സ് പഠനം മികച്ച അടിത്തറ നൽകുന്നു. CAO, കമ്പനി സെക്രട്ടറിയോ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റോ, ബാങ്കിങ്ങോ ഏതുമാകട്ടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെയും വിപണിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറിയാൽ കൊമേഴ്സ് മേഖലയിൽ ശോഭിക്കാം.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111

0: ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

യേസ്, കം ഇൻ. ഹലോ, കടന്നു വരാം. ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. ഇതെന്തു പാടാണപ്പാ. കതകിനപ്പുറത്ത് ആരായാലും കടന്നകത്തേക്ക് വരാം. കതക് കുറ്റിയിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് കതക് തുറക്കാൻ കഴിയില്ല. കാലിനല്പം സ്വാധീനക്കുറവുണ്ട്. എവിടെ നാശം. എഴുന്നേൽപ്പിച്ചേ അടങ്ങൂ.

0: ഇവിടെ ആരും കാണുന്നില്ലല്ലോ, പിന്നെ ആരാ ബെല്ലടിച്ചത്? ആ തോന്നിയതാകും, ഇതേ ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമാ. 82-ലും 40-കാരന്റെ കരുത്തുണ്ടെന്നാ കൂട്ടുകാർക്കിടയിലെ അസൂയക്കാര് പറയുന്നത്. ഒറ്റയ്ക്ക് വച്ചും തിന്നും മരിക്കാതെ കിടക്കുന്നത് അത്ഭുതമാണെന്ന് മറ്റു ചിലർ. ചെറുപ്പം ചെറുപ്പമായി സൂക്ഷിച്ചതിന്റെ ഗുണമാണെന്ന് ഞാൻ പറയുമ്പോ കേൾവിക്കാർക്ക് അത്ഭുതം. പക്ഷെ ഈ ബാത്റൂമിലെ വീഴ്ചയും 2 മാസത്തെ ഹോസ്പിറ്റൽ വനവാസവും എന്റെ യഥാർത്ഥ പ്രായം പുറത്തു കൊണ്ടുവന്ന പറ്റുണ്ട്. മുടി കുറേ അങ്ങ് വളർന്നു, താടിയിൽ കറുപ്പ് കുറഞ്ഞു, കണ്ണിലെ കത്തുന്ന യൗവനത്തിന്റെ ഒടുങ്ങാത്ത തീക്ഷ്ണത പോലും ഒളിച്ചു കളിച്ചു തുടങ്ങി. ആൻഡ്രൂസ്, എന്നാലും നീ ഭാഗ്യവാനടാവേ. നിന്നെ ഇപ്പോഴും ഈ സമൂഹത്തിന് വേണം. നിന്റെ ജാഗ്രതയിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഗോഡ് ബ്ലസ് യു ആൻഡ്രൂസ്, ഗോഡ് ബ്ലസ് യു. യെസ്, ആരാണത്? കതക് തുറന്നിട്ടിരിക്കുന്നത് കണ്ടുകൂടെ? കയറി വന്നുകൂടെ?
1: മേ കമിൻ സർ.
0: അത് ശരി, അപ്പൊ ചെവിക്ക് ലേശം കുഴപ്പമുള്ള ക്ലയന്റാണ്. വരൂ വരൂ.
1: സോറി കേട്ടോ, എന്റെ ഇയർഫോൺ എടുക്കാൻ മറന്നതാ അബദ്ധമായത്. കുറച്ചൊന്ന് ഉറക്ക പറഞ്ഞേച്ചാ മതി. ഐ വിൽ മാനേജ് ഇറ്റ്.
0: ഓഹോ, ആട്ടെ, ഭവതി ആരാണാവോ?
1: ഏ,
0: മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്?
1: എൽസമ്മ ഫ്രാൻ.

0: Francis.
1: Oh, oh, oh.
0: Can you help me to meet Mr. Andrews, the private detective?
1: You mean the famous secret agent Mr. Andrews?
0: Yeah.
1: Oh, my gentle lady, here I am. I am the private detective Mr. Andrews.
0: Oh, you are Mr. Andrews?
1: Yeah.
0: I expected a young man, but you...
1: Yeah, I wait to run short of a century.
0: I beg your pardon?
1: I'm 82 years old, but I feel I'm still as green as 28. അതുകൊണ്ടാണ് ആളുകൾ അവരുടെ ഏറ്റവും രഹസ്യമായ ആവശ്യങ്ങൾക്ക് എന്നെപ്പോലൊരു വൃദ്ധനായ രഹസ്യ പോലീസിനെ കൂട്ടുപിടിക്കുന്നത്. Tell me, what can I do for you?
0: See, എന്റെ മകളുടെ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കുന്നു. അവൻ എത്രക്കാരനാണെന്ന് എന്റെ പേരക്കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ബിക്കോസ് ഷീസ് സോ സോഫ്റ്റ് ലൈക്ക് സ്നോ. ഒരു മഞ്ഞുകണം പോലെ നിഷ്കളങ്കയാണ് അവൾ. എന്താ ചിരിക്കുന്നത്?
1: നത്തിങ്, നത്തിങ്. വിഷയം പറഞ്ഞോളൂ.
0: പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ അവളുടെ യൗവനം മാത്രമാണ് മോഹിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ മനസ്സ് നോവിക്കാതെ അവന്റെ കുഴപ്പങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളെ അത് ബോധ്യപ്പെടുത്തണം.
1: ചെറുപ്പക്കാരുടെ വിഷയമാകുമ്പോൾ ഫീസ് ലേശം കൂടും, കാരണം അവർക്ക് പിറകെ പായുമ്പോൾ അവരുടെ സ്പീഡ് നമുക്കും വേണ്ടി വരുമല്ലോ. റിസ്കി ഗെയിം. ഓക്കെ, പക്ഷേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ മകളുടെ മകൾ നിഷ്കളങ്കയാണെന്ന് തോന്നിയിട്ടല്ല ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്നത് കൊണ്ട്.
0: തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. മുഖസ്തുതിക്കാരെയും പൊങ്ങച്ചക്കാരെയും എനിക്ക് ഭയങ്കര വെറുപ്പാണ്.
1: എനിക്കും അതെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മകളുടെ മകൾ മഞ്ഞുകണമാണെന്നോ നിഷ്കളങ്കയാണെന്നോ മറ്റോ. ഞാൻ ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, വളർച്ചയിൽ അവളൊരു രാക്ഷസിയോ പിശാചോ ആയി മാറാൻ സാധ്യതയുണ്ട്. യെസ്, പിറക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ആലാദമാരാണ്. അദൃശ്യമായ ചിറകുള്ള മാലാഖമാർ. ഭൂമിയിൽ നിന്ന് ശ്വാസം വലിച്ചു വളരാൻ തുടങ്ങുമ്പോൾ അവർക്ക് പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഓരോ തിരിച്ചറിയലിനും ഓരോ തൂവൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ സ്വയം വിവേകി എന്ന് ബോധ്യപ്പെട്ടു കഴിയുമ്പോൾ അവരുടെ ചിറകുകൾ അപ്രത്യക്ഷമാകുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം.
0: നിങ്ങളുടെ സാഹിത്യം കൊള്ളാം.
1: സാഹിത്യമൊന്നുമല്ല, ഒരു നഗ്ന സത്യമാണ് പറഞ്ഞത്. എസ്പെഷ്യലി പെൺകുട്ടികൾ.
0: സ്റ്റോപ്പിഡ്. പെൺകുട്ടികളെ കുറിച്ച് ഇത്തരം ഒരു കാഴ്ചപ്പാടുമായി നിങ്ങൾ എങ്ങനെ ഏറ്റിറ്റു തികച്ചു? Just I can't believe it.
1: I'm sorry. എന്റെ കാഴ്ചപ്പാട് നിങ്ങളെ അലട്ടണ്ട. നമുക്കപ്പോൾ ബിസിനസ് സംസാരിക്കാം.
0: വേണമെന്നില്ല. നിങ്ങൾ ഒരു പുരുഷസിംഹമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഇത്തരമൊരു ഡീൽ ഇല്ല, അത് ശരിയാവില്ല.
1: I'm really sorry. നിങ്ങളെ നോവിച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കും.
0: വേണ്ട, ഈ കേസ് ഞാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചേക്കാം. താങ്ക്സ്.
1: അങ്ങനെ കോപിച്ചു പോകല്ലേ. ഒന്നുമില്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ച് ഇത്രയിടം വന്നതാണല്ലോ.
0: ആര് പറഞ്ഞു എനിക്ക് വയസ്സായെന്ന്? നോക്കു മനുഷ്യ, എനിക്ക് 63 ആയുള്ളൂ. അതൊരു വയസ്സേ അല്ലെന്നാണ് എന്റെ കാത്തി പറയാറ്.
1: ആര്?
0: കാത്തി, കാതറിൻ, എന്റെ പേരക്കുട്ടിയെ.
1: ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് 63 തന്നെ പറയില്ല, ഏറിയാലൊരു 48 അല്ലെങ്കിൽ 50. ദാറ്റ്സ് ഓൾ.
0: സത്യമാണോ? അത്രേ എന്നെ കണ്ടാ തോന്നു.
1: കണ്ടാൽ അത്രയേ തോന്നുള്ളൂ.

0: സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും പ്രായം കുറയുന്നു.
1: റിയലി? ആർ യു കിഡ്ഡിങ് മീ? നിങ്ങൾ എന്നെ മണ്ടിയാക്കുകയല്ലോ.
0: നോക്ക്, ഞാനുള്ളത് തുറന്നു പറയുന്നയാളാ. നിങ്ങൾ കടന്നു വന്നപ്പോഴേ നിങ്ങളെ സഹായിക്കാൻ ഞാൻ മനസ്സാ ഒരുങ്ങിപ്പോയി. That's your magical radiance. പ്രൗഢ ഗാംഭീര്യം.
1: Oh, you are the master. ശരി, എത്രയാണ് നിങ്ങളുടെ ഫീസ്?
0: അത് അന്വേഷണത്തിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. ബുദ്ധിമുട്ടുകൾക്ക് വിലയേറും.
1: എന്തായാലും നിങ്ങൾ മഹാകൗശലക്കാരനാണ്. ഞാനൊരു തുക അഡ്വാൻസ് തരാം, എത്ര വേണമെന്ന് പറയും.
0: വെൽ, ഏതായാലും നമ്മൾ ഇത്രമാത്രം ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് നിങ്ങൾക്കിഷ്ടം.
1: ഓക്കെ, നിങ്ങൾ ഭയങ്കരം തന്നെ. അയ്യായിരം രൂപയൊക്കെ മതിയാകുമോ?
0: അല്പം പിശുക്ക് സുന്ദരികളുടെ ലക്ഷണമാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ തുക കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ പേരക്കുട്ടി കത്തി ഉണ്ടല്ലോ.
1: കത്തിയല്ല, കാത്തി. നിങ്ങൾ അവളെ കാത്തറിൻ എന്ന് വിളിച്ചാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഐ മീൻ, അവളെയും അവളുടെ കാമുകനെയും കണ്ടിട്ട് ഞാൻ അഡ്വാൻസ് തുക പറയാം, അതുപോരെ?
1: അത് നിങ്ങളുടെ ഇഷ്ടം.
0: ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും തന്നില്ല.
1: എൽസമ്മ ഫ്രാൻസിസ്, സ്നേഹ മന്ദിർ, മദർ തെരേസ റോഡ്, നമ്പർ 93.
0: ഓക്കെ ഓക്കെ.
1: ദാ, ഇതാണ് എന്റെ പേരക്കുട്ടി കാത്തി എന്ന കാത്തറിന്റെ ഫോട്ടോ.
0: ഇതോ.
1: എന്താ, നിങ്ങൾ എവളെ അറിയുമോ?
0: ഓ ജീസസ്, ഇത് ഞാൻ.
1: എന്താ, എന്തു പറ്റി? നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടോ?
0: നത്തിങ്, ഒന്നുമില്ല. ഞാൻ മറ്റെന്തോ ഓർത്തു പോയി.
1: പറയാതെ വയ്യ. നിങ്ങളല്ലെങ്കിലും വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. യു ആർ നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആവും അല്ലേ?
0: ഏത് പ്രായക്കാരുടെയും സകല കോൺസെൻട്രേഷനും തെറ്റിക്കുന്ന ഒരുത്തി പണ്ടെനിക്ക് പരിചയമുണ്ടായിരുന്നു. അവൾക്ക് ഈ ഗാലറിന്റെ ഛായയായിരുന്നു.
1: വാട്ട് യു മീൻ?
0: അവളെ ഞാൻ എമ്മ എന്നാണ് വിളിച്ചിരുന്നത്.
1: എമ്മ?
0: യെസ്, എമ്മ. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകൾ. എമ്മ നന്നായി പാടുകയും വയലിൻ വായിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പള്ളിയിലെ കപ്പ്യാരുടെ ഏക മകനായ എന്നെ അന്തോണി എന്നെ അവൾ വിളിക്കുമായിരുന്നുള്ളൂ. ആന്റണി എന്ന് വിളിക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഒരിക്കൽ ഞാൻ അവളുടെ മുതുകത്ത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ടുണ്ട്.
1: ആന്റണി, ആന്റണി പാലിമറ്റം.
0: നീ എമ്മ? യു എമ്മ? എമ്മ? അതെ, ഞാൻ പഴയ അന്തോണിയാണ്. ആൻഡ്രൂസ് എന്ന മുഖം മൂടി അണിഞ്ഞ സെയിം ആന്റണി പാലിമറ്റം.
1: മൈ ഗോഡ്!
0: എമ്മ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എമ്മ പ്ലീസ്, പ്ലീസ് പോകരുത്. എമ്മ, എമ്മ പ്ലീസ്. ജീസസ്, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ.

0: യെസ് ആരാണ്?
1: ഇത് എന്റെ നമ്പറാണ്.
0: മനസ്സിലായില്ല, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ

0: ഞാൻ അമ്മയാണ്. എൽസമ്മ എന്ന മുഖം മൂടിക്കുള്ളിലേ ആ പഴയ അമ്മ.
1: അമ്മ,
0: ഐം സോറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എപ്പോഴാ ഒന്ന് ഫ്രീ ആവുന്നത്?
1: നിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടി എന്നേ ഞാൻ ഫ്രീ ആണ് അമ്മ.
0: ആന്റണി,
1: അന്തോണി എന്ന് വിളിക്കൂ അമ്മ. ഇപ്പോൾ ഇപ്പോ നിന്റെ ആ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം.
0: ജീസസ്!
1: അമ്മ, അമ്മ കരയരുത്. ഹലോ, ഹലോ, കട്ടായല്ലോ. അങ്ങോട്ട് വിളിച്ചാൽ അതും ഇനി അബദ്ധമാകുമോ? ഇല്ല, അങ്ങോട്ട് വിളിക്കാൻ തന്നെ ആവുമല്ലോ. ഇതാണ് എന്റെ നമ്പർ എന്ന് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു നോക്കാം.

0: ഹലോ,
1: ഹലോ,
0: അതേ, കട്ടായി പോയതാ. പറയൂ അമ്മ, ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ എനിക്കമ്മയെ മനസ്സിലായേയില്ല. ഞാൻ കരുതി എമ്മ എമ്മ കേൾക്കുന്നുണ്ടോ? എമ്മ, എന്തിനാ ഓടിപ്പോയത്? എന്നെ ഭയന്നിട്ടോ?
1: പ്ലീസ്, എനിക്ക് ഫോണിലൂടെ ഒന്നും പറയാൻ വയ്യ. നമുക്ക് നേരിട്ട് സംസാരിക്കാം.
0: ഐ എം റെഡി. ഞാൻ അങ്ങോട്ട് വന്നാലോ? അല്ലെങ്കിൽ
1: വേണ്ട, നമുക്ക് പബ്ലിക് പാർക്കിൽ മീറ്റ് ചെയ്യാം. നാളെ വൈകിട്ട് 4 മണിക്ക്. ഐ വിൽ ബി ദേർ.
0: താങ്ക് ഗോഡ്. തീർച്ചയായും ഞാൻ അവിടെ കാത്തു നിൽക്കാം അമ്മ, തീർച്ചയായും. ഷുവർ.
1: ഓക്കെ, ബൈ.
0: ബൈ. ദയാപരനായ കർത്താവേ, ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലം നീ എന്നെ തീ തീറ്റിച്ചു. വിരഹത്തിന്റെ കിടക്കൻ കാറ്റേറ്റ് പതറിപ്പോയ എന്റെ യൗവനത്തിന്റെ നിസ്സംഗകാലം. ഏകാന്തതയുടെ മരുഭൂമിയിലൂടെ ഞാൻ നടന്നലഞ്ഞ 19 നീളൻ വർഷങ്ങൾ. എന്നെയും എമ്മയെയും തമ്മിൽ അകറ്റിയതിന് ജീസസ്, ഞാൻ ഇന്ന് ആരെ കുറ്റപ്പെടുത്തും?
1: ഹലോ, ഞാൻ വൈകിയോ?
0: നോ നോ, ഞാൻ അല്പം നേരത്തെ വന്നു നിന്നു എന്നേ ഉള്ളൂ.
1: ദൂരെ നിന്നേ ഞാൻ കണ്ടു അല്പം കൂനുള്ള ഈ നിൽപ്പ്. ഈ വേഷത്തിൽ ആന്റണി കുറെ കൂടി ചെറുപ്പമായ പോലെയുണ്ട്.
0: അത് എമ്മ എന്നെ മനസ്സുകൊണ്ട് നോക്കിയിട്ട് തോന്നുന്നതാ. എങ്കിലും കോംപ്ലിമെന്റിന് നന്ദി.
1: നമുക്ക് ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കണം. അകത്തേക്ക് കടന്ന ടൈ കൂടെ പരസ്പരവാദം.
0: ഞാൻ ഈ നഗരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറെ കാലമായി, പക്ഷേ പബ്ലിക് പാർക്കിൽ അങ്ങനെ വന്നിരിക്കാറില്ല.
1: പിന്നെ എവിടെ പോയിരിക്കും?
0: നമുക്ക് കുറച്ച് നടന്നാലോ?
1: യെസ്, മുന്നോട്ട് നടന്നുകൊണ്ട് പിന്നോട്ട് മനസ്സുകൊണ്ടൊരു പോക്ക് രസമായിരിക്കും. പക്ഷേ ഈ നഗരത്തിന്റെ കോലാഹലം.
0: അതിനൊരു വഴിയുണ്ട്. ഈ കാണുന്ന ചെറിയ വഴി നഗരത്തിന്റെ ഉള്ളിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇത് അവസാനിക്കുന്നത് ഒരു ശ്മശാന ഭൂമിയിലും. വിശുദ്ധി നേടിയ ആത്മാക്കൾ ഉറങ്ങുന്ന സെമിട്രി.
1: ഗുഡ്, നമുക്ക് പറ്റിയ ഇടം. അങ്ങോട്ട് പോവാം. കുറച്ചു കാലം കൂടി കഴിഞ്ഞ ചെന്നെത്തേണ്ട സ്ഥലമല്ലേ, ഒന്ന് കണ്ടിരിക്കാലോ.
0: അമ്മയുടെ ഹ്യൂമൻ സെൻസിന് പ്രായം ബാധിച്ചിട്ടില്ല.
1: താങ്ക് യു. വരൂ, ഞാൻ പിടിക്കണോ?
0: ഓ വേണ്ട വേണ്ട വേണ്ട, ഈ വാക്കിംഗ് സ്റ്റിക്കിന് എന്നേക്കാൾ വിവേകമുണ്ട്.
1: ഓ, സെൻസ് ഓഫ് ഹ്യൂമർ ആന്റണിക്കും കൈവശം വന്നിട്ടില്ല.
0: ഇന്നലത്തെ പകച്ച നോട്ടവും ഭയം നകന്ന പോക്കും കണ്ടപ്പോ ഞാൻ കരുതി.

0: ഇത് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ലെന്നാണ്.
1: ഞാൻ ഭയന്നിട്ടല്ല ഓടിപ്പോന്നത്. മുന്നിലിരിക്കുന്നത് ഞാൻ എന്നും തിരഞ്ഞുകൊണ്ടിരുന്ന ആ പഴയ ആന്റണിയാണല്ലോ എന്നോർത്തപ്പോ ചങ്ക് പടച്ചുപോയി.
0: നേര് പറ എന്നെ ഓർക്കാറുണ്ടായിരുന്നു ഇക്കാലം അത്രയും.
1: ഓർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, കാരണം മറക്കാനാ ഞാൻ മറന്നുപോയത്.
0: എമ്മ, നമ്മൾ തമ്മിൽ പിരിഞ്ഞകന്ന ദിവസം നിറം മങ്ങാതെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്.
1: എന്റെയും

0: ചെക്ക, അധികം ചിരിക്കണ്ട, ചിരി കരച്ചിലിന്റെ മുന്നോടിയാണെന്നാ പപ്പ പറയാറ്.
1: ഓ, നിന്റെ ഒരു പപ്പ, അയാൾക്ക് എന്ത് വിവരമുണ്ട് ഇത്രയും വലിയ തത്വജ്ഞാനമൊക്കെ പറയാൻ?
0: എന്റെ പപ്പയ്ക്ക് വിവരമില്ലെന്ന് കരുതുന്ന അന്തോണിക്കാ വിവരക്കുറവ്.
1: പെണ്ണേ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ,
0: കൂടി വന്നാൽ കോമ്പസിന് കുത്തും, അത്രയല്ലേ ഉള്ളു. അതിന് എന്റെ പപ്പയുടെ മുന്നിൽ വെച്ച് ഹെഡ് മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല ചുട്ട അടി കിട്ടിയത് മറന്നു പോയോ അന്തോണി? വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചന്റെ വകപ്പേട വേറെ. അന്തോണിയുടെ തുടയിലും പുറത്തും നിറയെ അടിയുടെ പാടുകളാണെന്ന് ആലീസ് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അന്തോണിയുടെ കൂട്ടുകാരൻ വിക്കൻ നാരായണൻകുട്ടി ആണിട്ട് പറഞ്ഞപ്പോഴാ എനിക്ക് വിശ്വാസമായത്. ആ രാത്രി ഉറക്കത്തിലാ അന്തോണിയെ എനിക്കിഷ്ടായത്.
1: അയ്യടാ, എന്നെ എങ്ങനെ ഇപ്പം ആരും ഇഷ്ടപ്പെടുന്ന
0: എന്ന് പറഞ്ഞാൽ എങ്ങനോ? ഇഷ്ടപ്പെട്ടു പോയ ഇഷ്ടപ്പെട്ടത് തന്നെയാ. അന്തോണിക്ക് അറിയോ, ഞാനിനി മരിച്ചാലും അന്തോണി എന്റെ മനസ്സിൽ നിന്നും ആയില്ല. മരിച്ചുപോയാ എന്റെ മമ്മി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? അന്തോണി പാവാണെന്നും അന്തോണി എന്നെ ഒരിക്കലും വെറുക്കരുതെന്ന. എന്റെ സ്വപ്നത്തില് മമ്മി എങ്ങനെ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ അന്തോണിയെ വെറുക്കരുതെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഇതുവരെ മമ്മി വന്നിട്ടില്ല സ്വപ്നത്തില്. പകരം വരുന്നത് ആന്റണിയാ.
1: ഞാനോ? അതിന് ഞാൻ ചത്തില്ലല്ലോ.
0: സ്വപ്നത്തിൽ വരാൻ ചാവൊന്നും വേണ്ട. രാത്രിയിൽ വരുന്ന അന്തോണിക്ക് ഇതിലും ചന്തുണ്ട്. ഇത്രയും കുറുമ്പില്ല. മിന്നാന്ന് വന്നപ്പോ നല്ലൊരു പാട്ടുപാടി കേൾപ്പിച്ചു. ഏതാന്നോ? ഞാൻ

0: അതാ പാട്ട്, പഴയ പാട്ടാ.
1: തീർന്നോ?
0: തീർന്നില്ല. ഇന്നലെ വന്ന അന്തോണി എന്നെ കെട്ടിപ്പിടിച്ചു.
1: പിന്നെ?
0: എന്നിട്ട് എന്റെ മുഖത്ത് നിറയെ ഉമ്മ വെച്ചതോ?
1: അയ്യേ, ഈ പെണ്ണിനേതാണ്ട് സൂക്കേടാ.
0: ഇന്നും വരും. ഇന്ന് വരുമ്പോൾ അന്തോണിക്ക് രണ്ട് ചിറക് മുളച്ചിട്ടുണ്ടാകും. ഞാനും എന്റെ അന്തോണിയും കൂടി ഭൂമിയുയർന്നുയർന്നുയർന്ന് അകലെ ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഏതിൻ്റെടത്തിലേക്ക് പറക്കും.
1: അല്ല, വീട്ടില് നല്ല പച്ചെണ്ണയിരിപ്പുണ്ടോ?
0: എന്തിനാ?
1: മോള് അതും തലയിൽ വെച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചാ മതി, ചെലപ്പോ ഈ സൂക്കേട് മാറിക്കിട്ടും.
0: അല്ലെങ്കിൽ അന്തോണി കുറുമ്പനാ, സ്നേഹമില്ലാത്ത.
1: നിനക്കെന്താടി എന്നെ ആന്റണി എന്ന് വിളിച്ചാൽ?
0: ആന്റണിക്ക് എന്തോ വല്ലാത്ത മൂർച്ചയാ. അന്തോണി ഇങ്ങനെ മെഴ്മെഴാന്നിരിക്കും, എനിക്ക് അന്തോണി മതി.
1: തുറന്നു പറയുന്നോണ്ട് എമ്മക്കൊന്നും തോന്നരുത് കേട്ടോ.
0: ഇല്ല, അന്തോണി പറഞ്ഞോ.
1: നീ ഒരുപോലത്തും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.

0: പ്രവചനാണോ?
1: എന്താ പ്രവചിച്ചാൽ?
2: എങ്കിലൊന്ന് പ്രവചിച്ചേ. ഈ നിൽക്കുന്ന എമ്മ എന്ന് വിളിക്കുന്ന പണക്കാരി പെണ്ണിനെ അവളുടെ പപ്പയെയും ബന്ധുക്കളെയും തുരത്തി ഓടിച്ചേച്ച് ചങ്കൂറ്റത്തോടെ ഈ ആന്റണി പാലമറ്റം എന്ന നിർധനനും കപ്യാരി പൈലിയുടെ ഏക സന്താനവുമായ ഞാൻ എന്ന് നീക്കിമായി കെട്ടിയെടുക്കുമെന്ന്.
1: അത് ശരി. അപ്പൊ നീ കരുതിക്കുട്ടി തന്നെ അല്ലേ?
2: എന്താ സംശയം?
1: നിനക്കെന്നോട് ഇത്രയ്ക്ക് സ്നേഹ?
2: എന്നെക്കാളും എനിക്കിപ്പോ അന്തോണിയെ കുറിച്ച് മാത്രം ഒരു ചിന്തയുള്ളൂ. കൊന്തി എത്തിക്കുമ്പോ പോലും അന്തോണി എന്റെ മനസ്സില്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരുന്നപ്പോ സത്യം പറയാലോ, അന്തോണിയെ കുരിശി കിടക്കുന്നെന്ന് പോലും തോന്നിപ്പോയി.
1: എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? എനിക്ക് നിന്നെ വെറുപ്പാണ് വെറുപ്പാണ് വെറുപ്പാണ്. അപ്പോ
2: ഞാനിപ്പോ ചാടിച്ചാവും.
1: നന്നായി, എന്നാൽ അതുകൂടി കണ്ടേച്ചു പോവാം. വേഗാവട്ടെ, വീട്ടിൽ ചെന്നിട്ടേ രണ്ട് പോത്തിനെ കുളിപ്പിക്കാനുള്ള വേഗം.
2: ആന്റണി സത്യാണോ പറയുന്നത്? എന്നെ ഒട്ടും ഇഷ്ടല്ലേ?
1: എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പ് അറപ്പാണ്. ആ ചാട്, നീ ചാടി ചത്താലെ നിന്റെ പപ്പയൊരു പാഠം പഠിക്കും. ചാട്, ചാടി
2: ചാടാ. ചാടിയാണെങ്കിലും നീ എന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ചാടാം.
1: ദേ പെണ്ണെ, വെറുതെ ആശിപ്പിക്കല്ലേ, ചാടുന്നെങ്കിൽ ചാട്.
3: എമ്മ, ഞാൻ വെറുതെ എമ്മ.

0: എന്താ ഓർത്തോണ്ടിരിക്കുന്നേ?
1: ഞാൻ ആ പഴയ അന്തോണിയെയും എമ്മയെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അവരെത്ര പാവങ്ങളായിരുന്നല്ലേ.
1: എമ്മ മരിച്ചെന്ന് കരുതിയ ഞാനൊന്ന് നാടുവിട്ടത്. പിന്നീട് അപ്പച്ചനെയും അമ്മച്ചയെയും ഒന്ന് കാണാൻ പോലും ഞാൻ ആ നാട്ടിലേക്ക് പോയിട്ടില്ല. ഒരേ ഒരു മകൻ തിരിച്ചു വരുമെന്നോർത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ മരിച്ചു പോയിട്ടുണ്ടാവും ഇല്ലേ?
0: എനിക്കറിയില്ല ആന്റണി, എനിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ. പിന്നീട് പപ്പായുടെ ബിസിനസ് ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആ നാട്ടിലെ വസ്തുവകകൾ വിറ്റുകിട്ടിയതും കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. കുറേ കാലം ഞാനൊരു സൈക്യാട്രിസ്റ്റിന് ചികിത്സയിലായിരുന്നു. ഒടുവിൽ എന്നോ പപ്പയുടെ ആ സുഹൃത്തിന്റെ മകൻ തന്നെ എന്നെ ഭാര്യയാക്കി. ഞാൻ എൽസമ്മ ഫ്രാൻസിസ് ആയി. പാവായിരുന്നു എന്റെ ഫ്രാൻസിസ്. രണ്ടേ രണ്ട് വർഷം. മോള് ജനിച്ച് മൂന്നാം മാസമാണ് ഫ്രാൻസിസ് ജോണ്ടിസ് വന്ന് മരിച്ചത്. പിന്നെ മോളായി എന്റെ ലോകം. അവൾ വളർന്നു സ്നേഹവാനായ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയായി. അവർക്കൊരു കുഞ്ഞു പിറന്നു, കാത്രിൻ.
1: എമ്മയുടെ മുഖമുള്ള കാത്രിൻ.
0: അത് നന്നായില്ലേ? ഇല്ലെങ്കിൽ ആന്റണി എന്നെ തിരിച്ചറിയുമായിരുന്നില്ലല്ലോ. അല്ല, അപ്പോ ഫാമിലിയൊക്കെ?
1: അത് മറ്റൊരു കഥ. നാട് വിട്ടെത്തിയത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റന്റെ അടുത്ത്. അയാൾക്ക് രോഗിണിയായ ഭാര്യയും ഒരു മകളും ഒരുപാട് സമ്പത്തുമുണ്ടായിരുന്നു. ഭാര്യയുടെ ചികിത്സാർത്ഥം അലയുന്ന അദ്ദേഹത്തിനൊപ്പം ഉലകം ചുറ്റലായിരുന്നു എന്റെ ജോലി. നടുക്കടലിൽ വെച്ച് മലമ്പനി ബാധിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തീർത്തും

0: ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമായി, അവരുടെ വിശ്വസ്തനായി. മരണക്കിടക്കയിൽ വച്ച് 17 തികയാത്ത സ്വന്തം മകളെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ നല്ല സ്ത്രീയും മരിച്ചു. കുറെ കാലം ഞങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. പിന്നീട് അമ്മയുടെ അതേ അസുഖത്തിനിരയായി അവളും എനിക്ക് നഷ്ടപ്പെട്ടു. കുട്ടികളില്ലാതിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ഏകാന്തത മടുത്തുപോയ എനിക്ക് സമൂഹവുമായി ബന്ധപ്പെടാനും പല കുടുംബങ്ങളിലും ഒരു അംഗത്തെപ്പോലെ ഇടപഴകാനും സ്വയം കണ്ടെത്തിയ ഒരു രക്ഷാമാർഗമായിരുന്നു ഈ രഹസ്യ പോലീസ് കുപ്പായം. അങ്ങനെ എനിക്കിപ്പോ എമ്മയെയും തിരിച്ചു കിട്ടി.
1: പക്ഷേ നമ്മൾ ഒരുപാട് ഒരുപാട് വൈകിപ്പോയില്ലേ?
0: നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇന്നലെ പെയ്ത മഴ മാത്രം. ഇപ്പോഴിതാ മരം പെയ്യുന്നു പോലുമില്ല. ഇനി അങ്ങോട്ട് കിടക്കയല്ലേ നമ്മുടെ സമയം?
1: യെസ്, തൊലി ചുളിഞ്ഞ ജീവിതം, തല നരച്ച പ്രണയം. എങ്കിലും നമ്മൾ അടുത്താണ്, ഒരേ നഗരത്തിൽ ഒരു

0: ഇത് അവന്റെ കാറാണല്ലോ ആ ഫ്രോഡ് കാമുകന്റെ. ജീസസ്, അവളും ഉണ്ടല്ലോ അവന്റെ കൂടെ.
1: അതാ, അതല്ലേ കാതറിൻ? ഓ ഗോഡ്, എമ്മയുടെ അതേ ചിരി, അതേ ചലനങ്ങൾ. ഞാൻ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ് എമ്മ.
0: അത് നോക്ക് ആന്റണി, അവനെ ശ്രദ്ധിക്കേ, ഈസ് എ ജക്കൽ. കുറുങ്ങരിയാണവൻ. അവന്റെ കണ്ണുകളിലെ സ്നേഹം സത്യമല്ല. നല്ലൊരു നടനാണവൻ. എന്റെ കാതറിൻ, എത്ര പാവം. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു പോയിരിക്കുന്നു.
1: വിഷമിക്കല്ലേ പൊന്നെ, നമുക്ക് അവരെ വാച്ച് ചെയ്യാം. ഇവരെന്തിന് ഈ സിമിത്തേരിയിൽ വന്നു?
0: പിശാജ് പിന്നെവിടെ പോകാൻ? അവനൊരു സാത്താനാണ്, അവളെ അവൻ തട്ടിയെടുക്കും.
1: അപ്സെറ്റ് ആവല്ലേ അമ്മ, നമുക്കിവിടെ പറഞ്ഞിരുന്ന് അവരെ ശ്രദ്ധിക്കാം.
2: മുത്തു, ദാ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. നമ്മളിങ്ങനെ ചുറ്റി തിരിഞ്ഞു എന്നൊക്കെ പപ്പ എങ്ങനെ അറിഞ്ഞുണ്ടല്ലോ?
3: ആരും അറിയില്ല പൊന്നേ. അഥവാ അറിഞ്ഞാ തന്നെ മുസ്തഫയോട് നേരിട്ടെതിർക്കാൻ കഴിയുന്ന ഒരുത്തനും ഇന്ന് ഈ നഗരത്തിലില്ല. ഞാനൊന്ന് വിരൽഞ്ഞൊടിച്ചാലുണ്ടല്ലോ നിന്റെ വീട്ടിനുള്ളിൽ നിന്ന് നീ പോലും അറിയാതെ നീ എന്റെ ബെഡ്റൂമിലെത്തും.
2: ചുമ്മാ പൊളു അടിക്കല്ലേ.
3: ശരി, ഞാൻ തെളിയിച്ചാലോ?
2: അയ്യോ വേണ്ടായേ, എനിക്ക് വിശ്വാസാണേ.
3: അങ്ങനെ വഴിക്ക് വാ. ആ, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് ജേണി. രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു. ആർക്കും ഒരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊഴിച്ചാൽ ബാക്കി കുറേ മണിക്കൂറുകൾ നമുക്ക് മാത്രം സ്വന്തം.
2: അല്ല, യാത്ര എങ്ങോട്ടാണെന്ന്?
3: അത് ക്വൈറ്റ് സീക്രട്ട് മാഡം. എന്തായാലും പിന്നീട് ഒരിക്കലും കാതറിൻ മുസ്തഫ എന്ന ഈ മുത്തുവിനെ മറക്കില്ല. ഐ ആം ഷുവർ.
2: എനിക്ക് പേടിയാ മുത്തു. കഴിഞ്ഞ ദിവസം ഗ്രാൻമയ്ക്കൊരു വെളിപാട് പോലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് പറയാ, നിന്നെ ആരെങ്കിലും തട്ടിയെടുത്താൽ കൊല്ലും ഞാൻ അവനെന്ന്.
3: അവർക്കെന്തെങ്കിലും ഡൗട്ട് അടിച്ചു കാണും.
2: എങ്ങനെ? അതിനുള്ള ഒരവസരവും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ.
3: പക്ഷെ അവര് കാണുന്ന മാതിരിയല്ല. ഷീസ് വെരി ക്ലവർ. മണത്തറിയും കക്ഷി.
2: കേക്കണോ, പുറത്തുപോയി തിരിച്ചെത്തിയ എന്നെ ആസകലം മണത്ത് നോക്കും ഗ്രാൻമ. ആ നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇല്ലേ, എന്താ അത്?
3: മജുമാൻ 96.
2: യാ, അത് തന്നെ. ഇതേതോ മുഗൾ രാജാക്കന്മാരുടെ മണമാണല്ലോടി എന്നൊരു ചോദ്യം.
3: തള്ളം മോശമല്ലല്ലോ.
2: അങ്ങനെയൊന്നും പറയല്ലേ, പാവ എന്നെ ജീവനാ. ചെറുപ്പത്തിലേ ഗ്രാൻമയുടെ ചില ഫോട്ടോസ് ഉണ്ട്. ഡിറ്റോ ഞാനാ.
3: ആ വെറുതെ അല്ല മണം പിടിക്കലും സംശയരോഗവും.
2: പോ അവിടുന്ന്.
3: ആ സത്ത്. ആ

0: നാളെ നീ ഒരു ജോനോ ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞ ഈ നസ്രാണി ഗ്രാൻമാക്ക് സഹിക്കോ?
1: മറ്റാരെ എനിക്ക് പേടിയില്ല മുത്തു. ഞാൻ പോയാ ഗ്രാൻമ അപ്പോ വീഴും, അതോർക്കുമ്പോഴാ.
0: ചുരുക്കത്തില് ക്ലൈമാക്സ് ചീറ്റിപ്പോവാനിടയുണ്ടെന്ന്.
1: എന്നല്ല, നീ നഷ്ടപ്പെട്ട ഞാൻ തകരില്ലേ? പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നെ? അതുപോലെ തന്നെയാ ഗ്രാൻമായിക്ക് ഞാനും.
0: നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നന്നായി ഒന്ന് സോപ്പിട്ട് കയ്യിലെടുത്തോളാം.
1: അത് മതി, ഗ്രാൻമായിക്ക് നിന്നെ ഇഷ്ടാവണം.
0: അതിനൊത്തിരി സമയമെടുക്കില്ലേ? അതിനു മുമ്പ് ഒരേ ഒരു ദിവസം ഒന്നിച്ചൊരു യാത്ര പ്ലീസ്. എന്താ മിണ്ടാത്ത? എന്നെ വിശ്വാസമില്ലേ? നിനക്കൊരിക്കലും ഒരു കുഴപ്പവും വരില്ല. അല്ലെങ്കിലും ഈ യുഗത്തിൽ ഇതിലൊക്കെ ഇത്ര ഭയക്കാനെന്തിരിക്കുന്നു? അതും നിന്നെപ്പോലെ മോഡേൺ ആയൊരു പെൺകുട്ടി.
1: കോസ്റ്റ്യൂമിലും ഹെയർ സ്റ്റൈലിലും മേക്കപ്പിലും ഒക്കെ ഞാൻ അല്പം മോഡേണാ, പക്ഷെ മനസ്സില് ആ പഴയ ഗ്രാൻമ തന്നെയാ. എനിക്കും അതാ ഇഷ്ടം.
0: That means?
1: സോറി, ഗ്രാൻമയുടെ അതേ ചായയുള്ള ഈ ഞാൻ ഗ്രാൻമയുടെ മനസ്സ് നഷ്ടപ്പെടുത്തിയ ദൈവം എന്നോട് പൊറുക്കില്ല മുത്തു. പ്ലീസ്, നീ എന്നെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ വിവാഹം നടക്കും മുമ്പുള്ള ഒരു രഹസ്യയാത്രയ്ക്കും സോറി.
0: കാതറിൻ,
2: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തിനാ ആന്റണി ഇങ്ങനെ ചിരിക്കുന്നത്?
3: നത്തിങ് അമ്മ, നത്തിങ്. നമ്മൾ വിചാരിക്കും പോലെ ഈ കഥയിൽ മുസ്തഫ ഒരു വില്ലനല്ല. കാത്തിമോളോടുള്ള കടുത്ത പ്രണയം അവനെ അന്ധനാക്കിയിരിക്കുന്നു എന്നേയുള്ളൂ.
2: അവൻ എന്റെ കുഞ്ഞിനെ എങ്ങാൻ അപായപ്പെടുത്തിയ.
3: കാത്തിമോൾക്കൊന്നും സംഭവിക്കില്ല. രൂപത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ടും അവൾ എന്റെ ആ പഴയ അമ്മയാണ്.
2: ഞാൻ നാളെ അവളെ ആന്റണിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള എല്ലാ അടുപ്പവും അകൽച്ചയും ഇന്നലെ രാത്രി ഞാൻ അവളോട് പറഞ്ഞു. പാവം, എന്നെ നോക്കിയിരുന്ന് കൊറേ കരഞ്ഞു.
3: അവൾ എന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അവരെ സെമിത്തേരിയിൽ വെച്ച് കണ്ട കാര്യം പറയാതിരിക്കുന്നതാണ് ബുദ്ധി.
2: ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമുക്ക് നാളെ എന്തായാലും കാണണം.
3: ഓക്കെ ഓക്കെ, പക്ഷേ എവിടെ വെച്ച്?
2: ഞാൻ അവളെയും കൂട്ടി നേരെ ആന്റണിയുടെ ഫ്ലാറ്റിലേക്ക് എത്താം. അതുപോലെ.
3: വാം വെൽക്കം, വാം വെൽക്കം. ഇറ്റ്സ് എ പ്ലെഷർ ഫോർ മീ.
2: പിന്നെ
3: ഹലോ ഹലോ എമ്മ, എന്താ എന്താ പറയാൻ വന്നത്?
2: ഒന്നുമില്ല.
3: പ്ലീസ്.
2: അത് പറയാനുള്ളത് കടലോളമുണ്ട്.
3: നമുക്ക് പറയാനുള്ളത് ഈ ജന്മം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല എമ്മ.
2: നേരാട്ടോ, അതാ നമ്മുടെ പ്രണയത്തിന്റെയും ഈ പ്രായത്തിന്റെ ഒരു
3: പ്രശ്നം.
2: ഞാനേ സത്യം പറഞ്ഞ ഇങ്ങനെ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ആന്റണി.
3: മനസ്സു തുറന്ന് ചിരിക്കാൻ ഞാനും മറന്നുപോയിരുന്നു അമ്മ. നാളെ നാളെ മറക്കാതെ വരുമല്ലോ അല്ലേ?
2: ഓ, ഇങ്ങനെ വിശ്വാസമില്ലാതായാ?
3: വിശ്വാസക്കുറവല്ല, എമ്മ അടുത്തുണ്ടാവുന്നതിന്റെ ഒരു ആശ്വാസം, സുഖം, അത് അതൊരു തരം കൊതിയാണ് എനിക്കിപ്പോ.
2: ഇങ്ങനെയൊക്കെ ആന്റണി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എനിക്കിപ്പോ ഈ രാത്രി എത്ര വയസ്സാന്നറിയോ?
3: എന്താ സംശയം? ഏറിയ 14 അല്ലെങ്കിൽ 16.
2: അയ്യോ.

0: മിസ്റ്റർ ആൻഡ്രൂസ്, ഞാൻ ഡോക്ടർ സദാശിവനാണ്, ഐശ്വര്യ ഹോസ്പിറ്റലിലെ.
1: ഓ ഓ, എന്താ ഡോക്ടർ ഈ സമയത്ത്?
0: ഞാൻ ഇവിടെ നിന്ന് ഒരു വണ്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ്രൂസ്, താൻ ഒട്ടും വൈകാതെ ഇവിടെ എത്തണം.
1: ഓ യെസ് യെസ് യെസ്. പക്ഷേ സംഗതി എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
0: വിഷയം അല്പം സീരിയസ് ആണ്. മദർ തെരേസ റോഡിലുള്ള സ്നേഹമന്ദിറിലെ എൽസമ്മ ഫ്രാൻസിസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
2: ഓ ഗോഡ്, എന്തു പറ്റി?
0: പേരക്കുട്ടിയുടെ മുറിയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ കാല് തെറ്റൊന്ന് വീണു. നട്ടെല്ലിനും തലയ്ക്ക് മുറിവുണ്ട്, ഐസിയുവിലാണ്.
2: അയ്യോ,
0: ഇടയ്ക്ക് ബോധം തെളിയുമ്പോഴെല്ലാം തന്നെ കാണണമെന്ന് പറയുന്നു. അവരുടെ കൊച്ചുമകളാണ് തന്നെ വിളിക്കാൻ വണ്ടിയുമായി അവിടെ വരുന്നത്. മിക്കവാറും ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴേക്കും കാതറിൻ അവിടെ എത്തും.
2: ഡോക്ടർ, അവിടെ എത്തിയെന്ന് തോന്നുന്നു.
0: ഓക്കെ, ഡോണ്ട് ഗെറ്റ് ഡിലേഡ്. ഒരു ഓപ്പറേഷൻ മസ്റ്റ് ആണ്. അതിനു മുൻപ് അവർക്ക് താനുമായി സംസാരിക്കണം.
2: ഓക്കെ ഓക്കെ,
0: ഉടനെ പുറപ്പെടൂ. ഹെയർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്.
2: ഓക്കെ ഓക്കെ, ഞാൻ ഇതാ എത്തി ഡോക്ടർ.

0: കരയല്ലേ കാതറിൻ, കരയല്ലേ. കരയല്ലേ കാതറിൻ, കരയല്ലേ. ദാ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ. നിന്റെ ഗ്രാൻഡ്മക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എമ്മക്കൊന്നും സംഭവിക്കില്ല. Don't cry my child. Believe. Believe and pray for her.
1: Grandma.

0: നിങ്ങൾ എത്തിയോ? വരൂ വരൂ ആൻഡ്രൂസ്.
1: എങ്ങനെയുണ്ട് ഡോക്ടർ?
0: വിഷമിക്കരുത്. ഏത് ഡോക്ടറേക്കാളും വലിയൊരു ഡോക്ടർ നമുക്ക് മുകളിലുണ്ടല്ലോ. അവനറിയാതെ പ്രാണന്റെ ഒരില പോലും വീഴുന്നില്ല എന്നല്ലേ?
2: What do you mean, Dr. Angel?
0: Yes, I really mean it, Catherine. Your grandma.
2: Grandma?
0: She has left us. Yes. She has slept forever.
2: Grandma!
0: Hey, Andrews, what happened to you? നെഞ്ചു വേദനയുണ്ട്,
3: ഇവിടെ ഇരിക്കൂ. പിടിക്കൂ,
0: വെള്ളം കുടിക്കണോ ആൻഡ്രൂസ്?
3: Bring him to the ICU.

0: വല്ലാതെ ചുമയ്ക്കുന്നുണ്ടല്ലോ ഗ്രാൻഡ്പ. ദാ ഈ സിറപ്പ് കഴിക്കൂ, വാ തുറക്കൂ.
1: മോൾ എന്താ വിളിച്ചത്? ഗ്രാൻഡ്പ എന്ന് അല്ലേ?
0: യെസ് ഗ്രാൻഡ്പ, മൈ സ്വീറ്റ് ഗ്രാൻഡ്പ.
1: ഗ്രാൻഡ്പ, ലോകത്തെന്നെ അങ്ങനെ വിളിക്കാൻ മോള് മാത്രമേ എനിക്കുള്ളൂ.
0: ഗ്രാൻഡ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ആൻഡ്രൂസ് എന്ന ആന്റണി പാലിമുറ്റത്തെ നീ ഇനി അങ്ങനെ വിളിച്ചാ മതിയെന്ന്.
1: നിന്റെ ഗ്രാൻഡ്മ ഒരു മാലാഖയായിരുന്നു.
0: അധികം സംസാരിക്കണ്ട ഗ്രാൻഡ്പ, യു ആർ സോ ടയേർഡ്.
1: മോൾ ഇതുവരെ വീട്ടിലേക്ക് പോയില്ലേ?
0: ഇല്ല, ഗ്രാൻഡ്പയുടെ അസുഖം തീർത്തും ഭേദമായിട്ടേ ഞാനിനി മടങ്ങുന്നുള്ളൂ.
1: നോ നോ നോ നോ നോ, അത് വേണ്ട. നിന്റെ വീട്ടിൽ നീ ഒളിച്ചു മറ്റെല്ലാവർക്കും തീർത്തും അപരിചിതനാണ് ഞാൻ. എന്നോട് നീ കാണിക്കുന്ന ഈ കെയറിംഗ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
0: വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ഗ്രാൻഡ്മയുടെ സാമീപ്യമാണ് ഗ്രാൻഡ്പയുടെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നത്. ഗ്രാൻഡ്മ എങ്ങും പോയിട്ടില്ല,

0: ഇവിടെ ഉണ്ട്, ഗ്രാൻപയുടെ തൊട്ടടുത്ത്. ഗ്രാൻപ പ്ലീസ്, ഗ്രാൻപ ഇനി ഒരിക്കലും കരയിപ്പിക്കരുതെന്നായിരുന്നു ഗ്രാൻമയ്ക്ക്. പ്ലീസ് ഗ്രാൻപ, ഉറങ്ങിക്കോളൂ, ഒന്നും ചിന്തിക്കാതെ ശാന്തമായി ഒന്നുറങ്ങും.
1: ഇനി എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ നിന്റെ ഈ വയലിൻ സോളോ ഒന്ന് കേൾക്കണം.
0: എമ്മയല്ല ഗ്രാൻപ, കാത്രിൻ.
1: ഓ, ഐ എം സോറി.
0: ശരി, ഞാൻ വയലിൻ വായിക്കാം. ഒരക്ഷരം മിണ്ടാതെ കിടന്നുറങ്ങിക്കൊള്ളണം. ഓക്കെ.
1: ഓക്കെ.

0: എക്സ്ക്യൂസ് മീ, എനിക്കങ്ങോട്ട് വരാവോ?
1: മുത്തു, കം ഓൺ.
0: എങ്ങനെയുണ്ട് നിന്റെ ഈ കിഴവൻ ചങ്ങാതിക്ക്? എണീറ്റ് പോരോ, അതോ ഈ കിടപ്പിൽ തട്ടിപ്പോവോ?
1: ഹേയ് പ്ലീസ്, ഒച്ച വെക്കില്ലേ, ഞാൻ പോറങ്ങാ.
0: ഹോ, വല്ലാത്ത കെയറിംഗ് ആണല്ലോ. ഹേ, അല്ല, നീ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അത് പറ, വിളിച്ചു വിളിച്ച് മനുഷ്യൻ തോറ്റു.
1: സോറി, ഗ്രാൻപയ്ക്ക് ശല്യമാവാതിരിക്കാനാ.
0: എന്നാ സൈലന്റിൽ ഇട്ടൂടെ. അല്ല, നമ്മുടെ യാത്രയുടെ കാര്യം എന്തായി? ദാ, ഞാൻ പോയേണ്ട സ്ഥലവും അവിടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റും റെഡിയാക്കി കഴിഞ്ഞു മോളെ. ഈ സമയത്തൊരു ജേണി നിനക്കും ഗുണം ചെയ്യും. ഗ്രാൻമായെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു റിലാക്സേഷൻ.
1: റിലാക്സേഷൻ? സത്യത്തിൽ ഗ്രാൻമ മരിച്ചു എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. ഗ്രാൻമ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല മുത്തു. ഗ്രാൻപയുടെ ഈ കണ്ടീഷനിൽ പ്രത്യേകിച്ചും.
0: കൊള്ളാലോ, സത്യത്തിൽ ഇങ്ങോരാരാണ്? നിന്റെ ഗ്രാൻമയുടെ ആദ്യ ഭർത്താവോ?
1: അല്ല, നടക്കാതെ പോയ ഒരു കല്യാണ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ, ആദ്യം മനസ്സ് ചോദിച്ചയാൾ, ഒരു ബാച്ചിലർ ഹസ്ബൻഡ്.
0: കൊള്ളാം, രഹസ്യക്കാരൻ എന്ന് പച്ചമലയാളമുണ്ട്.
1: മുത്തു,
0: നീയല്ലാതെ ഇതിനൊക്കെ കൂട്ടുനിൽക്കൂ. പശുവും ചത്തു മോരിലെ പുളിയും പോയി, എന്നിട്ടും പഴയ പ്രണയപുരാണവും പറഞ്ഞ് അടിഞ്ഞു കൂടിയിരിക്കുക. കിഴട്ടു ശവം.
1: മുത്തു,
0: വിളിക്കണ്ട. ചില പെമ്പിള്ളാർക്ക് പ്രായമായവരെ കാണുമ്പോ ചില സൂക്കേടിളകും. അങ്കിളും ഗ്രാൻഡ്പായും ലോക്കൽ ഗാർഡിയനും ഒക്കെ ആയി. അവന്മാര് ശരിക്കും മുതലാക്കുകയും ചെയ്യും.
1: മുത്തു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്.
0: സെൻസ് വിട്ടത് എനിക്കല്ല, നിനക്കാ. നീ വീട്ടിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഊണും ഉറക്കവും കളഞ്ഞ് കൂട്ടിരിപ്പുണ്ടല്ലോ. ജനിപ്പിച്ച പപ്പയെക്കാളും അമ്മയെക്കാളും വലുതാണോ നിനക്ക് ഈ വൃത്തികെട്ട ജന്തു?
1: മുത്തു, മുത്തു, സ്റ്റോപ്പ് യുവർ ബ്ലഡി ടങ്. ഇറ്റ്സ് ടു മച്ച്.
0: അതേരി, നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തു പല ടൈപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവനാ. 1.5 രൂപയുടെ 10 മണക്കുന്നോളു മുതൽ 1 രാത്രിയിൽ 100,000 വിലയുള്ളോളു വരെ. പക്ഷെ നീ, ഛേ,
1: സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് ലോസ്റ്റ് മാൻ.
0: കാതറിൻ,
1: ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ഔട്ട്, ഐ സേ.
0: നീ എത്ര ധീരവനിതയൊന്നും ചമയണ്ട. രാത്രിയും പകലും എനിക്ക് ഫോൺ ചെയ്തിട്ടുള്ള നിന്റെ ശബ്ദം, നീ എനിക്ക് അയച്ച മെസ്സേജുകൾ, നമ്മൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. നിന്റെ ധീരത ഞാനൊന്ന് കാണട്ടെ. ഇനി നമുക്ക് നെറ്റിലൊന്ന് ആഘോഷിക്കാം. ഗുഡ് ബൈ. ഓടി.
2: Catherine, don't be a frightened girl. മുസ്തഫ നിന്നെയല്ല സ്നേഹിച്ചത് കുട്ടി, എന്റെ സൗഭാഗ്യങ്ങളെയാണ്. അവനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്കവന് മനസ്സിലായി. പിന്നെ മുത്തു പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. കാറ്റത്ത് പറന്നകലുന്ന ഒരു അപ്പൂപ്പൻ താടിയാണ് ഞാൻ. ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം. എന്നെ പ്രതി മോളുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. കാതറിൻ, നീ ഉടൻ മടങ്ങണം. ഇനി നീ എന്റെ ശുശ്രൂഷകയായി

0: ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ മിസ്സസ് ജോളി സ്റ്റീഫൻ? എന്റെ അറിവിൽ ആൻഡ്രൂസ് വളരെ ജെന്റിലാണ്, പക്ഷേ നിങ്ങളുടെ മകൾക്ക് നിങ്ങളെക്കാൾ വലുത്. ഇന്നലെ കണ്ട ആ ഓൾഡ് മാനാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേയെല്ലാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കുന്നതിനും ഒരു ലിമിറ്റില്ലേ? മിസ്റ്റർ സ്റ്റീഫൻ എന്ത് തോന്നുന്നു?
1: കുറ്റം എന്റേതാണ് ഡോക്ടർ സദാശിവൻ. അവളെ എന്നേക്കാൾ അധികം ഞാൻ സ്നേഹിച്ചു, ലാളിച്ച് ലാളിച്ച് വഷളാക്കി.
2: പക്ഷേ അയാളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻ ടീമിനെയും കൊണ്ട് തല്ലി കൊല്ലിക്കും. ആ കാലം തന്തേ.
0: അതുകൊണ്ടൊന്നും കേതനന്റെ മനസ്സു മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാൻമായുടെ പഴയ ലവർ എന്നതിനപ്പുറം അവൾക്ക് അയാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. മറ്റെവിടെന്നും അവൾ പ്രതീക്ഷിച്ച എന്തൊക്കെയോ, ഐ മീൻ സ്നേഹവാത്സല്യങ്ങൾ, അയാളുടെ പ്രസൻസിൽ അവൾക്ക് നേടാനാകുന്നുണ്ട്. അവളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ, സ്വന്തം കുടുംബത്തേക്കാൾ. അതാണ് നമ്മൾ ഭയക്കേണ്ടത്.
1: എനിക്കും അതാണ് ഡോക്ടർ മനസ്സിലാക്കാത്തത്.
2: ഇതിലിത്ര മനസ്സിലാവായിക എന്തോന്നാ, അയാൾ അവളെ വശീകരിച്ചു. ഒന്നുകിൽ കൈവിഷം, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നോ മറ്റോ.
3: രണ്ടുമല്ല. എന്റെ കയ്യിൽ ഇപ്പറഞ്ഞ യാതൊന്നുമില്ല. ഉള്ളത് നിന്റെ മമ്മിയോടുള്ള സ്നേഹവും സത്യസന്ധതയും മാത്രമാണ്.
0: ആൻഡ്രൂസ്, നിങ്ങൾ എന്തിനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു? പ്ലീസ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണ്ട സമയമാണിപ്പോൾ.
3: വേണ്ട ഡോക്ടർ, ആൻഡ്രൂസ് ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. യാത്രയായിരുന്നു യാത്ര. ഈ ജോളി സ്റ്റീഫന്റെ മമ്മിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഓടി ഒളിച്ചത്. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു സ്ത്രീയെ വെറുത്തത് അവളെയായിരുന്നു. പിന്നീട് എന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടതും അവളെയായിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ ശേഷവും അവൾ എന്റെ മനസ്സിൽ കൊഴിയാത്തൊരില പോലെ നിറം മങ്ങാതെ നിന്നു. ഭാര്യയുടെ മരണശേഷം എത്രയോ വർഷങ്ങൾ ഞാൻ ഏകാകിയായി എവിടെയെല്ലാം അലഞ്ഞു. എനിക്കൊപ്പം എമ്മയും ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതേയില്ല. എന്നിട്ടും വിധി എന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. പഴയ കാലങ്ങൾ പരസ്പരം പറഞ്ഞ് ജീവിത സഹായാന്തം തള്ളി നീക്കുവാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ വീണ്ടും വിധിയുടെ വിളയാട്ട്. അവളെ നിർണയിക്കുവാൻ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴും അഗ്നിയിലൊരുകി ശുദ്ധി വന്ന പൊന്തരി പോലെ എന്റെ മുന്നിൽ എമ്മയുടെ കൗമാരം കാതറിന്റെ രൂപത്തിലെത്തി. എമ്മ തന്നെയാണ് കാത്തിയെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തിയത്. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ കാതറിന്റെ പപ്പയല്ലേ? നിങ്ങൾക്ക് തന്നെയാണ് അവളിൽ പൂർണ്ണ അവകാശം. കൊണ്ടുപോയിക്കൊള്ളൂ. അവളിപ്പോൾ എന്റെ റൂമിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുമായി പിണങ്ങി എന്റെ നെഞ്ചിൽ വന്ന് വീണതാ എന്റെ മോള്. അവൾ ഉണരുമ്പോൾ പപ്പയും മമ്മിയും ഡോക്ടറങ്കിളും അവൾക്ക് ചുറ്റും വേണം. പക്ഷെ ഉണർന്നാൽ അവൾ ആദ്യം അന്വേഷിക്കുന്നത് എന്നെയായിരിക്കും. ഞാനൊരു ദുസ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഡോക്ടർ സദാശിവൻ, നിങ്ങൾ അവളോട് പറയണം. ഒരു മുസ്തഫ എന്ന മുത്തു പോയാൽ അവൾ ചിലപ്പോൾ സഹിച്ചേക്കാം, പക്ഷേ എന്നെ നഷ്ടപ്പെട്ടാൽ അവൾ സഹിക്കില്ല. ഡോക്ടർ സദാശിവൻ, നിങ്ങളായിരിക്കണം ഇനി അവളുടെ വെളിച്ചം. ഞാൻ ഇറങ്ങുകയാണ്. ഇനി ആരും ഈ നഗരത്തിൽ ആൻഡ്രൂസിനെ കാണില്ല.
0: നിങ്ങൾ ഈ നേരത്ത് എങ്കോട്ട്?
3: ആൻഡ്രൂസിന് നേരവും ലക്ഷ്യവും ഇല്ലായിരുന്നു ഡോക്ടർ. പക്ഷേ ആൻഡ്രൂസിനെ കാത്ത് വിധി എന്നും ചിലതെല്ലാം ഒരുക്കി വച്ചിരുന്നു. ഒക്കെ ഏറ്റുവാങ്ങാൻ മാത്രമാണ് ഈ ജന്മം. ദാറ്റ്സ് ഓൾ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. എമ്മ ഉറങ്ങുകയാണ്. ഗുഡ് ബൈ.

0: അവൾ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നല്ലോ.
1: ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ആള് മിസ്സിംഗ് ആണ്.
2: എന്റെ മോളെ എവിടെ പോയി?
1: അവളൊരു കത്തെഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്.
0: കത്തോ?
3: എന്റെ ജീവന്റെ ജീവനായ പപ്പയും മമ്മിയും വായിച്ചറിയുന്നതിന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന് സ്വയം മനസ്സ് തകർക്കരുത്. ഞാനിപ്പോൾ കാതറിനിൽ നിന്നും എമ്മയിലേക്കുള്ള ദൂരം അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്മയും കാതറിനും രണ്ടല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആന്റണി പാലിമറ്റമെന്ന ആൻഡ്രൂസിൽ ഒളിഞ്ഞിരുന്ന എമ്മയുടെ അന്തോണിയെ എന്നേക്കുമായി സ്വന്തമാക്കുക. ഇന്നോളം അയാൾ അനുഭവിച്ച വേദനകൾക്ക് ജീവിത സായാഹ്നത്തിലെങ്കിലും ഒരു സാന്ത്വനമാകുക. കാരണം എമ്മ ഒരു സ്ത്രീയായിരുന്നു. അന്തോണിയിലെ പുരുഷനിൽ തന്റെ പൂർണ്ണത നിശ്ചയിച്ചുറപ്പിച്ച സ്ത്രീ. ഒരു സ്ത്രീ പുരുഷനെ ആഗ്രഹിക്കുന്നത് അവന്റെ ശാരീരികമായ കരുത്തോ രൂപ സൗഭാഗ്യമോ കൊതിച്ചല്ല, മനസ്സിന്റെ പൗരുഷമാണ് അവളെ അവനിലേക്ക് എത്തിക്കുന്നത്. ആ കരുത്തും നന്മയും ആൻഡ്രൂസിനുണ്ട്. സമൂഹവും നിയമവും സദാചാരവും എന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗ്രാൻമയിലെ സ്ത്രീ ആഗ്രഹിച്ചതെന്തോ അത് സാക്ഷാത്കരിച്ചാലേ കാതറിനിലെ സ്ത്രീക്ക് ഇനി ഉറങ്ങാനാകൂ. കടമയും കടപ്പാടുകളും പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പനെ
2: എന്നെ ശപിക്കരുത്.
3: സ്വന്തം മകൾ കാതറിൻ.
4: പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. നാടകം സമാപിക്കുന്നു.

രചന ശ്രീമൂല നഗരം പൊന്നൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ആൻഡ്രൂസ് മനു ജോസ്, കാതറിൻ എമ്മ, ടി എസ് ആശാദേവി, മുസ്തഫ കെ ജയൻ, ആന്റണി പാലിമറ്റം, ശ്രീമൂല നഗരം പൊന്നൻ, സ്റ്റീഫൻ എ ഇ വാമനൻ നമ്പൂതിരി, ജോളി സ്റ്റീഫൻ, ജി കെ ഗീത, എൽസമ്മ ഫ്രാൻസിസ്, സിന്ധു ടി ഗംഗാധരൻ, ഡോക്ടർ സദാശിവൻ, ദേവിസ് പി മാറോക്കി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നഖങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി. എ പി ഗോപാലിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സിയ വഹാബ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനമാണിനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം അഗ്നിദേവൻ.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുട്ടി.
1: 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം വെയിൽസിലെ രാജകുമാരൻ രാജ്യത്തിനുവേണ്ടി യുദ്ധം ചെയ്ത യാതന അനുഭവിക്കുന്ന 36 പട്ടാളക്കാരെ ശുശ്രൂഷിച്ചിരുന്ന സൈനിക ആശുപത്രി സന്ദർശിച്ചു. കൈയും കാലും നഷ്ടപ്പെട്ടവർ, നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും ജീവൻ തിരിച്ചു കിട്ടിയവർ, ശരീരാവയവങ്ങൾ നഷ്ടമായവർ, ഓരോ സൈനികൻ്റെ അടുത്തും കുറേ സമയം അദ്ദേഹം ചിലവഴിച്ചു. പിന്നീട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് നയിക്കപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, 36 പേരിൽ ഞാൻ 29 പേരെയല്ലേ കണ്ടുള്ളൂ, മറ്റ് 7 പേർ എവിടെ? മുഖം താഴ്ത്തിക്കൊണ്ട നേഴ്സ് പറഞ്ഞു, ആ 7 പേരെ അങ്ങ് കാണണ്ട, കാണാൻ പറ്റുന്ന പരുവത്തിലുള്ളവരല്ല അവർ. രാജകുമാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ പ്രതിയോ അതോ അവരെ പ്രതിയോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? സർ, അങ്ങേ പ്രതി തന്നെയാണ്, നേഴ്സ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ നയിക്കൂ. തികച്ചും തകർന്ന് ഞെരിഞ്ഞ് ഭീകരരൂപരായി കിടന്ന ആ ജവാന്മാരുടെ ഓരോരുത്തരുടെയും പക്കൽ രാജകുമാരൻ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സൈനികരുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ലോകത്തിലെ അറിയപ്പെട്ട രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ആരോരുമില്ലാതെ പരിഗണനയില്ലാത്തവരായി പ്രയോജനരഹിതരാണെന്നുള്ള മനസ്സോടെ ഏകാന്തതയിൽ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. തങ്ങളുടെ നല്ല കാലം കടന്നുപോയെന്നും ഇനി തങ്ങളെ കാണാനും കേൾക്കാനും ആരും വരില്ല എന്നുള്ള വിചാരം. ഉറ്റവരും ഉടയവരുമായി പലരും ഉണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടമല്ലെന്നുള്ള ചിന്ത. തൻ്റെ ചെറുപ്പകാലത്തെയും ആരോഗ്യാവസ്ഥയിലും ആർക്കുവേണ്ടി ദിനരാത്രങ്ങൾ അധ്വാനിക്കുകയും ധനവും സമയവും ചെലവഴിക്കുകയും ചെയ്തുവോ അവരാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള പ്രയാസം. വേദനിപ്പിക്കുന്ന വികാരങ്ങളുടെ മധ്യേ ഏകാന്തരായി ഭവിക്കുന്ന വ്യക്തികളുടെ മനോദുഃഖത്തിൻ്റെ കനവും വ്യാപ്തിയും ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാഴ്ചയില്ലാതെ, കേൾവിശക്തിയില്ലാതെ, ചലനശക്തിയില്ലാതെ കഴിയുന്ന വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കരുതുന്നത്? ഒരു കാലത്ത് പറമ്പ് വാങ്ങാനും വീട് പണിയാനും മുറികൾ മനോഹരമാക്കുവാനും മക്കൾക്ക് പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ ഒരു ഒഴിഞ്ഞ മൂലയിൽ തിരസ്കൃതനായി കിടക്കുന്നുവെന്ന് വരുന്ന പക്ഷം അയാളുടെ ഏകാന്തതയുടെ കയ്പും വേദനയും എന്തുമാത്രമായിരിക്കും. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ മൊബൈലിൻ്റെ തകരാറ് ശരിയാക്കാനായി ചെന്നു. കടക്കാരനെത്ര നോക്കിയിട്ടും മൊബൈലിന് ഒരു തകരാറും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പച്ച, ഇതിന് തകരാറൊന്നുമില്ല എന്ന് വൃദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ ആ പിതാവിൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്നിട്ടെന്താ മോനെ എൻ്റെ മക്കളാരും എന്നെ വിളിക്കാത്തത്? രോഗശീയയിൽ അമരുമ്പോൾ, ഏകാന്തതയുടെ ദുഃഖം കാർന്നു തിന്നുമ്പോൾ പുതുജീവനും നവചൈതന്യവും കൊടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റ മൂലിയാണ് മറ്റുള്ളവരുടെ സന്ദർശനം, സ്നേഹമുള്ള സംഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പണം വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, ചങ്ങാതിമാർ കുഴിമാടം വരെ, ശവക്കല്ലറ വരെ അനുഗമിക്കും. അതിനപ്പുറം പിന്തുടരുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല സന്ദർശനങ്ങളുമാണ്. എത്ര വലിയ അന്ധകാരം വിചാരിച്ചാലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മറയ്ക്കാൻ സാധിക്കാത്തതുപോലെ

0: അനേകർക്ക് വെളിച്ചമായി പ്രശോഭിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.